ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, കൊല്ലവർഷം 1201, എടവം 6, 2026 ജൂൺ 2026 മെയ് 20 തീയതി, ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി. അംബുജാക്ഷി. നമ്മുടെ മനസ്സിന്റെയും അതുവഴി ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളെ പിന്നാക്കം വലിക്കുന്ന നാശോന്മുഖമായ ഒരവസ്ഥയാണ് ഉത്കണ്ഠ. ഈ വാക്കിനർത്ഥം ഉയർന്ന കഴുത്ത് എന്നാണ്. ആഗ്രഹിച്ച വസ്തുക്കൾ ലഭിക്കാൻ നേരിടുന്ന കാലതാമസത്തിന്റെ പേരിലുള്ള ആധിയാണ് ഇത്. ഈ മാനസികാവസ്ഥ നമ്മുടെ പ്രവർത്തന താൽപര്യത്തെ തടഞ്ഞുകൊണ്ട് നമ്മെ തന്നെ വിഴുങ്ങുന്നു. അപ്പോൾ നാം തീർത്തും നിസ്സഹായരാകുന്നു. എല്ലാ പ്രായക്കാരെയും ഉത്കണ്ഠ

0: ബാധിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഇത് തീരെ കുറവായിരിക്കും. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടുന്നു. തൻ്റെ മുമ്പിലുള്ളത് തീയാണോ വെള്ളമാണോ എന്നൊന്നും ഒരു ശിശുവിന് ഉത്കണ്ഠയേയില്ല. എന്നാൽ വളർന്നു വരുംതോറും ഇത് വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ നിഷ്ക്രിയത്വവും വൃദ്ധസ്ഥാവത് ചിന്താസക്ത എന്നാണ് ശങ്കരാചാര്യരുടെ വാക്കുകൾ. വിദ്യാഭ്യാസ കാലത്ത് ഈ ഉത്കണ്ഠ ഏറെ ദോഷം ചെയ്യും. വേഗതയും തിരക്കും മത്സരവും ഏറിയേറി വരുന്ന ഇക്കാലത്ത് തൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച വിധം, തൻ്റെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും പ്രതീക്ഷയ്ക്കൊത്ത വിധം ഉയരാനാകുമോ എന്ന ആധി ഒരു വിദ്യാർത്ഥിയെ അവൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അവൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം ജീവിതമാണ് പടുത്തുയർത്തുന്നത് എന്ന് അവൻ പലപ്പോഴും മറക്കുന്നു. ഈ ആധി മൂലം സ്വന്തം കഴിവുകൾ മുഴുവനും ആത്മാർത്ഥമായി വിനിയോഗിക്കാൻ അവന് കഴിയാറില്ല. ഒടുവിൽ ആ സത്യം തിരിച്ചറിയുമ്പോൾ വേദനയോടെ വിലപിക്കുന്നു. ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം. കാലമോ പോകുകിൽ പോയി. അതുകൊണ്ട് ശരിയായ രീതിയിൽ കടമ നിർവഹിക്കുക. മറ്റു സമയം മാനസികോല്ലാസത്തിനും പരോപകാര പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും നീക്കിവെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആധിപ്പെടാൻ സമയം കിട്ടുകയില്ല. ആത്മസംതൃപ്തിയോടെ സ്വന്തം കർത്തവ്യം നിറവേറ്റാനുള്ള ഒരു മനോബലം കിട്ടുകയും ചെയ്യും. നമ്മുടെ ശക്തിയും ചൈതന്യവും അതിരില്ലാത്തതാണെന്ന് തിരിച്ചറിയാൻ ഈ മനോബലം സഹായകമാകുന്നു. നാം ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിയും ശക്തിയുമായാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ പിന്നെ ജീവിതം വഴിമുട്ടുക എന്ന ദുഃഖത്തിന് അവകാശമില്ലല്ലോ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ് യദതി സിദ്ധയേ. ആയിരത്തിലൊരുവൻ മാത്രമാണ് കാര്യസിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. അതിലും വളരെ ചുരുക്കം പേർ മാത്രം വിജയിക്കുന്നു. നമ്മുടെ മനസ്സ് നന്മതിന്മകളിലൂടെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നല്ല ചിന്തകൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നു. എന്നാൽ നിഷേധാത്മക ചിന്തകൾ നമ്മെ മാറാവ്യാധിയിലേക്ക് തള്ളിവിടുന്നു. എത്രയോ പേർ പരാജയപ്പെടുന്നുണ്ട്. എന്നാലും ഇച്ഛാശക്തിയോടെ ഭാവാത്മക ചിന്തയോടെ കഠിനാധ്വാനം ചെയ്ത് വിജയം കൊയ്തെടുക്കുന്നവർ ധാരാളമാണ്. മനസ്സിൽ ആത്മാർത്ഥതയും കണ്ണിൽ പ്രതീക്ഷയുമായി ഈശ്വര വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പ്രയത്നം ശക്തമാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ഉപേക്ഷിച്ചവർ പോലും സ്തുതിപാഠകരായി ഓടിയെത്തും. എന്നാൽ നമ്മുടെ ഉയർച്ചയിലും നാം കരുതിയിരിക്കണം. ആ നേട്ടം നമ്മെ അഹങ്കാരികളാക്കാതിരിക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് വീഴ്ച പറ്റും. ഉയരത്തിൽ നിന്നുള്ള ആ വീഴ്ചയുടെ ആഘാതം ഗുരുതരമായിരിക്കും. വീണാൽ ഉയരുക, ഉയർന്നാൽ വീഴാതെ സൂക്ഷിക്കുക. അങ്ങനെ ജീവിതത്തെ ഒരു സമാവസ്ഥയിൽ നയിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി എന്ന് നമുക്ക് അഭിമാനിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. അംബുജാക്ഷി.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച G. സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, വയലാർ രാമവർമ്മ എഴുതിയ ഞാൻ അഭിമാനിക്കുന്നു എന്ന കവിത, ആലാപനം നന്ദു കർത്ത. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, സാധകത്തിന്റെ സാഫല്യം, സംഗീത സാധകത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം, വിഖ്യാത സംഗീതജ്ഞൻ പ്രണവം ശങ്കരൻ നമ്പൂതിരിയുമായി അഭിമുഖം ആദ്യഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേ, QR കോഡ്, ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ച് തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി. തയ്യാറാക്കിയത് MP സനേഷ്. 1:00 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ തിരുവിഴ ജയശങ്കർ നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi arrived in Rome last night on an official visit to Italy. Mr. Modi was received at the airport by Italy's Deputy Prime Minister and Minister of Foreign Affairs and International Cooperation, Antonio Tajani. Mr. Modi will hold talks with his Italian counterpart Giorgia Meloni and President Sergio Mattarella and discuss with them ways to boost India-Italy cooperation. PM Modi's visit will focus on how to boost India-Italy cooperation, especially focusing on the India-Middle East-Europe economic corridor. The Joint Strategic Action Plan 2025-29 will also be reviewed. Mr. Modi will also be visiting the headquarters of the Food and Agriculture Organization and strengthening India's commitment to multilateralism and as well as global food security. The External Affairs Ministry said India and Italy share a long-standing and multifaceted partnership

0: നിങ്ങൾ കേട്ടത് വയലാർ രാമവർമ്മ എഴുതിയ ഞാൻ അഭിമാനിക്കുന്നു എന്ന കവിത. ആലപിച്ചത് നന്ദു കർത്ത. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ദേവാനന്ദ് പാടിയത്. തുമ്പിക്കൈയിൽ മോദകവും കുംഭനിറയ്ക്കും പായസവും എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി കാവാലം ശ്രീകുമാറും സംഘവും പാടിയത് മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം എന്നാരംഭിക്കുന്നു.

0: ഇതോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ കേൾക്കാം.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ ഗേറ്റ് 21 രാവിലെ 8 മണി മുതൽ 25 രാത്രി 11 മണി വരെ അടച്ചിടും. ഇടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 നടത്താനിരുന്ന അധ്യാപക കൂടിക്കാഴ്ച അന്നേ ദിവസം അവധിയായതിനാൽ

26 മാറ്റിവെച്ചു. ഫോൺ നമ്പർ 94 46 35 90 95. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല പൂർവ്വ സുരക്ഷാ പരിശോധന സംഘടിപ്പിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഇന്ന് ഇരിട്ടി ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മട്ടന്നൂർ ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന 23 മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നടക്കും. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലോത്സവം ഈ മാസം 23 നടക്കും. നാളെ വൈകുന്നേരത്തിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 46 77 68 59. അസാപ് പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 23 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് എത്തണം. ഫോൺ നമ്പർ 94 95 99 97 12. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 9 മണിക്ക് തലശ്ശേരി കോണാർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. 1/9/2011 1/9/2016 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള കുട്ടികൾ ക്രിക്കറ്റ് ഡ്രസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എന്നിവയുമായി തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 96 05 00 45 63. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ഫോളോ അപ്പ് ക്ലിനിക് ഈ മാസം 23 രാവിലെ 9 മണി മുതൽ കണ്ണൂർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ വെച്ച് നടത്തും. തിരുവനന്തപുരം RCCയിൽ ചികിത്സ പൂർത്തിയാക്കി പുനഃപരിശോധന നിർദ്ദേശിച്ചവർക്കും ചികിത്സ തുടർന്ന് നടത്തുന്നതിനിടയിൽ പരിശോധന ആവശ്യമുള്ളവർക്കും വേണ്ടിയാണ് ഫോളോ അപ്പ് ക്ലിനിക്. 04972705309 എന്ന നമ്പറിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം രണ്ടാം വർഷ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 68 54 20. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തിയായ 7-ാം തരം വിജയിച്ചവർക്ക് 10-ാം തരം തുല്യതാ കോഴ്സിനും 22 വയസ്സ് പൂർത്തിയായ 10-ാം തരം വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 25 ആണ്. 50 രൂപ പിഴയോടുകൂടി June 26 വരെയും അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 94 95 36 59 07. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം മെനി വോയിസസ് 24 സമാപിക്കും. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105-ാമത് പ്രതിമാസ ക്വിസ് മത്സരം ഈ മാസം 31 രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ LP UP HS പൊതുവിഭാഗങ്ങൾക്കായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25 വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 00 85 06 15. IHRD കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത ചീമേനി പള്ളിപ്പാറ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനം ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BBA, BCOM കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ കോഴ്സുകളിലേക്ക് +2 ഫലം കാത്തിരിക്കുന്നവർക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ
85 47 00 50 52. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള എഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിൽ 2024-25 അധ്യയന വർഷത്തെ മാഗസിൻ അവാർഡുകൾ ക്ഷണിച്ചു. 2024-25 വർഷത്തിൽ പ്രസിദ്ധീകരിച്ച കോളേജ് മാഗസിനുകളുടെ 3 പകർപ്പുകൾ കോളേജ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഡയറക്ടറുടെ കവറിംഗ് ലെറ്റർ സഹിതം ഈ മാസം 26 വൈകിട്ട് 5 മണിക്കുള്ളിൽ സർവകലാശാല വിദ്യാർത്ഥിക്ഷേമ വിഭാഗം ഡയറക്ടറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണം. ചെറുകുന്ന് കൊവ്വപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ഗുരു മൂകാംബികാദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് സമാപിക്കും. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. ഉദിനൂർ കിഴക്കേ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഇന്നും നാളെയുമായി നടക്കും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ യുണൈറ്റഡ് FC കണ്ണൂർ ദി ബ്രദേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
14: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
15: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
16: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
17: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
18: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
19: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
18: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
19: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
18: ഏറ്റവും പുതിയ റിലീസുകൾ,
19: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
17: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
18: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം.
10: കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
20: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
21: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
22: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്
2: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശ

0: വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MPയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടതും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A ക്ക് 10% സംവരണവും OBC B ക്ക് നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം.

സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥ

0: വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജംതി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെയും ബ്ലോക്ക് 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച PA മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

ഞങ്ങൾ ഏതാണ്ട് 4 പതിറ്റാണ്ടുകളോളം പുറകിലേക്ക്. നിറഞ്ഞ സംഗീത വിദ്യുത് സദസ്സിന് മുൻപിൽ 10ഓ 14ഓ വയസ്സു വരുന്ന ഒരു മിടുക്കനായ പയ്യൻ ശ്രുതിശുദ്ധ മധുരമായ നാദത്തിൽ പാടിക്കൊണ്ടിരുന്നു.

0: കാണികൾക്കിടയിൽ ഇരുന്ന കർണാടക സംഗീത കുലപതി ഡോക്ടർ ബാലമുരളി കൃഷ്ണ അന്ന് പ്രവചിച്ചതാണ് ഹി വിൽ ബി അനദർ ബാലമുരളി കൃഷ്ണ എന്ന്. ആ ബാലന്റെ കണ്ഠത്തിൽ അമൃത സംഗീതം നിറച്ച കാലം ആ ദീർഘദർശനത്തെ ശരിയെന്ന് തെളിയിച്ചു.
1: ശയന ശ്രീ പന്നഗേന്ദ്രം ശയന ശ്രീ പന്നഗേന്ദ്രം.
0: ഇത് വിഖ്യാത കർണാടക സംഗീതജ്ഞൻ ശ്രീ പ്രണവം ശങ്കരൻ നമ്പൂതിരി.

0: അന്നൊരിക്കൽ ജാലകം പരിപാടിയിൽ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സംഗീത സിദ്ധിയുടെ പ്രധാന വിജയ ഘടകം സാധകം തന്നെയാണ് എന്ന്. ആ സാധക തികവിന്റെ പഴയകാലത്തേക്ക് ഒന്ന് ഓർമ്മ കൊണ്ട് യാത്രയായാലോ.
1: തീർച്ചയായിട്ടും. ഞാൻ വളരെ ചെറുപ്പത്തില് സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ചന്ദ്രമന നാരായണൻ നമ്പൂതിരി സാറിന്റെ കീഴിലാണ്. അദ്ദേഹത്തിന്റെ മകനെ പോലെ തന്നെ എന്നെ കണക്കാക്കി അദ്ദേഹം എന്റെ വീട്ടിൽ വെളുപ്പിന് 5 മണിക്ക് തന്നെ വരികയും തുടർച്ചയായിട്ട് സാധക പരിപാടികൾ, അങ്ങനെ ജണ്ഡപരിശ പോലെ സരളി പരിശകള്, അലങ്കാരങ്ങള് ഇതൊക്കെ പാടിക്കുകയും പുതിയ പുതിയ കീർത്തനങ്ങൾ സ്വാതീരനാളിന്റെയും മറ്റുള്ള കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചിട്ടയോടുകൂടിയുള്ള പഠനമാണ് എനിക്ക് പിൽക്കാലത്ത് ഒരു നല്ലൊരു ശാസ്ത്രീയ സംഗീതത്തിന് അടിത്തറ കിട്ടാൻ കാരണമായത്.

ഒരു പുഴങ്കല്ല് ഒഴുക്കിൽ ഉരുണ്ടുരുണ്ട് തേഞ്ഞ് തെളിഞ്ഞ് മിനുസപ്പെട്ടു വരുന്നത് പോലെ ഒരു സംഗീത വിദ്യാർത്ഥി പാടി പാടി വിട്ടുവീഴ്ചയില്ലാത്ത അവിരാമമായ സാധന കൊണ്ട് സാധകം ചെയ്ത് തെളിയിച്ചെടുക്കേണ്ടതാണ് തന്റെ വാണി. സാധകത്തിന്റെ സാഫല്യമാണത്. കേൾക്കൂ സാധകത്തിന്റെ സാഫല്യം. സംഗീത വിദ്യാർത്ഥികൾക്കും പ്രയോക്താക്കൾക്കും സംഗീതാസ്വാദകർക്കുമായി ഇന്നും നാളെയുമായി ഇതാ ജാലകത്തിന്റെ ശുദ്ധ ഗാനോപഹാരം.

അത് മാത്രമല്ല, അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം കീർത്തനത്തിന്റെ രാഗം പാടിപ്പിക്കുമായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ ഗുരുക്കന്മാരൊന്നും അധികം ചെയ്യുന്നതല്ല. അതുപോലെ അതിന്റെ നിരവിലെ സ്വരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് പാടിക്കും, എന്നിട്ട് അദ്ദേഹം പാടും. അങ്ങനെ ഒരു ഈ കൊടുത്തു വാങ്ങൽ എന്നൊക്കെ പറയുന്ന പോലെ വയലിന് വിട്ടു കൊടുത്തിട്ട് വായിക്കുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ ധാരാളം, ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ, 3 മണിക്കൂറൊക്കെ നീളുന്ന ഒരു ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. സാധാരണ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ അദ്ദേഹം വരച്ച 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് നിർത്തും, ഇതങ്ങനെയല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സാധക പദ്ധതി നല്ലൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയതുകൊണ്ട്, ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ബേസിക് നന്നായിട്ട് പഠിക്കാനും മനോധർമ്മത്തിലൊക്കെ വളരെയധികം ഈസി ആയിട്ട് പാടാനൊക്കെ ഉള്ളൊരു ത്രാണി എന്നൊക്കെ പറയില്ലേ, അത് കിട്ടിയത് എനിക്ക് അതുകൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ 1 മണിക്കൂർ ദിവസവും ഞാൻ പാടാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് പറയുന്നതെന്ന് വെച്ചാൽ വെളുപ്പിന് 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. 1-2 മണിക്കൂറിന് പതുക്കെ സ്ട്രെയിൻ ചെയ്യാതെ സാ പ എന്നുള്ള അതിൽ പാടിയാലും മതി. നമുക്കിങ്ങനെ എല്ലാം മേളിൽ നിന്നും പാടി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പാടണം എന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം നമ്മൾ ഓരോ രാഗങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ മായാമോള ഗൗളിയാണെങ്കിൽ

0: ശ്രീരഞ്ജിനി, ചില ഒരു ദിവസം കരകരപ്രിയ, ഒരു ദിവസം കല്യാണി, ഇങ്ങനെ പല രാഗങ്ങൾ എടുത്തിട്ട് അത് ഒരു ആലാവ് പോലെ ഇങ്ങനെ മണിക്കൂറുകളോളം, ഒരു മണിക്കൂറോളം അങ്ങനെ പാടി ആലാവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും, സ്ട്രെയിൻ ചെയ്യാതെ.
1: ഇപ്പം ഒരു സംഗീത സാധകത്തിന്റെ പ്രയോഗ രീതി ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറയാമോ? അതായത് ഇപ്പൊ വരിശകള് ഏതെങ്കിലും ഒരു പ്രത്യേക രാഗത്തില്,
0: മായമാളഗോളിലാണ് മിക്കവരും ഈ വരിശകളൊക്കെ പാടുന്നത്. അങ്ങനെ വേണമെന്നില്ല, നമുക്ക് കരകരപ്രിയ രാഗത്തിലാക്കാം, തോടി രാഗത്തിലാക്കാം, അല്ലെങ്കിൽ പന്തുരാളി രാഗത്തിലാക്കാം, അങ്ങനെ ഏത് രാഗത്തിൽ വേണേ നമുക്ക് ഇത് ഈ ബേസിക് ലെസൺസ് നമുക്ക് തനിയെ പാടി പ്രാക്ടീസ് ചെയ്യാം. സ സരിഗ സരി സഗ സരി ഗ സരി ഗ മരി രി ഗ ഗ മരി ഗ രി മരി ഗ മരി ഗ മ പ ഗ ഗ മ മ പ ഗ മ ഗ പ ഗ മ പ ഗ മ പ ദ മ മ പ പ ദ മ പ മ ദ മ പ ദ മ പ ദ നി പ പ ദ ദ നി പ ദ പ നി പ ദ നി പ ദ നി സ. അത് തന്നെ ഇപ്പൊ ഇത് ഞാൻ പാടിയത് ഒരു ജണ്ടവരിശയാണ്. അപ്പൊ ആ ജണ്ടവരിശ ആകാരത്തില് പന്തുരാളിയിൽ ഇപ്പൊ ഞാൻ പാടിയത് പന്തുരാളി രാഗത്തിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ പന്തുരാളി രാഗത്തിൽ ആകാരമായിട്ട് പാടാം.

0: ഇനി അവരോഹണത്തിലും അങ്ങനെ അങ്ങനെ രണ്ട് കാലത്തിലോ മൂന്ന് കാലത്തിലോ ഒക്കെ നമുക്കിത് പാടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തോടിയിൽ നമുക്ക് അങ്ങനെ പാടി നോക്കാവുന്നേ ഉള്ളൂ.
1: സമഗമ രിഗ സരി സഗരി ഗ സരി ഗമ രിപമ പ ഗമ രി ഗ രിമ ഗമ രി ഗമ പ ഗദ പദ മ പ ഗമ ഗ പ മ പ ഗമ പ ദ മനി ദ നി പ ദ മ പ മ ദ പ ദ മ പ ദ നി പ സ നി സ ദ നി പ ദ പ നി ദ നി പ ദ നി സ.
0: ഇങ്ങനെ നമുക്ക് അങ്ങനെ പാടാം. അല്ലെങ്കിൽ നമുക്ക് ഇത് വേറൊരു ജണ്ട വരിശം തോടാം.
1: സ സരി സ സരി സരി സ സരി രി ഗ ഗമ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗമ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നി നി പ പ ദ പ പ ദ പ ദ പ പ ദ ദ നി നി സ സ.
0: ഇപ്പൊ തോടി ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് മേളകർത്ത രാഗങ്ങളിൽ തന്നെ പല രാഗങ്ങളിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ജന്നി രാഗങ്ങളിൽ നമുക്ക് അലങ്കാരങ്ങൾ, ഇപ്പൊ ശരീരഞ്ജനിയിൽ നമുക്ക്
1: സരി ഗ മ ഗ രി സരി ഗ രി സരി ഗ മ രി ഗ മ ദ മ ഗ രി ഗ മ ഗ രി ഗ മ ദ.
0: ഇപ്പൊ ധ്രുവതാളത്തിലുള്ള അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ രാഗ ശരീരഞ്ജനിയിലാക്കി പാടിയിട്ട് അതിന്റെ മൂന്ന് കാലം
1: സരി ഗ മ ഗ രി സരി ഗ രി സരി ഗ മ രി ഗ മ ദ മ ഗ രി ഗ മ ഗ രി ഗ മ ദ
0: ഇങ്ങനെ പാടിയിട്ട് പിന്നെ അകാരം യകാരം ഇകാരം ഉകാരം ഇങ്ങനെ വവ്വൽസുകളും പാടി നോക്കുന്നത് ശബ്ദത്തിന് വളരെ നല്ലതാണ്. വവ്വൽസുകൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഈ ലങ്സുകളൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി ക്ലിയർ ആവുകയും നമ്മുടെ കഫക്കെട്ടുകൾ അങ്ങനെയുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. ഇപ്പൊ വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് വോയിസ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വവ്വൽസുകൾ മാത്രം പാടി നമുക്ക് വോയിസ് നമുക്ക് റീടെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത കാലത്ത് എനിക്ക് ശബ്ദത്തിനൊരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഒരു 10 ദിവസം റെസ്റ്റ് ചെയ്തു. എന്റെ ക്ലാസ്സുകളൊക്കെ മാറ്റിവെച്ചു. എന്റെ സൗണ്ട് അടഞ്ഞ പോലെ ഒരു സൗണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ 10 ദിവസം റെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഈ വവ്വൽസുകൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി.

0: ഇങ്ങനെ ഏത് രാഗത്തിലാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്, ആ രാഗത്തിൽ ഇങ്ങനെ വവൽസുകൾ പാടി പാടി ഇങ്ങനെ തള്ളി തള്ളി വോയിസ് താഴ്ത്തുന്ന ഇങ്ങനെ തടുത്തെടുത്ത് നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് നമ്മളിപ്പോ പ്രാണായാമ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പോലെ ബ്രീത്ത് ഇങ്ങനെ അകത്തേക്ക് എടുക്കുക, എന്നിട്ട് അകാരമായിട്ട് ഇകാരമായിട്ട് എകാരമായിട്ടൊക്കെ ഇങ്ങനെ പാടി നോക്കും. ഏകദേശം ഒരു 4 ദിവസത്തിനുള്ളിൽ എന്റെ വോയിസ് എനിക്ക് ക്ലിയർ ആയി. അപ്പൊ അതൊരു വളരെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടൊരു പറയാൻ പറ്റുന്ന ഒരു സാധക പദ്ധതിയാണ്. ഇത് വോയിസ് പ്രോബ്ലം ഉള്ളവർക്കാണ് പറഞ്ഞത്. വോയിസ് പ്രോബ്ലം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ രാഗങ്ങൾ തന്നെ എടുത്തിട്ട് പുതിയ പുതിയ രാഗങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത്
1: കൊണ്ടുപോകാം.
0: അതൊക്കെ വളരെ നല്ല ജണ്ടവരിശകള.
1: സമഗമരിക സരി സഗരിക സരിഗമരി പമപഗമരി ഗരിമഗമരി ഗമപ.
0: ഇങ്ങനെയുള്ള ജണ്ടവരിശകൾ പാടിയിട്ട് അതിന്റെ അകാരം എകാരം ഇകാരം ഒകാരം അങ്ങനെ പല വവൽസുകൾ പാടി ത്രികാല സ്പീഡിൽ പാടുകയാണെങ്കിൽ വളരെ നല്ലതാണത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്.

0: സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ശ്രുതിശുദ്ധി സൂക്ഷിക്കാൻ സാധകത്തില് എന്തെങ്കിലും പ്രത്യേകമായ പരിശീലനം ചെയ്യേണ്ടതുണ്ടോ?
1: ശ്രുതി നമ്മള് നമ്മൾക്ക് വോയിസിന് പറ്റുന്ന ശ്രുതി ആയിരിക്കണം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ ചിലർക്ക് സി ആയിരിക്കും ഒരു കട്ടയായിരിക്കും, ചിലർക്ക് ഒന്നര കട്ടയായിരിക്കും, ചിലർക്ക് രണ്ട് കട്ടയായിരിക്കും. കുറച്ചുകൂടി റേഞ്ച് കൂടുതലും ബേസ് കുറവുള്ളവർക്കും രണ്ട് കട്ടയായിരിക്കും. നല്ല ബേസ് ഉള്ളവർക്കാണെങ്കിൽ ഒരു കട്ട എടുക്കാം, പക്ഷെ സ്ട്രെയിൻ ചെയ്യരുത്. അത് അപ്പൊ അത് അങ്ങനെ ശ്രുതി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയിൽ നമ്മൾ പാടാവും. അതാണ് പ്രത്യേകിച്ച് കച്ചേരികളൊക്കെ ചെയ്യുമ്പോൾ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ പാടേണ്ടതല്ലേ. അപ്പൊ തുടർച്ചയായിട്ട് നമ്മൾ പാടി വരുമ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് മൃഗങ്ങളും ശ്രുതി കൂട്ടലൊക്കെ എടുത്തിട്ട് അവർക്ക് വയ്യാത്ത കാര്യങ്ങൾ എടുത്തു പൊക്കി ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ശ്രുതി അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട എന്നൊക്കെ പറയുന്നത്. അത് നാച്ചുറലായിട്ട് വളരെ അതിനെ വളരെയധികം സൂക്ഷിക്കുകയും പ്രത്യേകിച്ച് അത് ഈസി ആയിട്ട് പാടുന്ന രീതിയിലേക്ക്, എന്നാൽ സംഗതികൾ വരികയും വേണം, അങ്ങനെയുള്ള രീതിയിൽ വേണം അതിനെ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ളവർക്കേ അത് ലൈഫ് ലോങ്ങിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ചിലരൊക്കെ പെട്ടെന്ന് തന്നെ അവർ വോയിസ് ക്രാക്കായിട്ട് അവർക്ക് പാടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പലരും ഇപ്പോഴും ഉണ്ട്. പലരെയും ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർക്കൊക്കെ അങ്ങനെ പറ്റിയതെന്ന് വെച്ചാൽ അവർ ആയകാലത്ത് അവരതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് പാടി അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടാണ്. മാക്സിമം മ്യൂസിക് വിത്ത് മിനിമം എഫർട്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളത് സ്റ്റേജിലൊക്കെ നമുക്ക് കയറിഞ്ഞു. 20 മണിക്കൂർ, 18 മണിക്കൂർ, 15 മണിക്കൂർ പാടി എന്നൊക്കെ പറയുന്നത് ചിലർ കേൾക്കുന്നുണ്ട്. അതൊക്കെ വളരെ അപകടമാണ്. അത് ഈ വോയിസ് കോഡ് എന്ന് പറയുന്ന വോക്കൽ കോഡ്സ് വളരെ ലളിതമായിട്ടുള്ള സാധനമാണ്. നമ്മൾക്ക് ഞാനൊക്കെ പോലും വളരെ വൈകി ഇതൊക്കെ അറിഞ്ഞത്. നമ്മൾക്ക് വളരെ സ്ട്രെയിൻ ചെയ്ത് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുകയോ പാടുകയോ ചെയ്യരുത്, ഒച്ചത്തിൽ സംസാരിക്കുന്ന കുറയ്ക്കണം. ഇതൊക്കെയാണ് എനിക്ക് ശ്രുതി വെച്ച് പാടാൻ ശ്രമിക്കുന്ന കുട്ടികളോട് പറയുന്നത്. വേറെ ആരെങ്കിലും പാടുന്ന കേട്ട് അവരെ അനുകരിച്ച് അവരെ ആ ശ്രുതിയിൽ പാടി ഉള്ള സ്ട്രെയിനും ചെയ്ത് അവരുടെ ശ്രുതി തൊണ്ട കളയേണ്ട കാര്യമില്ല. നമ്മളുടെ ശ്രുതി ഏതാണോ അതിൽ പാടുക.

0: അങ്ങയുടെ ആലാപനത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ താരസ്ഥായിലേക്കും മന്ത്രസ്ഥായിലേക്കും ഒരേ സിദ്ധിയോടെ സഞ്ചരിക്കാനാവുന്നു എന്നുള്ളതാണ്. ഈ അനായാസത സാധകം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണോ?
1: ഒരു ഒരു പരിധിവരെ നമുക്ക് സാധകം കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തേ ഉള്ളൂ. പക്ഷേ ഫുള്ള് ഇപ്പൊ അങ്ങനെ അത് ഓരോരുത്തരുടെ തൊണ്ടയുടെ ഇതനുസരിച്ചിരിക്കും. ഇത് ഒരു ഗ്രാജുവൽ പ്രൊസീജിയർ ആണ്, ഇങ്ങനെ പതുക്കെ പതുക്കെ ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പൊ 30 വയസ്സിൽ പാടുന്ന തൊണ്ടയുടെ ഇതായിരിക്കില്ല, ചിലപ്പോൾ 40 50 വയസ്സിൽ നമ്മുടെ കുറച്ചുകൂടി നമുക്ക് കനമുണ്ടാവും സൗണ്ടിന്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇങ്ങനെ നമുക്ക് ഈ താരസ്ഥായിയിൽ പാടുന്ന ആ ഒരു സമ്പ്രദായം എന്നുള്ളത് അത് ഞാൻ കൊണ്ടുവന്നത് ഞാൻ ചില ആർട്ടിസ്റ്റുകളുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കൊണ്ടുവന്നല്ല അത്. അത് ഞാൻ നാച്ചുറലായിട്ട് ഞാൻ അങ്ങനെ പാടി വന്നപ്പോൾ അങ്ങനെ എന്റെ ഒരു തൊണ്ടയ്ക്ക് പറ്റിയ രീതിയിൽ ചില സംഗതികളൊക്കെ അല്ലെങ്കിൽ എനിക്ക് മേളിലേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ ഏത് രാഗം വേണേലും നമുക്ക് എടുക്കാം. ഇപ്പൊ മന്ത്രസ്ഥായിൽ ഈ പാ കുറേ നേരം നിർത്താം. ഇപ്പൊ നമ്മൾ ഒരു താഴെ ഒരു സാ ടച്ച് ചെയ്തു, അങ്ങനെ അത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് താഴെ ധാരാളം ഈ രാവിലെ എണീറ്റ് നമ്മൾ പാടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് നല്ല ബേസ് കിട്ടും. അപ്പൊ രാവിലെ എണീറ്റ് കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചു നേരം ഇങ്ങനെ ആ സായും പഞ്ചമം താഴത്തെ പഞ്ചമങ്ങളും ഒക്കെ ടച്ച് ചെയ്ത് ഒരു പഞ്ചമ മധ്യസ്ഥായിലുള്ള പഞ്ചമം വരേക്ക് ഇങ്ങനെ പാടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ പാടിക്കുന്ന ശേഷം പിന്നെ സായിലേക്ക് പോകണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും, തൊണ്ടയ്ക്ക് വളരെ നന്നായിരിക്കും അത്. ഈ ത്രോട്ട് ഞാൻ കൊണ്ടുവന്ന എങ്ങനെയാ വെച്ചാൽ എനിക്ക് ടി വി ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്ത് ഞാൻ പഠിക്കാൻ കുറച്ച് നാൾ പോയപ്പോൾ സാർ ഈ വോയിസ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹം വളരെയധികം നോക്കണ ആളാണ്. അപ്പൊ അദ്ദേഹം പാടുമ്പോൾ തന്നെ ഒരു വോയിസ് കൾച്ചറോട് കൂടിയിട്ടാണ് അതും പാടുന്നത്. വോയിസിനെ പറ്റിയൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല എനിക്ക്, കൾച്ചറിനെ പറ്റിയൊന്നും പരത്തിയൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ സാർ അത് പറഞ്ഞു ഇങ്ങനെ വേണം പരത്തി പാടുന്നത്, അത് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഇത്രയും ഒതുക്കി ഇന്ന പോലെ അകാരം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന പോലെ വോയിസ് മോഡുലേറ്റ് ചെയ്ത് പാട്. അപ്പൊ അങ്ങനെ പാടി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ത്രോട്ട് കിട്ടിയത്. അപ്പൊ ആ ത്രോട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രാവിലെ എണീറ്റിട്ട് കുറച്ചു നേരം നമ്മൾ ഇപ്പൊ കെ വി നാരായണ സ്വാമി സാറിന്റെ അടുത്ത് ഞാൻ പഠിച്ചപ്പോ സാർ പറഞ്ഞു രാവിലെ എണീറ്റ് 20 മിനിറ്റ്സ് വെറുതെ നമ്മൾ പഞ്ചമത്തിൽ മാത്രം താഴത്തെ പഞ്ചമവും ഷഡ്ജവും മധ്യമ പഞ്ചമം വരെ മാത്രമേ പാടാവൂ. അതെ, അന്നേരം രാവിലെ എണീറ്റ് ഉടനെ തന്നെ മേൽ ഗാന്ധാരവും പഞ്ചമ

ഒന്നും മേൽഷഡ്ജത്തിലേക്കൊന്നും പോരുതെന്ന് പറഞ്ഞു. അവിടെ അവിടെ നമ്മൾ ഈ താഴെ പാടുന്ന തുറന്ന് പാടുന്ന സംഗതികള് ആന്നുള്ള താഴെ നന്നായിട്ട് തുറക്കണം. പക്ഷേ മുകളിലേക്ക് പോകുന്ന തോറും അതിങ്ങനെ കുറച്ചിങ്ങനെ കുറച്ച് ഫെയ്ഡ് ആയിട്ട് വരണം. അപ്പൊ അവിടെ നമ്മൾ കണ്ടമാനം സ്ട്രെയിൻ ചെയ്യരുത്, അവിടെ നമ്മൾ കുറച്ച് അനുനാസ്യം കൊടുക്കുക എന്ന് പറയും.

അത്രയും പാടിയാൽ മതി. ചിലർ വല്ലാണ്ട് തുറന്ന് പാടുന്നത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഒരു നല്ല കൾച്ചറായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ എനിക്ക് ദാ വരെ പോകാൻ പറ്റുന്നുണ്ട് ഈസിയായിട്ട്. പക്ഷെ നമ്മൾക്ക് പറ്റാത്ത കാര്യം പിന്നെയും പിന്നെയും നമ്മൾ അവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ വേണമെങ്കിൽ ചിലരൊക്കെ ബാലമുരളി സാറിനൊക്കെ വളരെയധികം മെള്ളിക്ക് പോകാൻ പറ്റുന്ന ഒരു ത്രോട്ടുണ്ട്. നമ്മുടെ താഴത്തുള്ള മന്ത്രഷഡ്ജത്തിനും താഴെ പഞ്ചമം വരെ അദ്ദേഹം പിടിക്കുന്ന ത്രോട്ട് അദ്ദേഹത്തിനുണ്ടെന്നാ പറയണേ, അദ്ദേഹം പാടിയിരുന്നാ പറയണേ. അപ്പൊ അദ്ദേഹത്തിന് അത്രയും റേഞ്ച് ഉണ്ട്. അതുപോലെ റേഞ്ച് ഒരു ആർട്ടിസ്റ്റിനും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കാണ്. വോക്കലിന് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് മേളിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റും. അതാണ് വീടിന്റെ അടിത്തറ പോലെ തന്നെ, നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ അടിത്തറ എങ്ങനെ കിട്ടുന്നോ ആ ബിൽഡിങ്ങിന്റെ അടിത്തറ നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് എത്ര നമുക്ക് വേണേലും കെട്ടാൻ പറ്റും. അതുപോലെ തന്നെയാണ് വോയിസും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.

നിരന്തര സാധകം ചിന്തേറിട്ടുമിനുക്കിയ കണ്ഠത്തിൽ വരിശകളും മനോധർമ്മസ്വരങ്ങളും തെളിനീരുപോലെ ഉറന്നുവരും. അത് സാധകത്തിന്റെ സാഫല്യമാണ്. വിഖ്യാത കർണാടക സംഗീതജ്ഞൻ ശ്രീ പ്രണവം ശങ്കരൻ നമ്പൂതിരിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളത്തെ ജാലകത്തിൽ. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപാ കൃഷ്ണൻ, ആഖ്യാനം വിനീതാ സുമം.

0: സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ഗവൺമെന്റ് കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഹിസ്റ്ററി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് നാളെ രാവിലെ 10 മണിക്കും ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി വിഷയങ്ങൾക്കുള്ള അഭിമുഖം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-47-11-15-47. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കയ്യും തടത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈബ്രേറിയൻ തസ്തികയിൽ നിയമനം നടത്തുന്നു. ലൈബ്രറി സയൻസിൽ ഡിഗ്രിയോടൊപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിൽ ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും, തിരിച്ചറിയൽ കാർഡ്, ബയോഡാറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 25 രാവിലെ 10 മണിക്ക് കണ്ണൂർ സീനിയർ സൂപ്രണ്ടന്റെ ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 04-602-99-67-94. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 25 ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 04-972-73-43-43. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ഫോളോവർ തസ്തികയിലേക്കുള്ള സ്വീപ്പർ ദോബി ഒഴിവുകളിലേക്ക് 50 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മുൻപരിചയമുള്ളവർ നാളെ രാവിലെ 10:30 കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ സഹിതം എത്തണം. പയ്യന്നൂർ AKAS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 99-61-24-63-33. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM, GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായം ഇളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. പൈവെളിക ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 94-96-04-97-19. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
3: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत है कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है. No compromise, no double standard.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. April 29 ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റിന് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ മൂന്നാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
6: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-ാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KA ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി

0: എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണുനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. പി ചൌധരി അധ്യക്ഷനായ സമിതി ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ പി ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7:35.
3: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
4: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
3: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
4: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
4: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
7: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
6: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
6: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
7: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

പാട്ടിൽ ഈ പാട്ടിൽ മനുഷ്യവികാരങ്ങളുടെ സമസ്ത തലങ്ങളെയും സ്പർശിക്കും വിധം ടാഗോർ ആവിഷ്കരിച്ച സംഗീതരൂപമാണ് രവീന്ദ്ര സംഗീതം. കേൾക്കാം ഗായകൻ കിഷോർ കുമാറിന്റെ ശബ്ദത്തിൽ ഒരു രവീന്ദ്ര സംഗീതാലാപനം.

നിങ്ങൾക്കറിയാമോ, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായി അറിയപ്പെടുന്ന പിയർ ദേ കുബർട്ടിന് ഒരു ഒളിമ്പിക് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഏതിനത്തിലായിരുന്നു ആ മെഡൽ എന്ന് നിങ്ങൾക്കറിയാമോ? 1912 മുതൽ സംഗീതം, സാഹിത്യം, ചിത്രരചന, ശില്പനിർമ്മാണം എന്നിവ ഒളിമ്പിക്സിന്റെ ഭാഗമായിരുന്നു. 1912 സ്റ്റോക്ക്ഹോം ഒളിമ്പിക്സിൽ സാഹിത്യത്തിനുള്ള സ്വർണ മെഡൽ ലഭിച്ചത് പിയർ ദേ കുബർട്ടിൻ എഴുതിയ ഓട്ട് സ്പോർട്ട് എന്ന കവിതയ്ക്കാണ്. 1948 മുതൽ കല, സാഹിത്യം എന്നിവ ഒളിമ്പിക്സ് മത്സര വിഭാഗത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: സയൻസ് കഫേ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറെ പരിചിതമായ ഒന്നാണ് QR കോഡ്. സാങ്കേതികവിദ്യ ജീവിതത്തെ എത്ര എളുപ്പമാക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് QR കോഡ്. QR കോഡിന്റെ ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് കൂടുതലറിയാം സയൻസ് കഫേയിലൂടെ. തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി നമുക്കായി പങ്കുവയ്ക്കുന്നത് തളിപ്പറമ്പ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ MP സനീഷ്.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീ. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക അതിഥിയാണ്, നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഐവോ. വെൽക്കം ടു ദ ഷോ ഐവോ.
4: നന്ദി ശ്രീ. ഇന്ന് നമ്മൾ ഏത് ഡിജിറ്റൽ വിസ്മയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്
3: ഐവോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പോക്കറ്റിലും കടകളിലുമൊക്കെയുള്ള ആ കറുപ്പും വെളുപ്പും ചതുരങ്ങളെക്കുറിച്ചാണ്. അതെ, QR കോഡുകൾ. ശരിക്കും എന്താണ് ഐവോ ഈ സാധനം?
4: ശ്രീ, QR കോഡ് എന്നാൽ ക്വിക്ക് റെസ്പോൺസ് എന്നാണ് അർത്ഥം. പഴയ ബാർകോഡുകൾ ഓർമ്മയുണ്ടല്ലോ, വരകൾ മാത്രമുള്ളവ. അവയേക്കാൾ 100 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു 2D ബാർകോഡാണിത്. അതായത് വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വെബ്സൈറ്റോ ഫോൺ നമ്പറോ നിങ്ങളുടെ ഫോണിൽ എത്തിക്കാൻ ഇതിന് കഴിയും.
3: ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണോ ഐവോ? ആരാണ് ഇതിന് പിന്നിൽ?
4: നമുക്കിതിന്റെ ചരിത്രത്തിലേക്കൊന്ന് ആഴത്തിൽ പോകാം. 1994 ജപ്പാനിലെ ഡെൻസോ വേവ് എന്ന കമ്പനിയിലാണ് ഇതിന്റെ ജനനം. മസാഹിറോ ഹാര എന്നൊരു എഞ്ചിനീയറാണ് ഇതിന് പിന്നിൽ. അക്കാലത്ത് സൂപ്പർമാർക്കറ്റുകളിലും ഫാക്ടറികളിലും സാധനങ്ങൾ തിരിച്ചറിയാൻ ബാർകോഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ബാർകോഡുകൾക്കൊരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. അവയ്ക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു കാറിന്റെ എഞ്ചിൻ പാട്ട് തിരിച്ചറിയാൻ തന്നെ 10 ബാർകോഡുകൾ സ്കാൻ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് കണ്ട മസാഹിറോ തന്റെ ലഞ്ച് ബ്രേക്കിൽ ബോർഡ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വിദ്യ തോന്നിയത്. കറുപ്പും വെളുപ്പും കരുക്കൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ബോർഡിൽ നിന്ന് അദ്ദേഹം പുതിയൊരു കോഡ് വികസിപ്പിച്ചു. ഒരു വശത്തേക്ക് മാത്രം വിവരങ്ങൾ വായിക്കുന്നതിന് പകരം 2 വശങ്ങളിലേക്കും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു ചതുരക്കോഡ്. അങ്ങനെയാണ് QR കോഡ് ഉണ്ടായത്.
3: നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വിവരങ്ങൾ തരുന്നത്? ഇതിന്റെ ഡിസൈനിൽ വല്ല രഹസ്യവുമുണ്ടോ?
5: നമ്മൾ കാണുന്ന ആ ചതുരത്തിനുള്ളിൽ 1000 കൊച്ചു കള്ളികളുണ്ട്. അവയെ മോഡ്യൂളുകൾ എന്ന് വിളിക്കുന്നു. ഓരോ കറുത്ത കള്ളിയും വെള്ളക്കള്ളിയും കമ്പ്യൂട്ടറിന്റെ ഭാഷയിലെ 0 ഉം 1 ഉം ആണ്. അതായത് ബൈനറി കോഡ്. നിങ്ങളുടെ ഫോൺ ക്യാമറ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ആ കള്ളികളെ അക്ഷരങ്ങളോ അക്കങ്ങളോ ആയി മാറ്റുന്നു. ഇതിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. 1, കോണുകളിലുള്ള 3 വലിയ ചതുരങ്ങൾ. ഇത് ക്യാമറയ്ക്ക് കോഡ് ഏതു വശത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. 2, കോഡിന് ചുറ്റുമുള്ള ചെറിയ വെള്ളവര. ഇതിനെ ക്വയറ്റ് സോൺ എന്ന് വിളിക്കുന്നു. കോഡിനെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഇത് സഹായിക്കുന്നു. 3, ഡേറ്റ ഏരിയ. ഇതിലാണ് നമ്മൾ നൽകുന്ന വെബ്സൈറ്റ് ലിങ്കുകളോ പേയ്മെന്റ് ഐഡികളോ ഒളിഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഭാഷയെ ഒരു ചിത്രമാക്കി മാറ്റുകയാണ് QR കോഡ് ചെയ്യുന്നത്. QR കോഡിന്റെ മറ്റൊരു അത്ഭുതം പറയാം. ഇതിനെ എറർ കറക്ഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങളൊരു ലോറിയുടെ പിന്നിലോ അല്ലെങ്കിൽ വെയിലത്ത് കിടക്കുന്ന ഒരു സ്റ്റിക്കറിലോ QR കോഡ് കണ്ടിട്ടുണ്ടാകും. അതിൽ ചെളിയോ പൊടിയോ പറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം കീറിപ്പോയിട്ടുണ്ടാകാം. എങ്കിലും അത് സ്കാൻ ചെയ്താൽ വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം ഒരു QR കോഡിന്റെ 30% ഭാഗം നശിച്ചുപോയാലും അതിലെ വിവരങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇതിന് കഴിയും. വിവരങ്ങൾ പലതവണ ആ ചതുരത്തിനുള്ളിൽ തന്നെ ആവർത്തിച്ചു നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മഴ നനഞ്ഞാലും വെയിലത്തടിച്ചാലും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പഴയ ബാർകോഡുകൾക്ക് വെറും 20 അക്ഷരങ്ങൾ മാത്രം കൊള്ളുമായിരുന്നു എങ്കിൽ ഈ കൊച്ചു ചതുരത്തിൽ 7000 ഒളിപ്പിക്കാൻ കഴിയും.
3: ഐവോ, QR കോഡുകളിൽ 2 തരമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണെന്ന് വിശദീകരിക്കാമോ?
6: നമ്മൾ എല്ലാവരും QR കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയിൽ 2 തരമുണ്ടെന്ന് പലർക്കും അറിയില്ല. അതാണ് സ്റ്റാറ്റിക് QR കോഡുകളും ഡൈനാമിക് QR കോഡുകളും. ഇവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആദ്യമായി സ്റ്റാറ്റിക് QR കോഡ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കൽ ഒരു സ്റ്റാറ്റിക് കോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് വെച്ചൊരു കോഡ് ഉണ്ടാക്കി എന്ന് കരുതുക. പിന്നീട് വെബ്സൈറ്റ് അഡ്രസ് മാറിയാൽ ആ പഴയ QR കോഡ് ഉപയോഗശൂന്യമാകും. ഇനി ഡൈനാമിക്

0: ക്യുആർ കോഡിന്റെ കാര്യം നോക്കാം. ഇതാണ് ശരിക്കും മാജിക്. നിങ്ങൾ ഒരു ഡൈനാമിക് കോഡ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഒരു ഹോട്ടലിലെ മെനു കാർഡ് ഉദാഹരണമായി എടുക്കാം. വില മാറുമ്പോഴോ പുതിയ ഐറ്റംസ് വരുമ്പോഴോ പഴയ ക്യുആർ കോഡ് മാറ്റാതെ തന്നെ ബാക്കെൻഡിൽ വിവരങ്ങൾ പുതുക്കാം. കൂടാതെ ട്രാക്കിംഗ് സൗകര്യവും ഇതിലുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി എപ്പോഴും ഡൈനാമിക് കോഡുകൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി.
1: അയ്യോ, ക്യുആർ കോഡ് വഴി പണം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം?
2: ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ. പ്രധാനമായും ക്വിഷിംഗ് എന്ന തട്ടിപ്പാണ് നടക്കുന്നത്. ക്യുആർ കോഡ് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവം പറയാം. തിരക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് പോയവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കാറിന്റെ ഗ്ലാസിൽ ഒരു സ്റ്റിക്കർ ഇരിക്കുന്നു, പാർക്കിംഗ് ഫീസ് ഈ ക്യുആർ കോഡ് വഴി അടച്ചാൽ 20% ഡിസ്കൗണ്ട് ലഭിക്കും. തിരക്കിനിടയിൽ ആ ഡിസ്കൗണ്ട് കണ്ട് പലരും അത് സ്കാൻ ചെയ്തു. ഫോണിൽ തുറന്നു വന്നത് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേയ്മെന്റ് സൈറ്റാണ്. അവിടെ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകി പണമടച്ചു. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക നഷ്ടമായി. എന്താണ് അവിടെ നടന്നത്? തട്ടിപ്പുകാരുണ്ടാക്കിയ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു പാലം മാത്രമായി അവർ ആ ക്യുആർ കോഡിനെ മാറ്റി. ക്യുആർ കോഡിനുള്ളിൽ എന്താണെന്ന് സ്കാൻ ചെയ്താൽ മാത്രമേ അറിയൂ. ഈ ഒരു രഹസ്യ സ്വഭാവമാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്.
1: ഇത് കൂടാതെ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം?
3: മറ്റൊരു പ്രധാന തട്ടിപ്പ്, OLX വഴി സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളെ വിളിക്കുന്നയാൾ താനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. വ്യാജ IOD കാർഡുകൾ അയച്ചു തരും. എന്നിട്ട് അയാൾ പറയും, സാർ ഞാൻ പൈസ അയക്കാം, ഈ ക്യുആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പിൻ നമ്പർ അടിക്കൂ എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാൻ എന്തിനാണ് നിങ്ങൾ പിന്നടിക്കുന്നത്? ഒരിക്കലും മറക്കരുത്, പണം ലഭിക്കാൻ പിന്നടിക്കേണ്ട ആവശ്യമില്ല, പണം അയക്കാൻ മാത്രമേ പിന്നടിക്കേണ്ടതുള്ളൂ. മറ്റൊരു തട്ടിപ്പാണ് വ്യാജ പേയ്മെന്റ് ആപ്പുകൾ. പണം അയക്കാണ്ട് തന്നെ അയച്ചു എന്ന് കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. കടക്കാരെപ്പോഴും സ്വന്തം അക്കൗണ്ടിൽ പണം വന്നോ എന്ന് നോട്ടിഫിക്കേഷൻ നോക്കി ഉറപ്പുവരുത്തണം.
1: നമ്മൾ എങ്ങനെ സുരക്ഷിതരാകാം?
4: അതിന് ചില എളുപ്പ വഴികളുണ്ട്. ഒന്നാമതായി, സ്കാൻ ചെയ്യുമ്പോൾ ഫോണിൽ തെളിയുന്ന ലിങ്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് വിശ്വസനീയമായ സൈറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, പൊതുസ്ഥലങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന ക്യുആർ കോഡുകൾക്ക് മുകളിൽ വേറെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് വിരൽ കൊണ്ടൊന്ന് പരിശോധിക്കുക. മൂന്നാമതായി, പണം സ്വീകരിക്കാൻ പിന്നടിക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. നാലാമതായി, നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ക്യാമറ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസോ മാത്രം സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുക.
1: അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു ക്യുആർ കോഡ് ഉണ്ടാക്കാൻ പറ്റുമോ?
2: തീർച്ചയായും. നമുക്ക് കോൺടാക്ട് വിവരങ്ങൾ അടങ്ങിയ ഒരു ക്യുആർ കോഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഒരു ബിസിനസ് കാർഡിന് പകരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ വാതിലിൽ ഒട്ടിക്കാനോ ഇത് വളരെ ഉപകാരപ്പെടും. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റർനെറ്റിൽ ലഭ്യമായ ഏതെങ്കിലും ഒരു സൗജന്യ ക്യുആർ കോഡ് ജനറേറ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, qrcodegenerator.com അല്ലെങ്കിൽ theqrcodegenerator.com എന്നിവ ഉപയോഗിക്കാം. ഗൂഗിളിൽ പോയി ക്യുആർ കോഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. theqrcodegenerator.com എന്ന വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ പല ഓപ്ഷനുകൾ കാണാം. URL, ടെക്സ്റ്റ്, വൈഫൈ, വി കാർഡ് എന്നിങ്ങനെ. ഇതിൽ വി കാർഡ് അല്ലെങ്കിൽ കോൺടാക്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, ഓഫീസ് അഡ്രസ് എന്നിവ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വലതുവശത്ത് ക്യുആർ കോഡ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡിന്റെ നിറം മാറ്റാനോ നടുവിൽ ഒരു ലോഗോ വയ്ക്കാനോ ഉള്ള ഓപ്ഷനുകളും അവിടെ ഉണ്ടാകും. സ്റ്റെപ്പ് 5, എല്ലാം റെഡിയായാൽ ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് ഫയലായി ഇത് ലഭിക്കും. ഇത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം. ആരെങ്കിലും ഇത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. എത്ര എളുപ്പമാണല്ലേ.
1: എന്റെ വീടിന്റെ ലൊക്കേഷൻ ക്യുആർ കോഡായി ഒരു വിസിറ്റിംഗ് കാർഡിലോ കല്യാണക്കത്തിലോ കൊടുക്കാൻ സാധിക്കുമോ?
2: ഒരു ലൊക്കേഷൻ ക്യുആർ കോഡ് നിർമ്മിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്സ് ആണ് ഏറ്റവും നല്ല വഴി. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ മാപ്സ് തുറക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മാപ്പിൽ കൃത്യമായ സ്ഥലം മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെയുള്ള ഷെയർ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യുആർ കോഡ് ജനറേറ്റർ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകുക. ഇത്തവണ ഓപ്ഷനുകളിൽ നിന്ന് URL എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ നിന്ന് കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ ക്യുആർ കോഡ് റെഡിയാകും. ഇത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിലോ കടയുടെ മുന്നിലോ ഒട്ടിച്ചാൽ കസ്റ്റമേഴ്സിന് ലൊക്കേഷൻ തെറ്റാതെ നിങ്ങളുടെ അടുത്തെത്താൻ സാധിക്കും. വഴി ചോദിച്ചുള്ള ഫോൺ വിളികൾ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാം. ഇതൊരു വലിയ സൗകര്യമാണ്.
1: അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു ക്യുആർ കോഡ് നിർമ്മിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രിന്റ് ചെയ്യുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ സ്കാൻ ആവാതെ വരാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ മിനിമം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
5: തീർച്ചയായും ശ്രീ. ഒരു ക്യുആർ കോഡ് നിർമ്മിക്കുമ്പോൾ
3: അത് പിഴവുകളില്ലാതെ പ്രവർത്തിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലളിതമായ ഒരു ചെക്ക്ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി വലിപ്പം. QR കോഡ് വളരെ ചെറുതായാൽ ക്യാമറയ്ക്ക് അത് വായിക്കാൻ കഴിയില്ല. സാധാരണ ആവശ്യങ്ങൾക്ക് കുറഞ്ഞത് 2 സെന്റിമീറ്റർ വലിപ്പമെങ്കിലും കോഡിന് ഉണ്ടായിരിക്കണം. ഇനി ദൂരത്തു നിന്നാണ് സ്കാൻ ചെയ്യേണ്ടതെങ്കിൽ ദൂരത്തിന്റെ

0: കറുപ്പും വെളുപ്പുമാണ് എപ്പോഴും ഏറ്റവും നല്ലത്. മഞ്ഞയോ മറ്റ് മങ്ങിയ നിറങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. നാലാമതായി, വിവരങ്ങൾ ലളിതമാക്കുക. കോഡിനുള്ളിൽ ഒരുപാട് വിവരങ്ങൾ കുത്തി നിറച്ചാൽ സ്കാൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. നീളമുള്ള ലിങ്കുകൾക്ക് പകരം URL ഷോർട്ടനറുകൾ ഉപയോഗിക്കാം. അവസാനമായി, വ്യക്തത. ഹൈ റെസല്യൂഷൻ ഫയലുകൾ മാത്രം പ്രിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിത്രം മങ്ങുകയോ പിക്സലുകൾ പൊട്ടുകയോ ചെയ്താൽ സ്കാനിംഗ് പരാജയപ്പെടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ QR കോഡുകൾ പെർഫെക്റ്റ് ആയിരിക്കും.
1: QR കോഡുകളുടെ ഭാവി എന്തായിരിക്കും? വെറും പേയ്മെന്റിനും ലിങ്കുകൾക്കും അപ്പുറം ഇത് വളരുമോ?
2: QR കോഡുകൾ വലിയ മാറ്റങ്ങളിലേക്കാണ് കുതിക്കുന്നത്. ഇന്ന് മരുന്നുകളുടെ പാക്കറ്റുകളിൽ QR കോഡുകൾ വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ മരുന്ന് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുന്നു. പാഠപുസ്തകത്തിലെ ഒരു ചിത്രം സ്കാൻ ചെയ്താൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ക്ലാസുകൾ കുട്ടികൾക്ക് കാണാൻ സാധിക്കും. ഭാവിയിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെയും പിന്നിലെ കഥ അറിയാൻ ഈ കോഡ് സഹായിക്കും. നിങ്ങൾ വാങ്ങുന്ന ഒരു ആപ്പിൽ എവിടെയാണ് വിളഞ്ഞത്, എന്ന് പാക്ക് ചെയ്തു എന്നൊക്കെ സ്കാനിലൂടെ അറിയാം. കൂടാതെ വിസിറ്റിംഗ് കാർഡുകൾ ഇല്ലാത്ത കാലം വരുന്നു. എല്ലാവരും ഡിജിറ്റൽ വി കാർഡുകളിലേക്ക് മാറും.
3: ഐവോ, ഇപ്പോൾ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഈ AI QR കോഡുകൾ?
4: നമ്മൾ ഇതുവരെ കണ്ട QR കോഡുകളെല്ലാം കറുപ്പും വെളുപ്പും ചതുരങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സുന്ദരമായ ഒരു പെയിന്റിംഗ് കണ്ടിട്ടുണ്ടോ? അത് വെറും ഒരു പെയിന്റിംഗ് ആയിരിക്കില്ല, അത് സ്കാൻ ചെയ്താൽ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു QR കോഡ് കൂടി ആയിരിക്കും. ഇതിനെ AI QR കോഡ് എന്ന് വിളിക്കുന്നു. ഇന്ന് മിഡ് ജേണി അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ QR കോഡുകൾ നിർമ്മിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പൂവിന്റെ ചിത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയിലോ QR കോഡിനെ അദൃശ്യമായി ഒളിപ്പിച്ചു വെക്കാം. കാണുന്നവർക്കതൊരു മനോഹരമായ ചിത്രം മാത്രമായിരിക്കും, പക്ഷേ ക്യാമറ കാണിക്കുമ്പോൾ അത് കൃത്യമായി വിവരങ്ങൾ നൽകും. സാധാരണ QR കോഡുകളേക്കാൾ ആളുകൾ ഇത്തരം വെറൈറ്റി ഡിസൈനുകൾ സ്കാൻ ചെയ്യാൻ താൽപ്പര്യപ്പെടും. സാങ്കേതിക വിദ്യയും കലയും ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്.
3: ഐവോ, QR കോഡുകളെക്കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ പറയാമോ?
5: QR കോഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു ചെറിയ സ്റ്റിക്കറാണ്. എന്നാൽ ആകാശത്തുനിന്ന് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഭീമൻ QR കോഡുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈനയിലെ ഷിൻലിൻഷുയി എന്ന ഗ്രാമത്തിൽ ഏതാണ്ട് 100,000-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് അവരൊരു കൂറ്റൻ QR കോഡ് നിർമ്മിച്ചത്. ഏകദേശം 200 മീറ്ററിലധികം നീളമുള്ള ഈ കോഡ് ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു രസകരമായ സംഭവം, 1,000,000 ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്തൊരു QR കോഡ് തെളിയിച്ചതാണ്. ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിന് മുകളിൽ രാത്രികാലത്ത് 1,500 ഡ്രോണുകൾ ചേർന്ന് ഒരു വലിയ കോഡ് ഉണ്ടാക്കി. ആളുകൾ തങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് ഇത് സ്കാൻ ചെയ്ത് ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്തു. ഈ ലോകം എത്രത്തോളം അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ.
6: ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറെ പരിചിതമായ QR കോഡിനെ കുറിച്ച് തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി നമുക്കായി പങ്കുവച്ചത് തളിപ്പറമ്പ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയ്ൻ സ്കിൽ ട്രെയിനർ MP സനീഷ്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ കേൾക്കാം. സയൻസ് കഫേ സമാപിക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
9: 7,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
10: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
9: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
10: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: ആകാശവാണി കണ്ണൂർ.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
0: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
4: ഭജരേ മാനസ എന്നാരംഭിക്കുന്നു.

തിരുവിഴ ജയശങ്കർ നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട തുറക്കും. നിർമ്മിത ബുദ്ധിയിലധിഷ്ഠിതമായ AI അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന പുതിയ ഉപകരണങ്ങളും സിസ്റ്റങ്ങളും ഗൂഗിൾ ഉടനെ പുറത്തിറക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. പുറത്തിറക്കാൻ പോകുന്ന AI ഏജന്റായ ജെമിനി സ്പാർക്ക് കമ്പനിയുടെ നിരവധി പ്രഖ്യാപനങ്ങളിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും നയനയും പാടിയ ഗാനം ചിത്രം ആമയും മുയലും. ഗാനരചന രാജീവ് ആലുങ്കൽ,

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ

0: ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഇനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം ഗുൽമോഹർ. ONV യുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചിത്രം പാപ്പച്ചൻ ഒളിവിലാണ്. ഗായകർ എം ജി ശ്രീകുമാർ, സുജാത. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: ദുഃഖവന്നു.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന്

0: തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
1: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

ഈ ഗാനം ജയചന്ദ്രൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത് ചിത്രം ഗോഡ് ഫോർ സെയിൽ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് അഫ്സൽ യൂസഫിൻ്റെ സംഗീതം.

വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം ചിത്രം ലവ് എഫ് എം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

റഫീഖ് അഹമ്മദ് രചിച്ച് ഔസേപ്പച്ചനെയാണ് നൽകിയ ഒരു ഗാനമാണ് ഇനി ചിത്രം എന്നാലും ശരത്ത്. ഗായകർ ശ്വേത മോഹനും സംഘവും.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി മൺസൂൺ എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ഗായകർ വിജയ് യേശുദാസ്, അപർണ രാജീവ്. ഗാനശില്പികൾ ONV കുറുപ്പ്, രാജീവ് ONV.

നജീം അർഷാദ്, ശ്വേത മോഹൻ എന്നിവർ പാടിയ ഗാനം ചിത്രം കാട്ടുമാക്കൻ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം മുരളി ഗുരുവായൂർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ചിത്രം എഗെയിൻ കാസർഗോഡ് ഖാദർബായി. ഗായകർ വിനീത് ശ്രീനിവാസൻ, തുളസി യതീന്ദ്രൻ. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, രതീഷ് വേഗ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഗായകൻ സുദീപ് കുമാർ, ചിത്രം ബ്ലാക്ക്ബെറി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

നിങ്ങൾ കേട്ട ഗാനം പാടിയത് യേശുദാസ്, ചിത്ര. ചിത്രം ദോസ്ത്. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ. ഇനി മൃദുല വാര്യർ പാടിയൊരു ഗാനം, ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഗാനരചന ശരത് വയലാർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അടുത്ത മാസം 21-ന്റെ നീറ്റ് UG പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തി. സമിതി അധ്യക്ഷൻ PP ചൌധരിയും സംഘവും ഗുജറാത്ത് ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൊയാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ്ദാന ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാല് തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളുടെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹം ഇതിനുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിന്റെ ടോട്ടൽ ഇതിന്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന

0: കാരണം പലരും പല പല തിയറീസാണിത്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ടും എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിലെത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടിലും എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പൊ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കുന്നു. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ് വേറൊരെണ്ണം ഇല്ല. അപ്പൊ അതിന് എന്താണ് വരുന്നത്, കിട്ടുന്നത് നമ്മുടെ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂട്ടി വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ ഈ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്ത് പറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനിൽ എന്ത് പറ്റും, പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിലെ പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്ന 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ ഒരു 10 or 20 മില്ലിമീറ്ററേ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ നമുക്ക് താങ്ങാനുള്ള ശേഷി വെയിനുകൾക്കില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെന്റിമീറ്റർ ഓഫ് മെർക്കുറി വെച്ചാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിന്റെ താഴെ ഒരു 100 mm മെർക്കുറി പ്രഷർ എങ്കിലും വരണം. പക്ഷേ അത് വരത്തില്ല. എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ടാ വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൻ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ വെരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട്, മസിൽ കാലിന്റെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല. പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിന്റെ പ്രവർത്തനം? വാൽവ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ, അതായത് ഹാർട്ടിന്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിന്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് അറിയാം, ഈ ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്തെ പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സ് ആണോ ഈ പ്രഷറിനെ കൂട്ടുന്നത് അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്ത ഒരു കാരണം, വയറ്റിനകത്തൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ ഇപ്പോൾ വയറിനകത്ത് നീര് കെട്ട് വരാം, ഇപ്പോൾ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ അവളെല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും, ഈ ഡീപ്പ് വെയിൻസ് അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിംഗ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും, ബ്ലഡ് പിന്നെ ഏതിലെ സഞ്ചരിക്കാം, തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ് അതായത് ആ വെയിൻസ് വഴിയെ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറെ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും, ഈ വാലുകളൊക്കെ തരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലും ഇല്ല. ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കുറെ നാൾ കഴിയുമ്പോൾ

0: എന്ത് ചെയ്യും, ഇതൊക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും, അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് കുറെ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടിക്കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ചു നാൾ കഴിയുമ്പം കാലില് നിറവ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും, ചൊറിച്ചിൽ തുടങ്ങി ചൊറിഞ്ഞു പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങുകയില്ല, അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേക തരം മന്തുകാല് പോലെയായി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ എന്താണ്, വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതുമ്പോഴാണ് ഒരു വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണം. വാൽവിന് എങ്ങനെയാണ് പ്രവർത്തനം തകരാറിലാവുന്നത്, ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജിൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിന്റെ ബലം കുറയാം. അപ്പൊ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണും. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാൾ, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ്, സർജന്മാർ, ഇവരൊക്കെ ഒരേ കണക്കിന് നിന്ന് നിൽക്കുന്നവർക്കും ഈ വാൽവിന് തകരാറ് വരാം, വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിങ്സ് കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാർ അത് അധികം പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിലിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റ് ചെയ്യുമ്പോഴേ അതിന്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളേരം നിൽക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ളവർ നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി കിടക്ക ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടുവന്ന ഈ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാകാതെ വരുന്ന വെരിക്കോസ് വെയിൻസിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിന്റെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷന്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനിനെ നമ്മൾ എന്താ വെരിക്കോസിന് ചികിത്സ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിന്റെ ഇതിലൂടെ രക്തയോട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്ത ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിനുകളെല്ലാം തൊടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു ലൈ കെട്ടിട്ട് അതിന്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു. അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പൊ വെയിൻ്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തൊടയിടുക്കിന്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവുണ്ട്, സഫിനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിന്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിന്റെ ഒരു കാരണം. അപ്പൊ ആ വാൽവിനെ, വാൽവിന്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിട്രേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്നത്, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തൊടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ച് കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ

0: ചൊട്ടിപ്പോവും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ഒഴുകി ഞരം ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷെ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട് കയറ്റിയിട്ട് ഈ തുടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിറ്ററേറ്റ് എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്, ഒരു പ്രോബ് കയറ്റി ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാലും പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോംസ് ക്ലീറോതെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജന്റാണ്, സോഡിയം ടെട്രാഡക്കൈൽ സൾഫേറ്റ് STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോമാക്കും, ഫോമാക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴി തിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിന്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പെത്തോളിയുടെ എല്ലാം കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആന്റികോയാഗുലൻസ്, ഹെപ്പാരിൻ, ആസ്പിറിൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം കഥ പറയുമ്പോൾ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, MJ ജയചന്ദ്രൻ.

0: വിനീത് ശ്രീനിവാസൻ, ശ്വേത എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം കഥ പറയുമ്പോൾ ഇനി സുജാത പാടിയൊരു ഗാനം, ചിത്രം കെമിസ്ട്രി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എം ജയചന്ദ്രൻ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. സുദീപ് കുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം നിവേദ്യം.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ പി ആർ പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. പിതോരക്ഷതി കൗമാരെ ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥ. അബു ഉവ്വാപ്പള്ളിയുടെ കവിതകൾ. വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സ്പോട്ട്ലൈറ്റ്.

0: ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള സിനിമകളിലൂടെ പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നുപോകാൻ ഒരുങ്ങുകയാണ് ഈ പരമ്പര. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണചിത്രമായ കണ്ടം വെച്ച കോട്ടിന്റെ വിശേഷങ്ങൾ പരമ്പരയുടെ ഈ അധ്യായം പങ്കുവെക്കുന്നു.
1: കുഞ്ഞിബി വന്ന് നിൽക്കുന്നത് കണ്ടാ, ഞാനിപ്പം കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ?
2: എന്താണ് മോളെ ഇതൊക്കെ? എന്റെ തട്ടം എവിടെ പോയി?

0: തലയിൽ തട്ടടാഞ്ഞാലേ മരിച്ചു ചെന്നാല് നരകത്തുനിന്ന് തീനെ കൊണ്ടുള്ള തട്ടടൊന്നല്ലേ മഹിളര് വയൽ പറഞ്ഞിക്കണത്. ഉമ്മ ഇനി മേലിൽ ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ.
1: എന്തമ്മാടുന്നു
2: മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിൽ ടി ആർ സുന്ദരം നിർമ്മിച്ച് സംവിധാനം ചെയ്ത കണ്ടം വെച്ചകോട്ട് ഇതേ പേരിലുള്ള പ്രശസ്തമായൊരു നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു. ടി മുഹമ്മദ് യൂസുഫ് 1956 എഴുതിയ ഈ നാടകം അക്കാലത്തെ മുസ്ലിം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു രചനയാണ്. മലബാർ കേന്ദ്ര കലാസമിതി 1956 കോഴിക്കോട് വച്ച് നടത്തിയ നാടകോത്സവത്തിൽ പ്രദീപ് പ്രൊഡക്ഷൻസ് ഈ നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകോത്സവത്തിൽ രചനയ്ക്കും അവതരണത്തിനുമുള്ള ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയത് ഈ നാടകമായിരുന്നു. ഇ കെ അയമുവിന്റെ ജി ഒരു മനുഷ്യനാകാൻ നോക്ക്, കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് തുടങ്ങിയ നാടകങ്ങളെപ്പോലെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശമുയർത്തിയ നാടകമെന്ന നിലയിൽ കണ്ടം വെച്ചുകൊണ്ട് മലയാള നാടക ചരിത്രത്തിൽ സ്വന്തമായി ഒരിടമുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ നാടകം ഗ്രന്ഥരൂപത്തിൽ എഴുതിയപ്പോൾ അവതാരിക എഴുതിയത് എസ് കെ പൊറ്റക്കാടായിരുന്നു. പാത്രസൃഷ്ടിയിലും സംഭാഷണങ്ങളുടെ സ്വാഭാവികതയിലും തിളക്കമാർന്ന രംഗബോധത്തിലും മികവുറ്റൊരു നാടകമാണ് കണ്ടംവെച്ച കോട്ടെന്ന് അവതാരികയിൽ പൊറ്റക്കാട് വിലയിരുത്തുന്നു.

0: മുസ്ലിം സമുദായത്തിനകത്ത് നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ സമുദായത്തിനകത്ത് നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട വിമർശന മനോഭാവത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഒരർത്ഥത്തിൽ കണ്ടം വെച്ച കോട്ട് എന്ന നാടകം. ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള യശശരീരനായ നടൻ കെ പി ഉമ്മർ അക്കാലത്ത് സമുദായ ശരീരത്തെ ബാധിച്ചിരുന്ന അനാചാരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെ.
1: അതൊക്കെ നാടകത്തിന്റെ പൂക്കാലമായിരുന്നു അന്ന്. ഞാൻ മലബാർ അമച്വർ നാടകത്തിന്റെ സന്തതിയാണ്. വളരെ ആവേശത്തോടു കൂടിയായിരുന്നു അന്ന് എല്ലാവരും നാടകത്തിൽ പങ്കെടുത്തത്. അവിടെ കോഴിക്കോട്ട് അന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ദയനീയമായ സംഭവം നടന്നിരുന്നു.
0: കെ പി ഉമ്മർ,
1: കോഴിക്കോട്ടെത്തുന്ന അറബിക്കാർ അവർക്ക് വേണ്ടത് കരയിലെത്തിക്കഴിഞ്ഞാൽ വെള്ളമോ ആഹാരമോ അല്ല. ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും അതിനുവേണ്ടി സ്ത്രീകളെ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ്. അതിന് ഒരു പുരോഹിതനുമുണ്ട് നിക്കാഹ് ഇതൊക്കെ ചൊല്ലിക്കൊടുക്കാൻ. പിന്നെ അവർ ആ പെണ്ണിനെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിട്ടാണ് വിടുന്നത്. ഈ സമ്പ്രദായത്തിനെതിരായി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിംഗ് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തു. അങ്ങനെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി എല്ലാ തലങ്ങളിലും നമ്പൂരിമാരുടെയിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊൻകുന്ന വർഗീസാറും മറ്റൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മലബാറിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഒരു പൂക്കാലമായിരുന്നു
2: നാടകത്തിൽ.
0: ഇനി ചിത്രത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് കടക്കാം. മുഹമ്മദ് യൂസഫിന്റെ പ്രശസ്ത നാടകത്തെ തിരനാടകമായി രൂപാന്തരപ്പെടുത്തിയത് മറ്റൊരു നാടകകൃത്തായ കെ ടി മുഹമ്മദാണ്.

0: പണക്കാരനും പ്രതാപിയുമായ ആലിക്കോയ ഹാജിക്ക് മകൻ ഉമ്മറിനോട് അതിരറ്റ സ്നേഹവും വാത്സല്യവുമാണ്. ആലിക്കോയയുടെ സഹോദരി ഖദീശ ഭർത്താവിനോടൊപ്പം തൊട്ടയൽപ്പക്കത്താണ് താമസം. ഖദീശയുടെ ഭർത്താവ് അവരാന്റെ സിംഗപ്പൂരിലുള്ള സഹോദരന്റെ ഭാര്യയും മകളും അവരാന്റെ വീട്ടിൽ തന്നെയാണ് താമസം. ഖദീശയ്ക്ക് കുട്ടികളില്ല. അവരാന്റെ സിംഗപ്പൂരിലുള്ള സഹോദരന്റെ മകൾ കുഞ്ഞീവിയോട് ഖദീശയ്ക്ക് എന്തെന്നില്ലാത്ത അസൂയയും വെറുപ്പുമാണ്.
1: എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും അടിക്കൊന്നും വേണ്ട.
2: ഉമ്മറും കുഞ്ഞീവിയും ചെറുപ്പത്തിലേ കളിച്ചു വളർന്നോല. ഓരോ കാര്യത്തിൽ അനക്കെന്താ ഇത്ര കണ്ണുകടി?
1: കൊക്കിൽ കൊള്ളുന്ന കൊത്തിയാ മതി. നിങ്ങൾ എന്തിക്കാക്ക പൈസക്കാരനാണ്. ഓലെ മോനിക്ക് അതേ നിലയ്ക്ക് ഒരു പെൺകുട്ടിയെ കിട്ടും. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഇക്കാക്ക ചോദിക്കുന്ന ചിരിതനം.
2: ചിരിതനം ഇല്ലാണ്ട് ഇത് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞു? കുഞ്ഞീവിന്റെ വാപ്പ അതിന് എന്തെങ്കിലും ഒരു വൈ കാണാണ്ടിരിക്കുവോ?
1: വൈ കാണും, വൈ കാണും. നിങ്ങളുടെ മുക്കാ പൈസക്ക് എന്തിക്കാക്ക സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട.
0: കുഞ്ഞീവിയും ഉമ്മറും കൊച്ചുനാളിലെ കളിക്കൂട്ടുകാരായിരുന്നു. സ്നേഹബദ്ധരായ അവരുടെ നിക്കാഹ് ഉടൻ തന്നെ നടക്കുമെന്ന മട്ടാണ്. ഈ വിവാഹം എവിധവും തടയണമെന്ന വാശിയിലാണ് ഖദീശ. അതിനായി സഹോദരനായ ആലിക്കോയയെ പല അപവാദങ്ങളും അസത്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഖദീശ.
1: ഉമ്മർ പോയക്ക് പറ്റിയ പെണ്ണല്ലോ ഈ പുരയെ വന്ന് കേറണത്. കുറച്ച് അടക്കം ഒതുക്കം ഉള്ള പെൺകുട്ടിയാവണം.
3: കുഞ്ഞീവിക്ക് എന്താണ് തകരാറ്? ഖദീശ,
1: കുഞ്ഞീവി ഓനോട് കളിക്കണ കളി കണ്ട. നിങ്ങൾ എന്നോട് ഇത് പറയില്ല.
3: ആരോട്? അത് വല്ലാത്ത തെറ്റ് തന്നെ ആയിപ്പോയി ഖദീശ. നമുക്ക് ഒരു പണിയേ ചെയ്യാനുള്ളൂ.
1: ആ എന്താണ് കാക്ക?
3: കുഞ്ഞീവിയെ പിടിച്ച് ഉമ്മന്റെ അയിലേപ്പിക്കും. അപ്പൊ നിന്റെ ആവലാതി തീർന്നല്ല.
0: ഉമ്മറും കുഞ്ഞീവിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ആലിക്കോയ അവരുടെ നിക്കാഹിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും 2000 രൂപ സ്ത്രീധനം കിട്ടണമെന്ന വാശി കൈവിടുന്നില്ല.
4: ഞാനത് മാത്രമല്ല പറയണത്, ഓല് രണ്ടാളും ചെറുപ്പത്തിലേ കഴിച്ചു വളർന്നോല. ഇപ്പൊ വലിയ പ്രിയത്തിലാണേലും.
3: അതിനെന്ത് ആയിക്കോട്ടെ. പച്ചയെങ്കിലും ചിരിതനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചാ മതി.
4: ഉമ്മറിനെയും കുഞ്ഞിനെയും വിചാരിച്ച്
3: എന്ന് വെച്ചാ ചിരിതനം ഇല്ലാണ്ട്.
4: ഇല്ലാണ്ടെന്നല്ല, ഞങ്ങൾക്ക് കഴിയണത് ഞങ്ങള് തരും.
3: എത്രാന്ന് പറയും? എന്റെ നിലയും വലിയ നിങ്ങൾ നോക്കണം. എന്റെ മോന്റെ ആശ കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ പറയുന്നു, ഇനി അറ്റം 2000 ഉറപ്പിക്കും. ആ എന്നാ വേഗം ഇക്കാക്ക കത്തെഴുതിക്കൊള്ളി, വേഗം വരാൻ പറയും. 2 കാര്യം. 1, എനിക്കധികം കാത്തി നിൽക്കാൻ ഒക്കില്ല. 2, ഈ പറഞ്ഞ സംഖ്യയിൽ ഒറ്റക്കാശ് കുറയാനും കഴിയില്ല. ഇത് 2 നിങ്ങൾ ഉറപ്പ് വയ്ക്കും.
0: കുഞ്ഞീവിയുടെ ബാപ്പ സിംഗപ്പൂരിൽ നിന്ന് സ്ത്രീധനത്തുകയുമായി പുറപ്പെടുന്നുണ്ടെങ്കിലും യാത്രാമധ്യേ മരണമടയുന്നു.
5: മരിച്ചു.
3: എന്റെ ബാപ്പ മൗത്തായി. നിങ്ങൾ എന്താണ് മുറിക്കാക്ക വായിച്ചത്? എന്റെ ഉമ്മ മൗത്തായിട്ട് 11 കൊല്ലമായി. നിന്ന് ഞമ്മള് ഒരു 2 കൂടി തള്ളേന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. താഴെ വെച്ച അയറും ഭരിക്കും, തലയിൽ വെച്ച പെരരിക്കുമെന്ന് മേടിച്ച് മടിയിൽ വെച്ചാണ് ഇന്ന് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈ വയസ്സിനിടയ്ക്ക് നീ പൂതി വെച്ച ഒന്നും നമ്മള് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നിന്റെ ഈ പൂതിയില്ലേ, നിന്റെ ഈ പൂതിയില്ലേ ഉമ്മർ പോയ, അത് മാത്രം നമുക്ക് വേണ്ടി നീ വേണ്ട വെച്ചാലേ.
5: പാപ്പ പറഞ്ഞതൊന്നും ഇന്നുവരെ ഞാൻ അനുസരിക്കാറുന്നിട്ടില്ല.
3: അതുപോലെ ഇതുമനുസരിച്ച് കുഞ്ഞുവിനെ മറന്നേണം.
5: അങ്ങനെ പറയരുത് പാപ്പ.
3: മറക്കണമെന്ന് വെച്ചാല് മറക്കണം. അതിനപ്പുറം എപ്പുറം ഒരൊറ്റ വാക്ക് എന്നോട് പറയാൻ നിൽക്കുന്നു. ഞാനാണ് നിന്റെ പാപ്പയാണ് പറയുന്നത്.
0: അതിനിടെ കുഞ്ഞീവിയെയും ഉമ്മയെയും ഖദീശ തന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുമുണ്ട്. കുഞ്ഞീവിയുടെ കുടുംബത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായ ചെരുപ്പുകുത്തി മമ്മദ് കായയുടെ കുടിലിൽ അവർ അഭയം തേടുന്നു.
6: അൽഹംദുലില്ലാഹ്, ഇതെല്ലാം പടച്ചവന്റെ കളിയാണ് മക്കളെ. ഇതിലും കഷ്ടപ്പെടുന്നവര് ഇതിനവരുണ്ട്. അതിനെ കൊണ്ട് ഞമ്മളൊന്നും വിചാരിക്കണ്ട. എന്റെ പുരയില് ഞാൻ മാത്രമേ ഉള്ളൂ.
0: സ്ത്രീധനത്തിനായി വാശി പിടിച്ച ഹാജിയുടെ പണപ്പെട്ടിയിൽ നിന്ന് അത്രയും തുക മോഷ്ടിക്കാൻ തുനിഞ്ഞ മകൻ ഉമ്മറിനെ വീട്ടിൽ പൂട്ടിയിട്ട് ഹാജി ഉമ്മറിന് പെണ്ണന്വേഷിക്കാനായി കൊച്ചിയിലേക്ക് പോകുന്നു.
3: ഞാനൊന്ന് കൊച്ചി വരെ
1: പോവാണ്.
3: ഉമ്മറിന് ഇവിടെ നല്ലോണം ചുരി. അവന് ഇവിടെ നിന്നെങ്ങാനും പുറത്ത് ചാടിയാല് ഞാൻ മടങ്ങി വന്നിട്ട് കാര്യം.
1: ആ പേടി വേണ്ട, ഞാൻ നോക്കിക്കോളാം.
3: ആ കാതറിനെ നല്ലോണം നോക്കിക്കോളാം കേട്ടാ.
1: അതിപ്പോ മുതലാളി അങ്ങ് പറഞ്ഞു.
0: സഹോദരൻ ഹസ്സന്റെ കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ കുഞ്ഞീവി ആത്മഹത്യക്കൊരുങ്ങുന്നു.
3: അനക്ക് മനസ്സിലാവണ്ടല്ലടി, ഇനി ഞാൻ കക്കാൻ പോയി ജയിലിലും കൂടി പോയി കിടക്കണം, അപ്പോഴേ എനക്ക് മനസ്സിലാവുള്ളൂ. അന്നച്ചിരി പൊരേന്റെ അവസ്ഥ ഇറങ്ങി പോരേണ്ടി വന്നു. അന്റെ സ്ത്രീധനത്തിനും വേണ്ടി നയിച്ച നെളാപ്പ ആസ്വദിച്ചായി. എന്നിട്ട് എനിക്ക് ബാക്കിയാണിടി ദുനിയാവിന് ഈ ഒരു പെണ്ണായി പറഞ്ഞോയില്ലേ? എനിക്ക് എന്താണെന്ന് അമ്മ ഒരു പിന്നെ ഫോട്ടോ നോക്കിയിരിക്കണ നോക്കി. എടി നീ വിചാരിച്ചവൻ നടക്കൂല, വല്ല കൈക്കൂലി കൊടുത്താലും മാറാൻ കഴിയാത്ത കള്ള പൈസ എനിക്ക്. വല്ലാത്ത പോയി കെട്ടി തൂങ്ങി മരിച്ചു നടക്ക.
0: അവിടെ ദൈവദൂതനെ പോലെ മമതുക്കായ് എത്തി അവളെ രക്ഷപ്പെടുത്തുന്നു. വിവരമറിഞ്ഞ് വീട്ടുതടങ്കിൽ ഭേദിച്ച് പുറത്തു കടന്ന ഉമ്മർ സ്ത്രീധനമില്ലാതെ മറ്റാരുടെയും അനുവാദത്തിന് കാക്കാതെ കുഞ്ഞീവിയെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിക്കുന്നു.
7: ഇവിടെ ഉള്ളവരുടെ മനസ്സൊക്കെ കല്യാണ മമതുക്ക, അത് അറിയണമെങ്കിൽ അടിച്ചുടച്ച് പിന്നെ വെള്ളവും കൂടി ഒഴിക്കണം.
1: എന്തൊക്കെയാണ് പറയുന്നത്?
7: നിങ്ങളുടെ

0: മനസ്സ് കല്ലാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുഞ്ഞീവി തീവണ്ടി കയറി മരിച്ചിരുന്നെങ്കിൽ എന്റെ മയത്തു കൂടി നിങ്ങൾ കേൾക്കാമായിരുന്നു. അമ്മതിക്ക, നിങ്ങൾ എന്നോട് വരി
1: എങ്ങോട്ടും. മോനെ
0: അമ്മതിക്ക, നിങ്ങളുടെ പിച്ചപാത്രത്തിൽ ഇവിടെ ഉള്ള ആരും തന്നെ ഒരു ചില്ലി കാശ് പോലും ഇട്ടുതരില്ല.
1: എങ്ങോട്ട്
0: നിങ്ങൾ വരി അമ്മതിക്ക?
2: എങ്ങോട്ട് പോകാനാണ് മോനെ? പാപ്പ വന്നാലോ?
0: പാപ്പ വന്നാലോ ഞാൻ എവിടെ പോയി എന്നറിയണം അല്ലേ? ഞാൻ കുഞ്ഞീവിയെ കെട്ടാൻ പോവുകയാണ്.
3: നിക്കാഹിന്റെ വേളയിൽ കൊച്ചിയിൽ നിന്ന് കുതിച്ചെത്തിയ ആലിക്കോയ ഹാജി സ്ത്രീധനം കിട്ടാതെ നിക്കാഹ് നടക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നു. ജീവിതാഭിലാഷമായിരുന്ന പരിശുദ്ധ ഹജ്ജ് യാത്രക്കായി മമ്മദുക്ക തന്റെ കോട്ടിന്റെ ഉൾവശത്തും പുറത്തുമായി സ്വരൂപിച്ചും കരുതിയും വെച്ച നോട്ടുകെട്ടുകൾ ഹാജിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു.
1: മനുഷ്യന്മാരെക്കാളും നിങ്ങളെ സ്വന്തം മോനെക്കാളും നിങ്ങൾക്ക് വലുതാണ് ശിരിതനം ഇല്ലേ? ഞാൻ തരാം നിങ്ങൾക്ക് ശിരിതനം, ഞാൻ തരാം നിങ്ങൾക്ക് ശിരിതനം.
3: മനസ്സുമാറിയ ആലിക്കോയ ഹാജി മകന്റെ നിക്കാഹിന് സമ്മതിക്കുന്നതോടെ സിനിമ പര്യവസാനിക്കുകയാണ്.
1: നല്ലവരായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, സഹായിക്കുക. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിസ്കാരവും നോമ്പും മാറ്റുമുണ്ട്, ഒരു ഫലവില്ല നിങ്ങളെ, ഒരു ഫലവില്ല. അജ്ഞരെ, ഞാൻ ഒന്ന് ചോദിക്കണം, നിങ്ങൾ ഇസ്ലാമല്ലേ? ചോദിക്കണ മറുപടി പറയുന്ന അജ്ഞരെ, നിങ്ങൾ ഇസ്ലാമല്ലേ?
0: പാപ്പ, ഈ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? കേട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ ബാപ്പയല്ല ഞാൻ, നിങ്ങളുടെ മകനുമല്ല.
1: മോനെ, എന്റെ മോനെ,
0: മോനെ, മോനെ, ഇതാണ് ഈ പറഞ്ഞത്. അച്ഛൻ പൊരുത്തപ്പെടില്ല, ബാപ്പാണ്. ചോദിക്കും ബാപ്പ്, ബാപ്പ്
1: ചോദിക്ക. നിങ്ങൾ എന്നെ മനുഷ്യനാക്കി, നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ച്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം.
0: നടക്കട്ടെ.
3: ആലിക്കോയ ഹാജിയായി തിക്കുറിശിയും മമ്മദുക്കായായി മുത്തയ്യയും ഉമ്മറായി പ്രേംനവാസും ഹസ്സനായി നെല്ലിക്കോട് ഭാസ്കരനും കുഞ്ഞീവിയായി അംബികയും ഖദീശയായി പങ്കജവല്ലിയും കുഞ്ഞീവിയുടെ ഉമ്മയായി ആറന്മുള പൊന്നമ്മയും ചിത്രത്തിൽ വേഷം പകരുന്നു.
4: കാട്ടാക്കട മിന്നൽ മേലിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഈ ദുനിയാവിൽ ആരുണ്ടടാ?
5: ഞാൻ കേട്ടിട്ടില്ല.
3: ഹാസ്യരംഗങ്ങൾ കൊഴുപ്പിക്കാനായി ബഹദൂറും എസ് പി പിള്ളയും ചിത്രത്തിൽ ഇടം പിടിച്ചു കാണുന്നു.
4: നീ കരയാൻ പാടില്ല, കരയാനും വേണ്ടി ഈ ദുനിയാവിൽ എന്താണോ ഉള്ളത്?
5: ഞാൻ അവള, അവൾ എന്റെ കരളാണ്. അവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണ്.
4: എന്താ അവള് വാങ്ങിക്കില്ലേ?
5: അല്ലടോ.
4: പിന്നെ
5: അവളെ വാപ്പ ബൂള് പൊട്ടിയ പോലെ ചുറ്റും കാവൽ നിൽക്കാണ്. 4 മണിക്കൂറായി ഇത് കൊടുക്കാൻ കാത്തിരിക്കണ്.
4: നീ പേടിക്കണ്ടേ, നമ്മുടെ ജോലി തന്നെ എല്ലാം സാപ്പാക്കിലാണ്. എവിടെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമുറിച്ച്, നീ ഭയപ്പെടണ്ടെന്ന്. വൃത്തിയാക്കി ശുദ്ധമാക്കി എല്ലാം കൊടുക്കലാണ് നമ്മുടെ സ്വഭാവം. ആ പേര് പറ.
5: ആരെ പേര്?
4: എല്ലാവരുടെയും പേര് പറ. നീ
5: പിച്ചിപ്പാത്തു.
4: 1.
5: കുഞ്ഞിക്കോയ മൂപ്പ.
4: 2.
5: അവളുടെ ബാപ്പ.
4: 3.
5: ഞാൻ.
4: 4.
5: മിന്നൽ.
4: 5.
5: മിന്നൽക്ക.
4: എടാ, ഇതെല്ലാം നമ്മളേക്ക്. നിനക്ക് വിച്ചിപ്പത്തുവിനെ തട്ടിയാ പോരാത്.
5: അല്ലാന്ന്.
4: പിന്നെ
5: വിച്ചിപ്പത്തുവിനെ കെട്ടണം.
4: ഓ, നമ്മളേറ്റെന്ന്. എടാ, ഇതുപോലെ 100 കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിക്കോയ മൂപ്പൻ എന്ന് വെച്ചാല് നമുക്ക് പുല്ലാന്ന്. എന്നാ അഡ്വാൻസ് എടി.
5: എന്ത്?
4: എടാ, വഴിനേരിയാക്കട്ടെന്ന്.
5: എങ്ങനെ?
4: എടാ, നമുക്കേ
5: ഓ
4: വേണ്ടി വന്നാല് അവളെ കൊന്ന് വാപ്പായി നിന്റെ കൈ തരും.
5: അല്ലോ, അവളെ കൊല്ലണ്ട.
4: എന്നാ വാപ്പായ കൊല്ലാമെന്ന്.
5: എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട്
4: പോന. എടാ, മിന്നലെന്ന് കേട്ടാ പോലീസ് വിറയ്ക്കുമിടാ. 4 അണയുടെ.
5: ഓ, 4 അണ.
4: എടാ, ഇമ്മാതിരി കേസ് വന്നാല് സാധാരണ നമ്മള് മേടിക്കാറുള്ളത് 6.

0: പറയാന്ന്. നീ ആയതുകൊണ്ട് നാരണം മതിയെന്ന്.
1: നിങ്ങൾക്കാ നിങ്ങളവരെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് വളച്ചു തിരിച്ച് ഓടിച്ച് എന്റെ നേരെ ഒന്ന് വിട്ടാ മതി.
0: എടാ സഹലരുടെ എല്ലൊടിച്ച് നിന്റെ കൈത്തരുമെന്ന്.
2: അതോ
3: ഇനി ചിത്രത്തിന്റെ സംഗീത വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.

0: 1957 മിന്നാമിനുങ്ങിനും 60 ഉമ്മയ്ക്കും ശേഷം MS ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത സിനിമയാണ് കണ്ടം വെച്ചകോട്ട്. 1960 ഉമ്മ എന്ന മുസ്ലിം സാമൂഹ്യ ചിത്രത്തിൽ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ച പി ഭാസ്കരൻ MS ബാബുരാജ് സംഗീത ജോഡിയെ 61 മറ്റൊരു മുസ്ലിം സാമൂഹ്യ ചിത്രത്തിൽ നിലനിർത്തുന്നതിൽ അസ്വാഭാവികതയില്ല. എന്നാൽ ഉമ്മ നേടിയ വിജയം കണ്ടം വെച്ച കോട്ടിൽ നിലനിർത്താൻ ഈ സംഗീത കൂട്ടായ്മക്കായിട്ടില്ല എന്നതാണ് അനുഭവം. ചിത്രത്തെക്കുറിച്ചുള്ള നിരൂപണ ലേഖനത്തിൽ നിരൂപകൻ സിനിക്ക് എഴുതിയതും ഈ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ്. ഇങ്ങനെയാണ് നിരൂപകന്റെ ഗാനവിമർശനം. ഒന്നാന്തരം എന്ന് എടുത്തു പറയാവുന്ന ഒരൊറ്റ പാട്ടെങ്കിലും കണ്ടം വെച്ച കോട്ടിന് പ്രശസ്ത ഗാനരചയിതാവായ പി ഭാസ്കരൻ നൽകാഞ്ഞത് കഷ്ടമായി. ആട്ടെ പോട്ടെ, ആനന്ദ സാമ്രാജ്യത്തിൽ, കണ്ടം വെച്ചൊരു കോട്ടാണ് തുടങ്ങിയ പാട്ടുകൾ വില കുറഞ്ഞ ജനപ്രീതിയിൽ കവിഞ്ഞൊന്നും നേടാൻ പോന്നവയല്ല. മലയാള ചലച്ചിത്രവേദിയിൽ ഏറ്റവും ശ്രദ്ധേയനായ കവി സ്വകൃത്യം കൂടുതൽ ശ്രദ്ധയോടെ നിർവഹിക്കുമെന്ന് കരുതുന്നവരാണ് ആസ്വാദകരിൽ അധികം പേരും. സംഗീത സംവിധായകനായ ബാബുരാജ് കാതിൽ വീണതോടെ വറ്റിപ്പോകുന്ന ചില സാധാരണ ട്യൂണുകളല്ലാതെ മറ്റൊന്നും നമുക്ക് കാഴ്ചവെച്ചിട്ടില്ല. പ്രമേയത്തിന്റെ പുതുമണം പേറുന്ന, പ്രതിപാദ്യത്തിന്റെ അന്തരീക്ഷം അലതല്ലുന്ന പാട്ടുകളുടെ അഭാവത്തിൽ ചില നല്ല പാട്ടുകളെങ്കിലും മൂലകൃതിയിൽ നിന്ന് സ്വീകരിച്ചു നോക്കാമായിരുന്നു. ഈ നിഗമനത്തെ തള്ളിയാലും ഇല്ലെങ്കിലും ഉമ്മയിലെ ഗാനങ്ങളുടെ ജനപ്രീതിയും നിത്യനൂതനത്വവും കണ്ടം വെച്ച കോട്ടിലെ ഗാനങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇനി ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് ഒന്നൊന്നായി കടന്നു ചെല്ലാം. ചിത്രത്തിൽ പ്രേമജോഡിയായ ഉമ്മർ കുഞ്ഞീവിമാരുടെ സമാഗമ രംഗത്തിൽ നിന്നും പിറവികൊള്ളുന്ന യുഗ്മഗാനം.
1: എന്തായാലും ശരി, എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. മുഖത്തുനിന്ന് കൈയെടുക്ക്. പുളിമരത്തിന്റെ മേലെ നോക്കിക്കോ.
2: ഫോട്ടോ എടുക്കാൻ പുളിമരത്തിന്റെ മേലെ നോക്കണം?
1: അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. മെല്ലെ ഒന്ന് ചിരിക്ക. ആഹാ, നല്ല പോസ് നീ തകർത്ത് കളഞ്ഞല്ലോ.
2: എനിക്ക് പോസും കീസും ഒന്നും വേണ്ട.
1: എന്റെ ആടല്ലേ, ഒന്ന് സംഭവിച്ചോളാം.
2: ഇനി പിന്നെ ദിവസം എടുക്കാം സൈക്കിളെ.
1: അപ്പോഴേക്കും നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാലോ?
2: എന്നെ ആര് കൊണ്ടുപോയ?
1: ഒരു പുതുമാപ്പള.

0: கண்டொரு மாப்பிள்ளை எங்கே காத்திரும் வீடும் நான் காத்திரும் வீடும்.
1: ഗാനം ആലപിക്കുന്നത് കമുകര പുരുഷോത്തമനും പി ലീലയും. എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ കമുകര പുരുഷോത്തമൻ പാടുന്ന ആദ്യ ചലച്ചിത്ര ഗാനമാണിത്. പ്രസാദാത്മകതയും ചടുലതയും കനിഞ്ഞനുഗ്രഹിച്ച യുഗ്മഗാനം.

ഈ ഗാനത്തിന്റെ രചനയിൽ പി ഭാസ്കരൻ പ്രദർശിപ്പിച്ചിട്ടുള്ള കൽപ്പനാവൈഭവം പരാമർശിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഗായികയുടെ ഭാഗത്തു നിന്നുള്ള ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. കൽബിൽ കണ്ട മാപ്പിളയാണെങ്കിൽ കാത്തിരിക്കുമെന്നും മനസ്സിനൊത്ത മാപ്പിളയാണെങ്കിൽ പൊന്തണ്ടുവച്ച മഞ്ചൾ ആവശ്യമില്ലെന്നും അവന്റെ കൈപിടിച്ച് കരള് തുടിച്ച് കൂടെ പോകുമെന്നും നായിക പാടുന്നത് ഹൃദ്യമായിട്ടുണ്ട്. അതുപോലെ ഈ പുള്ളിമാന്റെ ഉള്ളിൽ കടന്നുകയറിയ പുള്ളി ആരാണെന്ന നായകന്റെ കുസൃതി ചോദ്യവും ഗാനത്തിന്റെ പൊതുസ്വഭാവമായ പ്രസന്നതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായി. രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും മികവ് പുലർത്തുന്നുണ്ട് ഈ ഗാനം. ഇനി ഗാനത്തിലേക്ക്.

അടുത്ത ഗാനവും ഒരു പ്രേമഗാനമാണ്. നായിക കുഞ്ഞീവിയുടെ ഒരു സ്വപ്നരംഗത്തിൽ കുഞ്ഞീവിയും ഉമ്മറും രാജാവും റാണിയുമാണ്. പശ്ചാത്തലമായി ആർഭാടപൂർവം അലങ്കരിച്ച ഒരു കൊട്ടാരമാണുള്ളത്. കളർ ചിത്രത്തിന്റെ സാധ്യതകൾ പരമാവധി വിനിയോഗിക്കണമെന്നതിനാൽ വർണ്ണഭരിതമാണ് പശ്ചാത്തല ദൃശ്യങ്ങൾ. ഗാനരംഗത്ത് കമിതാക്കൾ രണ്ടുപേരും സന്നിഹിതരാണ് എന്നിരിക്കലും ഗാനമാലപിക്കുന്നത് നായിക മാത്രം. ഇതൊരപൂർവ്വത.

ഈ ഗാനം ബാബുരാജിന്റെ മുൻ ചിത്രമായ ഉമ്മയിലെ ഒരു ഗാനത്തെ ചിലയിടത്തൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉമ്മയിലെ ഗാനം ഇതാണ്.

ഒരു രാജാറാണി സാന്നിധ്യമുള്ള സ്വപ്നരംഗത്തിനു വേണ്ടി ഒരുക്കിയതാണ് ഈ ഗാനം. ഗായകർ AM രാജ, പി.

1961 റിലീസായ കണ്ടം വെച്ച കോട്ടിലെ ഗാനവിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം കേൾക്കാം. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി.

0: മായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നമുക്ക് ആരംഭിക്കാം. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ ആണ്. സ്വാഗതം മാഡം.
0: നമസ്കാരം.
1: ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതാണല്ലോ. സ്ത്രീകളുടെ പ്രത്യേക ശാരീരിക ഘടന കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊന്ന് പറയാമോ?
0: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാവുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്ത്രീകളുടെ ആ ഒരു ശാരീരിക ഘടനയും അവരുടെ ജീവിത രീതിയും അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളും കാരണം ചില പ്രത്യേക അസുഖങ്ങളും രോഗങ്ങളും അവർക്കുണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ആർത്തവം കൃത്യമില്ലാതെ വരിക, 3-4 മാസം കൂടുമ്പോൾ ആർത്തവം വരിക, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ബ്ലീഡിംഗ് കുറയുക, അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുക, അമിതമായ വേദനയുണ്ടാകുക, ഇവയൊക്കെയാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട് സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. മൂത്രം ചുടിച്ചിൽ എന്നൊക്കെ പറയുന്ന മൂത്രത്തിൽ വരാവുന്ന പഴുപ്പും അണുക്കളും ഒക്കെ വരാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ട് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്യാൻസേഴ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ എപ്പോഴും കൂടുതലായി കാണാൻ സാധ്യതയുള്ളത്. പിന്നെ മറ്റ് അനവധി രോഗലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ, അമിതമായ വണ്ണം, അമിതമായ രോമ വളർച്ച, ഇത്തരം പ്രശ്നങ്ങൾ ഈ പോളിസിസ്റ്റിക് ഒവേറിയോട് ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്.
1: അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയാം. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
2: ഞാൻ ലീന, തിരുവനന്തപുരത്തു നിന്നാണ്.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: മാഡം, ഞാൻ എനിക്ക് ഈ എന്താ പറയുന്നത് പീരീഡ്സിന്റെ സമയത്തെല്ലാം ഈ കാല് വലത് കാല് നല്ല പെയിൻ ആണ്. എന്നിട്ട് എടുക്കാൻ കാലെടുത്ത് നടക്കാൻ വയ്യാത്ത ഒരു വേദന തോന്നാറുണ്ട്. കാലിങ്ങോട്ട് മൂവ് കഴിക്കാനേ പറ്റുന്നില്ല. ഒരു ഫസ്റ്റ് ഡേ മാത്രം ശരിക്കും വയറുവേദനയായിട്ടാണ് അത് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് ഇത് കാലിലോട്ട് ഈ വലത് കാലിലേക്ക് ഈ പെയിൻ അങ്ങോട്ട് ഇറങ്ങുന്നു. നല്ല വേദന. പിന്നെ ഇപ്പോ ഇതിപ്പോ ഒരു 6-7 മാസം കൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പൊ മുട്ടിന് ഭയങ്കര വേദനയാണ്. മുട്ടിന് വലത് കാലിന്റെ മുട്ടിന് മാത്രം നടക്കുമ്പോഴും സ്ട്രെസ് കയറുമ്പോഴും ഒക്കെ ഒരു പെയിൻ ഉണ്ട്. അതെന്തെങ്കിലും, എനിക്ക് ഹീമോഗ്ലോബിൻ ഓൾറെഡി കുറവാണ്. ഞാൻ ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിട്ട് ഒത്തിരി അയണൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അതിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ വരുന്നേ?
0: പീരീഡ് സമയത്ത് മാത്രമേ വേദനയുള്ളോ?
2: ഈ വലത് കാലം തിരഞ്ഞുമ്പോ വേദന പീരീഡ് സമയത്താണ്. അത് കാല് ഫുൾ വേദനയാ. മേലിന്ന് താഴെ അറ്റം വരേക്കും വേദനയാ. അല്ലാണ്ട് മുട്ട് വേദന ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ വലത് കാല് മുട്ട് ഒരു പിടുത്തമുണ്ട്. കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴേക്ക്.
0: സ്റ്റെപ്പ്
2: ഇറങ്ങുമ്പോഴാ മുട്ടിന് വേദന. പക്ഷെ ഇടത് കാലിന് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വലത് കാലം മാത്രം.
0: ശരി ശരി. അപ്പോൾ ശരിക്കും പീരീഡിന്റെ സമയത്ത്, പീരീഡിന്റെ സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം. കുറച്ച് രക്തസ്രാവം കൂടുതലായിരിക്കും, ബ്ലീഡിംഗ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും
2: ഈ 2 ഡേയ്സ് കുറച്ച് ബ്ലീഡിംഗ് തന്നെയാണ്.
0: അതെ അതെ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറയുന്നത്, വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരുന്നത്, രക്തക്കുറവ് വരുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട്
2: 46 വയസ്സുണ്ട് ഇപ്പോ.
0: ശരി ശരി. പിന്നെ വേദന എന്താന്ന് വെച്ചാല് ഒന്ന് നോക്കണം, യൂട്രസിന്റെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം യൂട്രസിന് എന്തെങ്കിലും വീക്കമോ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ വല്ലതും ഉള്ള, പ്രത്യേകിച്ച് അണ്ടാശയത്തിൽ, നമ്മൾ ഓവറി എന്ന് പറയുമല്ലോ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ, അതെ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളുള്ളവരാണെങ്കിൽ സിസ്റ്റൊക്കെ വരാം. ഓവറിയിൽ ചില ടൈപ്പ് ഓഫ് സിസ്റ്റുകളൊക്കെ വരുന്നവർക്ക് ഇതുപോലെ പീരീഡ് സമയത്ത് നടുവേദന, കൈകാല് കഴപ്പ്, കൈകാലുകൾക്ക് വേദന വരാൻ സാധ്യത ഈ ഓവറി സിസ്റ്റം ഉള്ളവർക്ക് വളരെ കൂടുതലാണ്. കാരണം ഓവറി അതാ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്, ഓവറിയിലെ സിസ്റ്റം ഉള്ളവർക്ക് കാലിലേക്ക് വേദന വരാൻ സാധ്യതയുണ്ട്, ആ ഞരമ്പുകളുടെയൊക്കെ രീതിയുണ്ട്. അതാണ്. അതുകൊണ്ട് എന്തായാലും അതൊന്ന് നോക്കണം. പിന്നെ ഒന്നുള്ളത്, നമുക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ മുട്ടുവേദനയും കാലുവേദനയും ഇതെല്ലാം കൂടുതലായിട്ട് വരാം. പിന്നെന്നുള്ളത്
2: അതിന്
0: കുഴപ്പമില്ല. പിന്നെ കാൽസ്യത്തിന്റെ കുറവ് ശരീരത്തിൽ നമുക്കൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ വന്നു തുടങ്ങാം കാൽസ്യത്തിന്റെ കുറവൊക്കെ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കാലുവേദനയും എല്ലിന്റെ വേദനകൾക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ രക്തക്കുറവ് ഒന്ന് പരിഹരിച്ച് വെക്കണം. നല്ലൊരു സ്കാൻ യൂട്രസിന്റെ ഓവറിയുടെ ഒന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രശ്നമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കണം, എന്തുകൊണ്ടാണ് കാലുവേദന അല്ലെ മുട്ടുവേദന എന്നൊക്കെയുള്ളത് കാണിക്കണം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവത്തിന് മുന്നേ ബ്രസ്റ്റിനുണ്ടാകുന്ന വേദന, തൊടാൻ പറ്റാത്ത അത്ര വേദന ഉണ്ടാകുന്നതായിട്ട് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണോ?
0: അതെ അതെ, വരാം. കാരണം പ്രത്യേകിച്ച് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും, PMS എന്ന് പറയുന്നത് കൗമാരക്കാരിലും അതുപോലെ തന്നെ 40-50 ഇടയ്ക്കുള്ള പ്രായം, ആർത്തവ വിരാമം വരുന്ന ഒരു പ്രായമാണല്ലോ 40-55 ഇടയ്ക്ക് മെനോപോസ് ആവുന്ന പ്രായം, ഈ രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ PMS ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഏത് കാലഘട്ടത്തിലും വരാം. അപ്പൊ PMS എന്ന് പറയുമ്പോൾ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉള്ളവർക്കാണ് ഭയങ്കരമായ ബ്രസ്റ്റ് പെയിന് അല്ലെങ്കിൽ പീരീഡ്സിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നല്ല വേദന വരിക, ശരീരത്തിലൊക്കെ നീര് വെച്ച പോലത്തെ ഫീലിംഗ്, തലവേദന വരുന്നു, നമുക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഓക്കാനും ഛർദി, ഇങ്ങനെ കുറെ അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ഒരു PMS ഉള്ളവർക്കാണ്. പിന്നെ PMS അല്ലാണ്ട് തന്നെ ചിലർക്ക് പീരീഡ്സിന്റെ സമയത്ത് ചെറിയൊരു ബ്രസ്റ്റ് പെയിന്, അത് ചെറിയ രീതിയിലായിരിക്കും, നമുക്ക് മരുന്നൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ ഒരു 1-2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ബ്രസ്റ്റിന്റെ പെയിന്, അങ്ങനെ ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ വന്ന് പീരീഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ്ലി അങ്ങ് പോവും, അത് നോർമലാണ്, അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വരുന്ന ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
1: ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ?
0: അതാ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നില്ല. എല്ലാ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദന കാരണം നമ്മൾ ഒരുപാട് വേദന സമാഹാരികൾ കഴിക്കേണ്ടി വരുന്നു, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ബ്ലൗസ് ഇടാൻ തന്നെ വയ്യ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അതിനെ ബേസ് ചെയ്തുള്ള പരിശോധനകളും ആവശ്യമാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ
3: ഡോക്ടർ. എനിക്ക് പിന്നെ എന്തെങ്കിലും വലുതായിട്ട് ഭക്ഷണമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ എന്റെ വയറ് വന്നങ്ങ് വീർക്കുക, വയറ് വേദന വീർത്തിട്ട് പിന്നെ എനിക്ക് നടക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് തട്ട് തടയാണ്, കാലില് ഒരു മുറിവ് വന്നിട്ട് ഒരു 6 മാസം കൊണ്ട് ഞാൻ അതിന്റെ ചികിത്സയിലാണ്. അപ്പൊ ഗുളിയെല്ലാം കൂടെ ഒരു 10-28 ഗുളിയുണ്ട്, എല്ലാം ആന്റിബയോട്ടിക്കാ.
0: അപ്പൊ
3: വീട്ടിലും ആരുമില്ല, തന്നെ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ്
0: അടച്ചടച്ചായി.
3: വയറിന്റെ 65
0: വയസ്സ്. പീരീഡ്സ് ഒക്കെ നിന്നായിരുന്നല്ലേ?
3: നിന്നിട്ട് 10 വർഷത്തോളമായി.
0: ഓക്കെ ഓക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് പീരീഡ് നിന്നു കഴിയുമ്പോ സ്ത്രീകൾക്ക് പൊതുവേ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിയും. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വയറില്, കയ്യില്, കാലിലൊക്കെ ആയിരിക്കും, ബ്രസ്റ്റിലൊക്കെ ആയിരിക്കും ഈ കൊഴുപ്പ് വന്ന് അടിയുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് വയറിങ്ങനെ വെച്ച പോലെയും വയറ് വീർത്ത പോലെയും തോന്നാനുള്ള ഒരു ഇടയുണ്ടാക്കും. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അസിഡിറ്റി, ഗ്യാസ് എന്നൊക്കെ പറയത്തില്ലേ, ഗ്യാസ്, ദഹനക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് പല പല ഇതെല്ലാം ഈ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് സാധാരണ 40 വയസ്സിലൊക്കെ ഉള്ളതിനേക്കാൾ ഈ സമയത്ത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്.
3: പിന്നെ സ്കാൻ ചെയ്ത് നോക്കണോ ഡോക്ടറെ?
0: വയറ് ഒത്തിരി വീർപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ കൊടല് അതെ അതെ. പിന്നെ നമുക്കൊരു ആർത്തവം നിന്നു കഴിഞ്ഞിട്ട്, പീരീഡ്സ് ഒക്കെ നിന്നു കഴിഞ്ഞിട്ട് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കൊടലിന്റെയും മറ്റ് അവയവങ്ങളുടെയും, ലിവർ അങ്ങനെയൊക്കെ പറഞ്ഞ മറ്റു അവയവങ്ങളുണ്ടല്ലോ, ഇത്തരം അവയവങ്ങളുടെയും അതോടൊപ്പം തന്നെ യൂട്രസിന്റെയും എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. വയറിന്റെ മൊത്തത്തിലുള്ള ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു റഹീമ ഇത്രയും ഗുളിക കഴിക്കുന്നോണ്ടായിരിക്കാം, ആ ഗുളികയിൽ പലതും ചിലപ്പോൾ അസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വയറു വീർപ്പും ക്ഷീണവും അസ്വസ്ഥതയൊക്കെ തോന്നുന്നത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. പൊതുവിൽ ഇപ്പോൾ ആർത്തവ ആരംഭം നേരത്തെയാണല്ലോ, പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ നേരത്തെ ഒരു ഏർലി പ്യൂബർട്ടി എല്ലാവർക്കും ഇപ്പം പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പെൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും. ചെറിയ പ്രായത്തിലെ ആർത്തവ ശുചിത്വം പാലിക്കേണ്ടി വരുന്നു, പക്ഷെ കുട്ടികൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതെ, ഇപ്പൊ കുട്ടികൾക്ക് വളരെ നേരത്തെയാണ് പീരീഡ്സ് വരുന്നത്. അതൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ അവരുടെ ആഹാര രീതികള്, വ്യായാമമില്ലാത്ത ജീവിത രീതികളാണ് കുട്ടികളുടെ, പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഒരു 9-10 വയസ്സാകുമ്പോഴേ പീരീഡ്സ് തുടങ്ങുന്ന കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ആ ഒരു പ്രായത്തിൽ അവർക്കൊരു ശരിക്കും പൂർണ്ണമായ ശാരീരിക വളർച്ചയോ ഒരു മാനസിക വളർച്ചയോ ഒന്നും തന്നെ അവർക്ക് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ പീരീഡ്സ് വരുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആർത്തവ ശുചിത്വത്തിന് ഒരു പ്രാധാന്യം അറിയത്തില്ല അവർക്ക്. അപ്പൊ പ്രധാനമായിട്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കൗൺസിലേഴ്സിന് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇവർക്ക് എന്താണ് മെൻസ്ട്രൽ ഹൈജീന്, എന്താണ് ഈ മെൻസ്ട്രൽ ഹൈജീന്റെ പ്രാധാന്യം എന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആർത്തവ ശുചിത്വം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പീരീഡ്സിന്റെ സമയത്ത് രണ്ടു നേരം ഒന്ന് കുളിക്കാൻ നോക്കണം കുട്ടികള്. പിന്നെ ആ യോനി ഭാഗമൊക്കെ വൃത്തിയായിട്ട് കഴുകണം. കാരണം ബ്ലഡൊക്കെ പറ്റി ഇരുന്നിട്ട് പലപ്പോഴും കുട്ടികൾ വരാറുള്ളത് ഇങ്ങനെ അവർക്ക് അവിടെ തൊടാനും പോലും ഇഷ്ടമല്ല, ബ്ലഡ് കാണുന്നതേ ദേഷ്യമാണ് അങ്ങനെ. അപ്പൊ ഈ ബ്ലഡ് ഇരുന്ന് പഴകിയൊക്കെ ഇരുന്നിട്ട് പിന്നെ അത് അണുബാധയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് നമ്മൾ ഒരു നേരമെങ്കിലും വൃത്തിയായിട്ട് കഴുകണം. അതേപോലെ തന്നെ പാഡായാലും മെൻസ്ട്രൽ കപ്പായാലും എന്താ അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് അതൊരു ഇപ്പൊ പാഡാണെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള പാഡുകളായിരിക്കണം, സാനിറ്ററി പാഡുകളായിരിക്കണം. പാഡൊരു എവരി ഒരു 4 to 6 hours മാറ്റണം. എസ്പെഷ്യലി നല്ലോണം രക്തം പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 4 മണിക്കൂർ ഇടവിട്ട് പാഡ് മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഒരു 2 മണിക്കൂർ ഇടവിട്ട് 2 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറയണം. പിന്നെ ആ ഭാഗത്തുള്ള രോമവളർച്ചയൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കണം. അതുപോലെ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളും ആ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും വൃത്തിയുള്ളതായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചാൽ തന്നെ ആർത്തവ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു രീതിയിൽ പാലിക്കാൻ പറ്റും. അതുപോലെ തന്നെ അണുബാധകൾ വരാതിരിക്കാൻ നല്ലതായിരിക്കും. അടിവസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് കഴുകണം. കഴുകി ചെറുതായിട്ട് വെയിലത്തിട്ട് ഉണക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള കൈകളായിരിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അണുബാധകള് രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ
1: ഡോക്ടർ, ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ കൊല്ലത്തുന്ന സുമയ എന്ന പേര്. 58 വയസ്സുണ്ട്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: ആ പറഞ്ഞോളൂ.
2: 2015 യൂട്രസ് എടുത്തതാ.
0: ആ ശരി ശരി.
2: എനിക്ക് പിന്നീട് കുറെ നാളൊക്കെ റൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഈ സർജറി നടത്തിയ ഡോക്ടറെ തന്നെ ചെന്ന് കണ്ട് സംസാരിച്ച് സ്കാൻ ചെയ്ത് ഇതിനകത്ത് ഉള്ളിൽ എടുത്ത് ടെസ്റ്റ് ചെയ്ത്. അപ്പൊ അവര് കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിലും കുഴപ്പമൊന്നുമില്ല.
0: പിന്നെ
2: അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടുതലായിട്ടില്ല, കുറച്ച് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ശരീരം ഒരുപാട് ഒത്തിരി ക്ഷയിച്ച് ക്ഷയിച്ച് വരിക. ആരോഗ്യം ഇല്ലാത്തൊന്നും ജോലിയൊന്നും ചെയ്യാനും പറ്റത്തില്ല, എന്നാ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അവർക്ക് ഇത് പോലെയാണ്. പിന്നെ ഈ പണ്ട് കിട്ടിയൊന്ന് ഇടത്ത് പൈപ്പ് പോലെ ചെറുപ്പം ഒട്ടുകാലി പോലെ മാറുന്നില്ല. അപ്പൊ പണ്ടൊക്കെ നോക്കി വരുന്ന പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വീണ്ടും ശ്രദ്ധിക്കാതെ ഇപ്പോഴും ഉണ്ടെന്ന്.
0: ആ ശരി ശരി. ബ്രസ്റ്റ് ചെയ്യുന്നില്ലേ പറഞ്ഞേ? ഇടത്തെ ബ്രസ്റ്റ്.
2: അത് ബ്രസ്റ്റ് ചെയ്യുന്നു.
0: ആ ശരി ശരി. അപ്പൊ നമുക്ക് ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറിയൊരു വൈറ്റ് ഡിസ്ചാർജ്, നമ്മൾ എന്താ പറയണ്ടേ, ഒരു തൈരിന്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലുള്ള ചെറിയൊരു ഡിസ്ചാർജ് സാധാരണ സ്ത്രീകൾക്ക് വരാം. പക്ഷെ സാധാരണ ഇപ്പം പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകള് അതേപോലെ തന്നെ മെൻസസ് നിന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഈ ഡിസ്ചാർജ് കുറവായിരിക്കും, കൂടുതലായിരിക്കത്തില്ല, എപ്പോഴും കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പൊ ഉള്ളിൽ നിന്നിപ്പം ടെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞല്ലോ, സ്മിയർ ടെസ്റ്റ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. അത് യൂട്രസ് എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു വോൾട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു തയ്ച്ചു കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലം, അവിടെ നിന്നാണ് അവർ ഈ സ്മിയർ ടെസ്റ്റ് എടുക്കുന്നത്. അതെടുത്ത് അതിൽ അറിയാൻ പറ്റും നമുക്കിപ്പം യൂട്രസ് എടുത്തു കഴിഞ്ഞുള്ള ആ ഭാഗത്ത് വല്ല ക്യാൻസറോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ വന്നുകൂടുകയില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അതിൽ അറിയാൻ പറ്റും. പിന്നെ സ്കാനും നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും. അതായത് നമുക്കിപ്പം ഫംഗൽ ഇൻഫെക്ഷൻ, പൂപ്പൽ ബാധകൾ വരാം, ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അപ്പൊ ഉള്ളിൽ നിന്നൊരു സ്വാബ് കൾച്ചർ എന്ന് പറയും. നമ്മളിപ്പം എന്താ പറയണ്ടേ, മറ്റേ മുറിവിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ ഒരു കൾച്ചർ എടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ മിക്കവാറും ഈ ഡിസ്ചാർജ് അങ്ങ് കുറയാനും നിൽക്കാനുമായിരിക്കും സാധ്യതയുള്ളത്. അപ്പൊ ഡിസ്ചാർജിന്റെ കാര്യം അത്ര യൂട്രസ് എടുത്ത ആളായതുകൊണ്ട് അത്ര ഭയക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ശരീരം മെലിയുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒന്ന്, നമ്മൾ പ്രായം കൂടെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഡയബറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയബറ്റീസ് നമ്മളിപ്പം ഭയങ്കര അതാണ് ഡയബറ്റീസിന്റെ ഒരു നല്ല കൺട്രോൾ ആവശ്യമാണ്. പ്രമേഹം, നമുക്ക് പ്രമേഹ രോഗികളാകുമ്പോൾ പലപ്പോഴും പലരും ആദ്യം മെലിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രമേഹം ഒരു ലക്ഷണം പലർക്കും വരാറുണ്ട്. തുടക്കമാണെങ്കിൽ അത് നല്ലോണം ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ തൈറോയിഡിന്റെയും കൂടെ നോക്കുന്നത് നല്ലതാണ്. തൈറോയിഡ് കൂടി നിൽക്കുമ്പോഴും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. തൈറോയ്ഡ് കൂടി നിൽക്കുമ്പോഴും അമിതമായിട്ട്

0: എന്നൊരു ചെയ്ത് നോക്കി.
1: ആ ശരി ശരി ശരി, ആയിക്കോട്ടെ. നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, തൈറോയിഡ് ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഉണ്ടതില്ല,
0: പിന്നെ
1: ബാക്കി യൂട്രസിന്റെ അതിന്റെ വയറിന്റെ എല്ലാം സ്കാൻ നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെലിയുന്ന വലിയൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പ്രായമാവും തോറും എല്ലിന്റെ തേയ്മാനം വന്നു തുടങ്ങും സ്ത്രീകൾക്ക്, എസ്പെഷ്യലി യൂട്രസ് എടുത്തവരും ഓവറിയൊക്കെ എടുത്തവരാകുമ്പോൾ എല്ലിന്റെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പൊ തന്നെ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മുടെ പ്രായമായ ഒരു 65-70 വയസ്സുള്ള അമ്മമാര് നല്ല മെലിയുന്ന കാണാറുണ്ടല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തെ ഫാറ്റ് കുറയും, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങും, അതെല്ലാം ഹോർമോണിന്റെ കുറവ് കൊണ്ട് വരുന്ന, അപ്പൊ അങ്ങനെയും മെലിയാം. അപ്പം മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മെലിയുന്നതിന് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്രസ്റ്റിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിലെ വെള്ളം പോലെ വരുന്ന സെക്രീഷൻസ് അതൊന്നും നോക്കണം. കാരണം ബ്രസ്റ്റിന്ന് വരുന്ന എന്ത് ദ്രാവകങ്ങളായാലും നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രായമായാലും നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ ഹോർമോൺ വ്യത്യാസങ്ങൾ, പ്രൊലാക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണൊക്കെ കൂടി നിന്നാൽ ചിലപ്പം ബ്രസ്റ്റിന് സെക്രീഷൻസ് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ബ്രസ്റ്റിനകത്ത് തന്നെ എന്തെങ്കിലും ചെറിയ തടിപ്പോ മുഴകളോ ഉണ്ടെങ്കിൽ വരാം, ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാണ്ടും വരാം. അപ്പം ബ്രസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റോ ആരെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ച്, അല്ലെ സർജൻ ഡോക്ടറെ ഒന്ന് കാണിച്ച് ബ്രസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ബ്രസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ പരിശോധിക്കണം, എന്നാലേ എന്തെങ്കിലും മുഴയോ തടിപ്പോ ഉണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. ആ പിന്നെ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്ത് നോക്കുന്നതും കുറച്ചൊരു ആഴത്തിൽ അറിയാൻ സഹായിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, ഈ സെൽഫ് എക്സാമിനേഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസവും ചെയ്യേണ്ടതുണ്ടോ? അതിന്റെ ഒന്ന് രീതി പറയാമോ?
1: സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഏറ്റവും പ്രാധാന്യമുള്ളത് അത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു 30-40 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, നമ്മൾ ക്യാൻസർ ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്, 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആ മാസത്തിലൊരിക്കൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്താൽ മതി. അതിനൊരു രീതിയുണ്ട്, നമ്മുടെ ഉള്ളം കൈ കൊണ്ട് വേണം നോക്കാൻ, വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കരുത്. വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ നോർമലായിട്ടുള്ള ടിഷ്യൂ നമ്മുടെ കൈ തടയും, അപ്പൊ നമുക്ക് എന്തോ തടിപ്പോ മുഴയോ ആണെന്നൊരു ഭീതി വരും. അപ്പൊ ഉള്ളം കൈ കൊണ്ട് വേണം ബ്രസ്റ്റ് മേളിൽ നിന്ന് താഴോട്ടും സൈഡിലോട്ടും അങ്ങനെ എല്ലാ ഡയറക്ഷനിലും നോക്കാനുള്ളത്, രണ്ട് ബ്രസ്റ്റും നോക്കണം. കൂടാണ്ട് നമ്മൾ ആംപിറ്റ് അല്ലെങ്കിൽ ആക്സില കക്ഷം എന്ന് പറയത്തില്ല, കക്ഷത്തിലും കൂടെ നോക്കുന്നത് നല്ലതാണ്. അവിടെ വല്ല തടിപ്പോ മുഴയോ ഉണ്ടോ എന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്. 30-40 ഇയേഴ്സിലുള്ളവർക്ക് മാസത്തിലൊരിക്കലൊന്ന് നോക്കിയാൽ മതി. കുളിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നോക്കാം. അത് ഒരു ഒരു എന്താ പറയുക, കണ്ണാടിയുടെ മുമ്പിൽ, മിററിന്റെ മുമ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ആ നോക്കുന്ന രീതി കറക്റ്റ് ആണെന്നൊന്ന് മനസ്സിലാക്കാനും പറ്റും. 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിലുള്ള ചെക്കപ്പ്, നമ്മളുടെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതോടൊപ്പം വർഷത്തിൽ ഒരിക്കൽ ഒരു ഡോക്ടറെ, ഏതൊരു ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജൻ ഡോക്ടറെ കൊണ്ട് എക്സാമിൻ ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ 40-50 ഇടയ്ക്കാണ് ക്യാൻസറിന്റെ റിസ്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഡോക്ടറെ കൊണ്ട് വർഷത്തിലൊരിക്കൽ നോക്കിക്കണം എന്ന് പറയുന്നത്.
2: ഓക്കെ, നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ആർത്തവത്തിന് മുന്നേ ആണോ പിന്നെയാണോ, ഏത് സമയത്താണ് ചെയ്യേണ്ടത്?
1: പ്രിഫറബിളി നല്ലത് ആർത്തവം കഴിഞ്ഞ് ചെയ്യുന്നതാണ്. കാരണം ആർത്തവത്തിന് തൊട്ട് മുമ്പാകുമ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് സ്വെല്ലിങ്സ് ഒക്കെ വരാറുണ്ട്. പീരീഡ്സ് കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിഞ്ഞ് നോക്കുന്നതായിരിക്കും നല്ലത്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് ശ്രീകലയാണ്.
2: എവിടെ നിന്നാണ് സ്ഥലം?
3: ഞാൻ ചെങ്ങന്നൂർ, ചെറിയ നാട്.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ,
1: പറഞ്ഞോളൂ.
3: ഡോക്ടർ, എന്റെ ഈ എനിക്ക് 54 വയസ്സുണ്ട്. എനിക്ക് ഈ ഏണിന് താഴോട്ടങ്ങ് തഴച്ചങ്ങ് ഒടി, നമുക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ ആ സമയത്ത്. പിന്നെ ഞാൻ ചെന്നൊരു വേദന കൂടിയാ കഴിക്കുമ്പോ അതങ്ങ് മാറും. ജോലിയാണെങ്കിൽ 5-6 പശു ഒക്കെ ഉള്ള വീടാ, ജോലി നിറയെ ഉണ്ട്.
1: അപ്പം പീരീഡ്സ് നിന്നാണോ അമ്മയ്ക്ക്? അതിനുശേഷം ബ്ലീഡിങ് ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
3: ഈ അടിവയർ അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് നമ്മക്കപ്പൊ കിടക്കാനും ഇരിക്കാനും ഒന്നും അല്ല.
1: ഗർഭപാത്രം താഴോട്ട് വരിക, അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ പീരീഡ് നിന്ന് കഴിയുമ്പോ പൊതുവെ നമുക്ക് എല്ലിന്റെ തേയ്മാനം വരുമല്ലോ. എല്ലിന്റെ തേയ്മാനം വന്നിട്ടാണ് പലപ്പോഴും ഏണിനാണ്, സ്ത്രീകളാകുമ്പം ഏണിനും കാൽമുട്ടിനും നടുവിനുമായിരിക്കും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ എല്ലിന്റെ തേയ്മാനം ബാധിക്കുന്നത്. അപ്പൊ അതായിരിക്കും പലപ്പോഴും ഈ വേദനയ്ക്ക് ഒരു കാരണമാവുന്നത്. പിന്നെ കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു വെയിറ്റ് കുറയ്ക്കുക ഉണ്ട്. പിന്നെ അതെ അതെ, പിന്നെ ചെറിയ എക്സസൈസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസ്, യോഗയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നടക്കാൻ പോവുക, നടക്കാൻ പോകുന്നതൊക്കെ വളരെ നല്ലത്. നമ്മൾ നല്ലൊരു ജോലി ചെയ്യുന്ന ആളാന്ന് കേട്ടപ്പോ മനസ്സിലായി. എങ്കിലും നമ്മള് ജോലിയെല്ലാം വീട്ടിലെ ചെയ്യുമെങ്കിലും നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യായാമം കൂടെ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഒരു 1/2 മണിക്കൂർ ഡെയിലി സമയം കണ്ടെത്തണം ഈ ജോയിന്റ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യാനും ഒക്കെ. അപ്പൊ മിക്കവാറും ഈ വേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാൽസ്യം ഗുളികകൾ അല്ലെങ്കിൽ പശുവൊക്കെ ഉള്ള ആളായതുകൊണ്ട് പാലൊക്കെ നന്നായിട്ട്

0: കുടിക്കാമല്ലോ. പാലൊക്കെ നന്നായിട്ട് 2 ഗ്ലാസ്സൊക്കെ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ധാരാളം ഫിഷ്, മീനൊക്കെ കഴിക്കുന്നു, മീനൊക്കെ കിട്ടുമെങ്കിൽ മീനൊക്കെ നല്ലതായിട്ട് കഴിക്കുന്ന നല്ലതാണ്.
1: മീൻ ഇറക്കിയൊക്കെ ഞങ്ങളുടെ പ്രധാന ആഹാരമാണ്.
0: വേദന മാറുന്നില്ലെങ്കിൽ യൂട്രസിന്റെയും വയറിന്റെയും കൂടെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ എല്ലിന്റെ തേയ്മാനത്തിന് ഒരു ഓർത്തോ ഡോക്ടറെയും കൂടെ കാണുന്നത്, എല്ലിന്റെ ഡോക്ടറെയും കൂടെ കാണുന്നത് നല്ലതായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി. ഡോക്ടർ, പി സി ഒ എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരാതെ നോക്കാനും അഥവാ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് മാനേജ് ചെയ്യാനും എങ്ങനെ സാധിക്കും?
0: പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു രോഗം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് രോഗാവസ്ഥയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും ആളുകൾ ചോദിക്കും പി സി ഒ ഡിക്ക് നമ്മൾ 2 മാസം മരുന്നെടുത്താൽ പെട്ടെന്ന് മാറുമല്ലോ, പൂർണ്ണമായിട്ട് മാറുമല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊരു വിഷമം ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഒരു ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ജീവിതശൈലിയുമായിട്ടും നമ്മുടെ ആഹാര രീതികള്, നമ്മുടെ ഉറക്കം, നമ്മുടെ മാനസികാവസ്ഥകള് ആയിട്ടെല്ലാം വളരെയധികം ബന്ധമുള്ള ഒരു രോഗം കൂടെയാണ്. അതുകൊണ്ട് ഹോർമോണുമായിട്ട്, വളരെയധികം ഹോർമോണുമായിട്ട് ബന്ധമുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അമിതമായ വണ്ണം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ്, അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിന്റെ ഉപയോഗം കുറയ്ക്കുക, ചോറിന്റെ അളവ് കുറച്ച് കഴിക്കുന്നത്. ചോറ് പൊതുവേ ഇങ്ങനെ അന്നജങ്ങളെല്ലാം തന്നെ, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം തന്നെ കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം, ഒരു 1.5 മണിക്ക് ഒരു ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ അതുപോലെ ആവശ്യത്തിന് ഉറങ്ങണം, അനാവശ്യമായ സ്ട്രെസ് കുറയ്ക്കാൻ വല്ല മെഡിറ്റേഷനോ നമ്മൾ എന്തെങ്കിലും നമ്മളുടേതായ ഹോബിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അതൊക്കെ കുറച്ച് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ വലുതായിട്ട് ശരീരത്തിൽ വരത്തില്ല. ഹോർമോൺ വ്യത്യാസങ്ങൾ വരാണ്ടിരിക്കുമ്പം പി സി ഒ ഡിയുടെ ചേഞ്ച് അഥവാ പോളിസിസ്റ്റിക് ഓവറി നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ആർത്തവ പ്രശ്നങ്ങളോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രഷറ്, ഷുഗറ്, അതേപോലെ തന്നെ കൊളസ്ട്രോള്, ഇതൊക്കെ കൂടാനുള്ള സാധ്യത എല്ലാം പി സി ഒ ഡി ഉള്ളവർക്കുണ്ട്. ഈവൻ ഈ ഗർഭാശയത്തിനുള്ളിലെ ക്യാൻസർ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പൊ അതുപോലെ പി സി ഒ ഡി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആർത്തവം വരണം. അതിപ്പം ഹോർമോൺ ഗുളികകൾ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ ചിലർക്ക് വരുള്ളൂ, എങ്കിലും കുഴപ്പമില്ല. എല്ലാം ഒരു 35 ദിവസത്തിനിടയിൽ എല്ലാ മാസവും എല്ലാ തവണയും പീരീഡ്സ് വരുത്തിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതും ഗർഭാശയ ക്യാൻസറിനൊക്കെ കാരണമാകുന്നത് പീരീഡ്സ് വരാതിരിക്കുന്ന പി സി ഒ ഡി ആണ്.
2: അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് ഷാനി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് താമസിക്കുന്നത്.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: പറഞ്ഞോളൂ.
3: മാം, എനിക്ക് 38 വയസ്സായി. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്നതിന് 10 ദിവസം മുമ്പേ അടിവയറും ശരീരവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പീരീഡ് ആവണേന്റെ ആ പെയിന്, പക്ഷേ ഒരു ദിവസമൊക്കെ കാണുള്ളൂ, ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ കാണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 ദിവസം ഇതുപോലെ അടിവയറ വേദനയും, പിന്നെ ഒരു കാലുകഴപ്പും, നെഞ്ചു വേദനയും, ശരീരം മൊത്തം 1 മാസത്തിന് 30 ദിവസം വേദന കഴിഞ്ഞാ.
0: അപ്പൊ നമ്മള് കുട്ടികളുള്ള ആളാണോ?
3: ഇപ്പോ 2 മക്കളുണ്ട്.
0: ആ, ശരി ശരി. അപ്പം ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. കാരണം ഓവറിയില് ഈ ചോക്ലേറ്റ് സിസ്റ്റ്, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു രോഗ കണ്ടീഷൻ ഉണ്ട്. അതുള്ളവർക്ക് ഇതുപോലെ ഈ പീരീഡ്സിന് തൊട്ട് മുമ്പ് പെയിൻ വരാൻ നല്ല സാധ്യതയുള്ള ആളുകൾ അവരാണ്. പീരീഡ് വരുമ്പോൾ വന്ന 2 ദിവസം ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും, പിന്നെയും ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ സാധ്യതയുള്ള ഒരു വിഭാഗം ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗമുള്ളവരാണ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും ഓവറി സിസ്റ്റം അങ്ങനെ കട്ടി ഉണ്ടാകണമെന്നില്ല, ചിലപ്പം നമുക്ക് നോക്കുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ
3: 2 സിസ്റ്റം
0: അതും അതാ ഗർഭാശയത്തിൽ മുഴകൾ, എസ്പെഷ്യലി യൂട്രസിന്റെ അകത്തോട്ടുള്ള മുഴകൾ ഉണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള വേദനയും ബുദ്ധിമുട്ടും എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ മുഴകളില്ലേ, ഗർഭാശയ മുഴകൾ, അതുള്ളവർക്കും ഇതുപോലെ വരാം. അതെ, അതേപോലെ തന്നെ നമുക്ക് 2 സിസേറിയനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ ആളുകളാവുമ്പോൾ ഗർഭാശയത്തിന് ഒരുതരം വീക്കം വരാം, ബൾക്കി യൂട്രസ് എന്നൊക്കെ പറയുന്നത്. ഗർഭാശയത്തിന് വീക്കം വരുന്നത്, ഗർഭാശയത്തിന് ഭിത്തിക്ക് ഇങ്ങനെ കട്ടിവെച്ച് വീക്കം വരുന്നത്, അതായിരിക്കും ചിലപ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ നമുക്ക് എന്തോ തടയുന്ന പോലൊക്കെ തോന്നുന്നത്. അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ പെയിനും ബുദ്ധിമുട്ടും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഒരു സ്കാൻ നോക്കിയിട്ട് ബാക്കി അതിന് വേണ്ട അതിനുള്ള നല്ല പ്രതിവിധികളും മരുന്നുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത് നോക്കുന്നതായിരിക്കും നല്ലത്.
3: പിന്നെ മാം, എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ചെറുതിലെ നെഞ്ചിൽ ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടയാളം ഉണ്ട് അവിടെ നെഞ്ചിന്റെ ഈ കഷത്തിന്റെ ഭാഗത്തോട്ട്. അപ്പൊ അതിന്റെ ഉള്ളും ഈ പീരീഡ്സ് ആവുന്ന സമയത്താണ് എനിക്ക് ഈ വേദന വരുന്നത്. അവിടെ വടിഞ്ഞ് മുറുകുന്ന കണക്കൊരു വേദന ഉണ്ടാവും. അപ്പൊ ഞാൻ അത് മുമ്പ് കാണിച്ച് സ്കാനിങ് ആയിരുന്നു, കുഴപ്പമില്ല. അതിന്റെ ഇതൊന്നും അതിന്റെ ആ മുറിവിന്റെ ആ ഒരു ഭാഗം അകത്ത് ഇങ്ങനെ ഉണ്ട്, അതിന്റെ ചവ് ഉണ്ട്, അതിരുന്നാണ് വലിഞ്ഞു മുറിവണ വേദന എന്നാണ് പറഞ്ഞത്. പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു.
0: ചെസ്റ്റിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നെഞ്ചിന്റെ സി ടി സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴീ മുറിവിന് എന്തെങ്കിലും തടിപ്പ്, ഈ മുറിവിൽ എന്തെങ്കിലും ചെറിയ കുരുക്കൾ പോലൊക്കെ ചിലർക്ക് വരും, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടാണോ നമുക്ക്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് അങ്ങനെ ചെസ്റ്റ് പെയിൻ വരേണ്ട കാര്യമില്ല, വരാറില്ല. അപ്പൊ നമുക്ക് ഗർഭാശയത്തിൽ ചെറിയ കുരുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കുരുക്കൾ ചെസ്റ്റിലെ ഈ മുറിവിൽ ചിലപ്പം വരാം. സ്കാർ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണത്. അങ്ങനെയുള്ളവർക്ക് ചെസ്റ്റ് പെയിൻ വരാം, അല്ലാണ്ട് പീരീഡ്സിന്റെ സമയത്ത് ചെസ്റ്റ് പെയിൻ നെഞ്ചിന് വേദന വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും ഒന്ന് നെഞ്ചിന്റെ ഏതെങ്കിലും നെഞ്ചുരോഗ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാലേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നെഞ്ചുവേദന വരുന്നതെന്ന് പറഞ്ഞ് അവരത് ചെയ്യാൻ പറയും.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി ഡോക്ടർ. ഒരു ആരോഗ്യകരമായ ആർത്തവ കാലം എത്ര ദിവസമാണ്?
0: ശരിക്കും പീരീഡ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 7 ദിവസം എന്ന് പറയും. 7 ദിവസത്തിൽ 2-ാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ബ്ലീഡിംഗ് തുടങ്ങേണ്ടത്. 2-3 ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ബ്ലീഡിംഗ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അതൊരു 80 ml താഴെയുള്ള ഒരു ബ്ലഡ് ലോസ് ആണ് ആ സമയത്ത് വരാമെന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 4-5 പാഡ് മാറ്റത്തക്ക രീതിയിലുള്ള ബ്ലീഡിംഗ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൽ വരാം. മാക്സിമം ആണ് 7 ദിവസം നീണ്ടു നിൽക്കുന്നത്. 7 ദിവസത്തിന് അപ്പുറം ബ്ലീഡിംഗ് നീണ്ടു നിൽക്കേണ്ട കാര്യമില്ല.
2: ഒരു ആർത്തവത്തിന് ശേഷം അടുത്ത എത്ര ദിവസത്തിന് ശേഷം അടുത്ത മാസത്തെ ആർത്തവം വരാം?
0: കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 28 to 30 ദിവസമാണ്. അതില് എല്ലാവർക്കും ഇപ്പൊ 28 ദിവസമാകുമ്പോൾ പീരീഡ്സ് വരണം നിർബന്ധമില്ല. നമുക്ക് പറയാവുന്നത് ഒരു 21-നും 35-നും ഇടയ്ക്ക്, 21 ദിവസത്തിനകത്ത് പീരീഡ് വരുന്നതും നല്ലതല്ല, 35 കഴിഞ്ഞിട്ട് വരുന്നതും എന്തെങ്കിലും പരിശോധന ആവശ്യമാണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത് പറയാമോ? ഓക്കെ, സംസാരിച്ചു.
4: നടുവിന് എനിക്ക് നേരത്തെ നല്ല അസ്ഥിക്ക് പ്രശ്നമുണ്ട്, ചെറുപ്പം പോലെയുണ്ട്, കെട്ടിക്കാനും പോലെയുണ്ട്.
0: അറിയത്തില്ല,
4: ഒന്ന് നടക്കുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരുണ്ടായി, അവരെ എടുത്ത് നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. ഞാൻ നോക്കാൻ അറിയത്തില്ല, പുറത്ത് നെഞ്ചത്ത് വെച്ചൊക്കെ ആയിരുന്നു. അന്ന് പുറമേനയുണ്ട്,
0: അതൊന്നും
4: സഹിക്കത്തില്ല. 94 അന്തരം മണിക്ക് പക്ഷേ പോയി, അന്ന് ഇത്ര എടുത്തപ്പോഴേ അസ്ഥിക്ക് പൊടുവാന്ന് പറഞ്ഞു. അന്നേ പിന്നെ ചികിത്സക്ക് പോയി, രക്തവേദനയുടെ ഡോക്ടറെ കണ്ട് ിട്ട് സ്കാൻ ചെയ്ത് അന്ന് കോട്ടയത്തെ ഉള്ളു സ്കാൻ ചെയ്തു.
0: ഓ ശരി ശരി.
4: അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ കൂടി അങ്ങനെയൊക്കെ കൂടുതലായിരുന്നു. പുറമേദന സഹിക്കാൻ വയ്യ, എനിക്കാണ് തലയും കൂടെ കറങ്ങി കറങ്ങി നടക്കുകയൊക്കെ ചെയ്യേണ്ടത്.
0: അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു കേട്ടിട്ട് ഒരു പിന്നെ എല്ലുരോഗ വിദഗ്ധന് ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് നട്ടലിനെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല കാര്യങ്ങളെങ്കിലും എനിക്ക് തോന്നുന്നു നട്ടലിന് വളവ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ് ഈ ചെറുപ്പത്തിലേ വരുന്നത്.
4: ഓ,
0: എല്ലിന് തേയ്മാനം ഉണ്ടല്ലേ. ശരി
4: ശരി.
0: ആ, എല്ലിന് തേയ്മാനം ഉള്ളവർക്ക്, അതെ അതെ അതെ, എല്ലിന് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമുക്ക് മെൻസസ് നിന്നും കൂടെ കഴിവ് ഇത് ഇരട്ടിയാവും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര വേദന കൂടാനുള്ള കാര്യം. നല്ലൊരു ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ എല്ലിന് തേയ്മാനം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന്, കാൽസ്യം അടങ്ങിയ ആഹാരം കുറച്ച് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികൾ കഴിക്കാം, മീന് മുട്ട ഒക്കെ കഴിക്കുന്ന നല്ലതാ. പിന്നെ പാലൊക്കെ കുടിക്കുന്ന നല്ലത്, പിന്നെ കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്ന നല്ലത് ആവശ്യമാണ്. ഇപ്പൊ എല്ലിന് തേയ്മാനം ഉള്ളവർക്ക് ഡെയിലി അതെ അതെ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് 10 ദിവസം അങ്ങനെ കഴിക്കണം. നമ്മൾ നിരന്തരമായിട്ട് കഴിക്കണം. നമുക്ക് എല്ലിന് തേയ്മാനം ഉണ്ട്, അത്രയും കാൽസ്യം കുറവാകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കാൽസ്യം ഗുളിക കഴിക്കണം. അതുപോലെ തന്നെ അതല്ലാണ്ട് ചില ഇഞ്ചെക്ഷൻസും ഒക്കെ ഉണ്ട്, എല്ലിന്റെ ഡോക്ടർമാർ കൊടുക്കാറുണ്ട് എല്ലിന്റെ തേയ്മാനത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നല്ല പ്രയോജനം കിട്ടുന്നതാണ്, അതൊക്കെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടിടത്തോളം.
4: അതെ,
0: ഷുഗറും അതുപോലെ തന്നെയാണ് നിയന്ത്രണത്തിൽ വെക്കണം. പ്രഷർ ഷുഗർ എല്ലാം നിയന്ത്രണത്തിൽ വെക്കുന്നത് നല്ലതുപോലെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അല്ലാണ്ട് എന്തെങ്കിലും ശരീരത്തിനൊരു അയവ് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം. അതും കൂടെ ചെയ്താലേ നമ്മുടെ ജോയിന്റുകളൊക്കെ ഒന്ന് മൂവ് ചെയ്യുകയും വികസിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കും. അത് ശരീരത്തിന് കുറച്ചുകൂടി അയവ് കിട്ടുകയും ചെയ്യും, പെയിൻ കുറയാനും കുറച്ചുകൂടി സഹായമാവും. ചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഒരു രോഗങ്ങളുടെ പരിധിയിൽ ഇത് വരുമോ?
0: തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു 40% വന്ധ്യത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്.

0: ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. എൻഡോമെട്രിയോസിസ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ഒരു പാളിയുണ്ട്, എൻഡോമെട്രിയം നമ്മൾ പറയും. അകത്തെ പാളി ഇങ്ങനെ കുരുക്കളായിട്ട് യൂട്രസിന്റെ പുറത്ത്, ഓവറിയുടെ പുറത്ത്, ഈവൻ കൊടലിന്റെ പുറത്ത്, അങ്ങനെ ഉള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് വളർന്നു തുടങ്ങും. ഇത് ശരിക്കും പീരീഡ് തുടങ്ങുമ്പോഴേ വളർന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഓരോ പീരീഡ്സ് ആകുമ്പോഴും നമ്മുടെ യൂട്രസിനകത്ത് വരുന്ന എല്ലാ വ്യത്യാസങ്ങളും ഈ കുരുക്കളിലും വരും. എന്നിട്ട് അവിടെ ബ്ലഡ് കളക്ട് ചെയ്യും. യൂട്രസിനകത്തെ ബ്ലഡ് ആർത്തവത്തോടൊപ്പം പുറത്തുപോകും, മറ്റേ ബ്ലഡ് പോകത്തുമില്ല. ഈ കുരുക്കളിലെല്ലാം കെട്ടിക്കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പഴകി കഴിയുമ്പോഴാണ്, അതൊരുമാതിരി ബ്ലഡ് പഴകിയിട്ട് ബ്രൗൺ കളറിലാവുമ്പോഴാണ് ചോക്ലേറ്റിന്റെ കളറാവുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സിസ്റ്റുകൾക്കാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു വലിയ സിസ്റ്റൊക്കെ ഒരു 2-3-4 സെന്റിമീറ്റർ വരെയുള്ള സിസ്റ്റുകൾ വരെ ആകുന്ന സൈസ് വരെയും ഇത് വളരെയധികം പെയിൻഫുൾ ആണ്. അങ്ങേയറ്റം വേദന പീരീഡ് സമയത്തും പീരീഡിന് മുമ്പും ശേഷവും, അതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട്, നടുവേദന, കൈകാല വേദന, കഴപ്പ്, ഇതെല്ലാം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. സിസ്റ്റം ഒത്തിരി അങ്ങ് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വേദന ഉണ്ടാക്കത്തില്ല, അത് വളരെ അങ്ങ് സട്ടിലായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം. പിന്നെ ഈ സിസ്റ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനെ അടുത്തുള്ള ട്യൂബിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് അങ്ങനെയാണ് പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഡിനോമയോസിസ് ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കുള്ളിലേക്ക്, ഈ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ പാളി ഭിത്തിക്കുള്ളിലേക്ക് ഇങ്ങനെ വളരുകയാണ്. വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഗർഭാശയത്തിനുള്ളിൽ അങ്ങ് വീക്കം വെക്കും, ഗർഭാശയ ഭിത്തിക്ക് കട്ടി വെക്കും, അമിതമായ കട്ടിയും വെക്കും, വലിപ്പവും വെക്കും. അത് പീരീഡ് സമയം യൂഷ്വലി 40 കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് അബോർഷൻസ് ചെയ്തവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗർഭാശയ സംബന്ധമായ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തവർക്ക്, അമിതമായ വണ്ണമുള്ള ആളുകൾക്ക് ഒക്കെ ഈ ഒരു കണ്ടീഷൻസ്, കുട്ടികളില്ലാത്തവർക്ക് ഒക്കെ അഡിനോമയോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് വളരെ കൂടുതലാണ് അഡിനോമയോസിസ്. ഇപ്പോൾ മിക്കവാറും ഒരു 40 കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾക്ക് കാണുന്നുണ്ട്.
1: എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്?
0: അപ്പം എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ കൂടുതലുള്ള സിസ്റ്റൊക്കെ ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഈ ഹോൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഈ സിസ്റ്റുകളെ നീക്കം ചെയ്യും. അതുപോലെ തന്നെ ഈ കുരുക്കളെല്ലാം കരിച്ചുവിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ട്യൂബിന്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നല്ല വാഷ് ട്യൂബൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഗർഭിണിയാകാൻ സാധ്യതയുള്ളത്. വളരെ നല്ലതാണ് ആ ട്രീറ്റ്മെന്റ്. പിന്നെ മെഡിസിൻസും ഉണ്ട്. പിന്നെ കുട്ടികളില്ല, ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉദ്ദേശമില്ലാത്ത ഫാമിലി കംപ്ലീറ്റ് ചെയ്ത സ്ത്രീകളാണെങ്കിൽ അവർക്ക് നമുക്ക് പീരീഡ് ബ്ലോക്ക് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഒക്കെ പല പല മാർഗ്ഗങ്ങൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അത്തരം മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പീരീഡ് ബ്ലോക്ക് ചെയ്ത് വെക്കും. പീരീഡ് വരാതാവുമ്പോഴത്തേക്ക് ഈ അസുഖം അങ്ങ് ശമിക്കും. ചിലപ്പോൾ പ്രഗ്നൻസി തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാറുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ചിലപ്പം പ്രഗ്നൻസിയും കഴിഞ്ഞ മുലയൂട്ടലും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് പീരീഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സിസ്റ്റൊക്കെ അങ്ങ് പോകുന്നതായിട്ട് കാണാറുണ്ട് പലർക്കും. അപ്പൊ അതാണ് എൻഡോമെട്രിയോസിസിന്. അഡിനോമയോസിസിനാണെങ്കിൽ ഇതുപോലെ തന്നെ മരുന്നുകൾ കൊടുക്കാം. ഗർഭാശയത്തിനുള്ളിലിടുന്ന ഒരുതരം കോപ്പർട്ടി പോലെ കിടുന്ന ഒരുതരം റോഡുണ്ട്, LNG IUD എന്ന് പറയുന്നത്. അത്തരം സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഗർഭാശയം എടുക്കുന്നത് ചിലപ്പോൾ വേണ്ടിവരും.
1: എൻഡോമെട്രിയോസിസിന്റെ മാഡം പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ ചെയ്തതിന് ശേഷവും പിന്നീട് പീരീഡ് വരുമല്ലോ നമുക്ക്.
0: അതെ.
1: അപ്പൊ ഇത് ഈ രോഗാവസ്ഥ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്.
0: അതുണ്ട്, വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് എൻഡോമെട്രിയോസിസിന്റെ ഒരു പ്രശ്നം. പക്ഷേ ശസ്ത്രക്രിയ പൂർണ്ണമായി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവൽ നമുക്ക് കൂട്ടാൻ പറ്റും. ചിലപ്പോൾ ഒരു 6-7-8 വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ പുതിയൊരു സിസ്റ്റ് ഫോം ചെയ്യത്തുള്ളൂ. പക്ഷേ റെക്കറിംഗ് ഡിസീസാണ്, റെക്കറൻസ് വരാവുന്ന ഡിസീസാണ്.
1: മാഡം, ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഫോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളെ മുന്നേ ഉപയോഗിച്ച് തുടങ്ങും?
0: തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരാറുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ. നല്ലൊരു കാര്യമാണത്. കാരണം നമ്മൾ പലപ്പോഴും അറിയത്തില്ല പല അസുഖങ്ങളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തുണ്ടാകും. അപ്പം ഗർഭകാലത്ത് ഏത് അസുഖം ഉണ്ടെങ്കിലും ഭയക്കേണ്ട കാര്യമില്ല, പക്ഷെ ആ അസുഖം നിയന്ത്രണ വിധേയമായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഫോളിക് ആസിഡ് കഴിക്കുകയാണെങ്കിൽ 1.5 മാസം മുമ്പ് തൊട്ട് കഴിച്ചു തുടങ്ങണം. കാരണം ഫോളിക് ആസിഡ് കൊണ്ട് നമുക്ക് നാഡീ വ്യൂഹത്തിന് വരുന്ന തകരാറുകൾ, കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തിന് വരുന്ന തകരാറുകൾ പലതും, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയും, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോളിക് ആസിഡ് ഗുളിക 5 മില്ലിഗ്രാം മാത്രമുള്ള വളരെ ചീപ്പായിട്ടുള്ള ഗുളികയാണത്. അത് കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ രക്തസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ തൈറോയിഡിന്റെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ഉണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ്, BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും ഹീമോഗ്ലോബിൻ അനീമിയ, രക്തക്കുറവ് വല്ലതും ഉണ്ടോ, പിന്നെ രക്തസംബന്ധമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ എന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ, പകരുന്ന പോലത്തെയുള്ള ലൈംഗിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇവയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റും.
1: അടുത്ത കോളർ, ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുഷ്പം വിളിക്കുന്നു.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഡോക്ടർ എനിക്ക്

0: 20 വയസ്സായിട്ടുണ്ട്.
1: പറഞ്ഞോളൂ.
0: ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വർഷം മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ സ്കാൻ എടുക്കും എക്സ്റേ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ, അവരുടെ ബോഡി പെയിൻ. പിന്നെ ഹൈറ്റ് 5-5.5 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ അതല്ലാതെ കുറയുന്നു. അപ്പൊ ഓസ്റ്റിയോപോറോസിസിന്റെ എന്തെങ്കിലും സംശയത്തിലാണോ അത്? അതെങ്ങനെ കണ്ടുപിടിക്കുക?
1: അമ്മയ്ക്ക് സാധ്യതയുണ്ട്, ഓസ്റ്റിയോപോറോസിന്റെ സാധ്യതയുണ്ട്. ഏജ് ഉത്രയായി. പിന്നെ അതിന്റെ ഒരു പ്രധാന സിംറ്റമാണ് ഈ പെയിൻ എന്ന് പറയുന്നത്, ബോഡി പെയിൻ. പിന്നെ അതുപോലെയാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്ന. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിനിടയിലുള്ള ആ ഒരു ദ്രാവകവും അതിന്റെ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ട് എല്ലുകൾ തമ്മിലും ചേരുമ്പോഴാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്നത്. പിന്നെ നട്ടലൊക്കെ വളയും, അങ്ങനെയൊക്കെയാണ് ഹൈറ്റ് കുറയുന്നത്. പ്രായമുള്ള അമ്മമാർക്ക് പലപ്പോഴും കാണാറുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് അതിന്റെ കാൽസ്യം, ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള ലവണങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ എടുക്കണം. അവർ ചില ചില സ്ഥലങ്ങളിലെ പ്രത്യേക എക്സ്റേ പറയും എല്ലിന്റെ തേയ്മാനം അറിയാനായിട്ട്. അതുപോലെ ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്. ആ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എല്ലിന്റെ തേയ്മാനം എത്ര ഗ്രേഡിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് അവർ അതിനുള്ള മരുന്നുകള്, കാര്യങ്ങള്, എക്സസൈസ്, അതിനുള്ള ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പറഞ്ഞു തരും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സങ്കീർണമായ പ്രഗ്നൻസീസ് ഏതൊക്കെ അവസ്ഥകളിലാണ്? ഇപ്പൊ എക്ടോപിക് പ്രഗ്നൻസി പോലുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക?
1: അതെ, എക്ടോപിക് പ്രഗ്നൻസി ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈനക്കോളജിയിൽ ഒരു എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പം ഇപ്പൊ നമ്മളിപ്പോ യൂറിൻ എന്താ പറയണ്ടേ, ഇപ്പൊ ഡേറ്റ് മിസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞാലും നമുക്ക് യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കുറച്ചുകൂടെ കൃത്യതയോടുകൂടി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബീറ്റ HCG എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ആ ബ്ലഡ് ടെസ്റ്റിൽ നമുക്കൊരു 20-25 കൂടുതലുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നല്ലൊരു ഗർഭമായിരിക്കും എന്നാണ്. പിന്നീട് എല്ലാ 48 മണിക്കൂറിലും ഈ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ ഇരട്ടിയായിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ 1500 കൂടുതലൊക്കെ ബ്ലഡിന്റെ വാല്യൂ ആകുമ്പോൾ ഗർഭാശയത്തിനുള്ളിൽ പ്രഗ്നൻസി കണ്ടിരിക്കണം, 101% കണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് വാല്യൂ 1500-2000 ഉണ്ട്, പക്ഷേ ഗർഭാശയത്തിനുള്ളിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി ഇല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം ട്യൂബൽ പ്രഗ്നൻസിന്റെ ട്യൂബ് വളരെ നേർത്ത അവയവമായതുകൊണ്ട് അതിനകത്തൊരു പ്രഗ്നൻസി താങ്ങാനൊന്നും അതിന് പറ്റത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക്, ഒരു പ്രഗ്നന്റ് ആയി ഒരു 4-6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊട്ടി വയറിനുള്ളിലേക്ക് അമിത രക്തസ്രാവം വന്നിട്ട് മരിക്കാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അതുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി വളരെയധികം ശ്രദ്ധിക്കണം. അതിന് സ്കാൻ വെച്ചുള്ളൊരു മോണിറ്ററിങ്ങും അതേപോലെ അതിന് പിന്നെ BHCG ബ്ലഡ് ടെസ്റ്റ് മോണിറ്ററിങ്ങും വളരെ ആവശ്യമാണ്.
2: പീരീഡ് മിസ്സായി ഒരു പ്രഗ്നന്റ് ആകാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ ഏത് സമയത്താണ് ഡോക്ടറിനെ കാണേണ്ടത്?
1: അതെ, തീർച്ചയായിട്ടും ഡേറ്റ് മിസ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും കാണാം. ഡേറ്റ് മിസ് ചെയ്ത് ഇപ്പോൾ നോർമലി കറക്റ്റ് പീരീഡ് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പീരീഡിന്റെ ഡേറ്റ് മിസ് ചെയ്ത് 1 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
2: ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംശയമാണ്. നോർമലി ഒരു പ്രസവത്തിന് ശേഷം ഇത്ര ഇടവേള നിർദ്ദേശിക്കുന്നുണ്ടോ അടുത്ത പ്രസവത്തിന് വേണ്ടിയിട്ട്? ആരോഗ്യപരമായിട്ട് എത്ര കാലയളവാണ് വേണ്ടത്?
1: അതെ അതെ, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 2.5 വർഷമാണ് പറയുന്നത് അടുത്തൊരു ഗർഭമാവുന്നതിന്. അതേപോലെ നോർമൽ ഡെലിവറിക്കാണെങ്കിലും നമുക്കൊരു 9 മാസം തൊട്ട് ഒരു 1.5 വർഷം കൊടുക്കുന്ന നല്ലതാണ്. പക്ഷെ നോർമൽ ഡെലിവറിക്ക് അത്രയും പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു 1.5 വർഷം കൊടുക്കുകയാണെങ്കിൽ, അവിടെയും അത്രയും സമയം കൊടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വരുവാനും ആദ്യത്തെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുവാനും രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ നല്ല കെയർ കൊടുക്കുവാനും പറ്റും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഓക്കെ,
2: സംസാരിച്ചോളൂ.
1: പറഞ്ഞോളൂ
3: ഡോക്ടറെ. എനിക്ക് 55 വയസ്സുണ്ടേ. ഹലോ,
1: കേൾക്കാം, പറഞ്ഞാ മതി.
3: 55 വയസ്സുണ്ട്. എനിക്ക് സന്ധിവാദം ഉണ്ട് സന്ധികളില്ല, ഇങ്ങനെ ഒരു വളവ് പോലെ വിരലിനുണ്ട്. അത് കൊറേ നാള് കൊണ്ടുണ്ട്. അതിന് മരുന്നൊക്കെ കഴിച്ചിപ്പം ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുക.
1: പക്ഷെ
3: എനിക്ക് ഇടത് സൈഡിൽ ഇങ്ങനെ വാരി എല്ലിന് മേളൂത്തങ്ങ് എപ്പോഴും അങ്ങ് വേദന വരുക.
1: ഇപ്പൊ സന്ധിവാദം ഉള്ള ആളെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമല്ലോ. സന്ധിവാദം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെറുതും വലുതുമായ ജോയിന്റുകളെല്ലാം ഇത് ബാധിക്കാം. ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഉണ്ട്. നല്ല ചികിത്സാ രീതികളുണ്ട്, വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പൊ നല്ല ആശ്വാസം കിട്ടാറുണ്ട് ആളുകൾക്ക്. അതുപോലെ തന്നെ ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മുടെ മറ്റവയവങ്ങൾ, അതായത് കിഡ്നി, നമ്മുടെ മേജർ അവയവങ്ങളെ ബാധിക്കാതിരിക്കാനും നല്ല രീതിയിലുള്ള ചികിത്സയും അതിന്റെ ഒരു കൃത്യമായ രീതിയിലുള്ള രക്തപരിശോധനയും ഫോളോ അപ്പും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
3: നടുവിന് വേദനയുണ്ട്,
1: അതെല്ലാം ഇതിന് വരുന്നതാണ്, എല്ലാ ജോയിന്റിനെയും ബാധിക്കും, അങ്ങനെ വരുന്നതാണ്.
3: അതുപോലെ വെരിക്കോസിന്റെ അസുഖം ഉണ്ടെങ്കിൽ, അപ്പൊ വെരിക്കോസിന്റെ

0: അസുഖം ഇങ്ങനെ ഉണ്ടെങ്കിൽ.
1: ശരി ശരി. വെരിക്കോസിന്റെ എന്തായാലും വെരിക്കോസിന്റെ വെരിക്കോസ് വെയിൻ അതിന്റെ നോക്കുന്നത് സർജന്മാരാണ് നോക്കുന്നേ. അവരെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വല്ല മരുന്നുകൾ മതിയോ ശസ്ത്രക്രിയ?
0: നേരത്തെ വന്ന് കുറെ ഇങ്ങനെ കട്ടിക്ക് കിടന്നതെല്ലാം ലേസർ ചെയ്ത് കളയുകയൊക്കെ ചെയ്തതാ.
1: ലേസർ ചെയ്തിട്ടുണ്ടല്ലേ. ലേസർ ആണ് അതിനുള്ള ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. അത് പിന്നെ ഒരുപാട് നേരം നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ളവർ ഒഴിവാക്കുന്നത് നല്ലതാണ്. അമിതമായ ശരീരഭാരം ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നേരത്തെയുള്ള പ്രഗ്നൻസിയും അതുപോലെ തന്നെ പ്രായം ലേറ്റ് പ്രഗ്നൻസി, പ്രായം കൂടിയ ശേഷമുള്ള പ്രഗ്നൻസിയും ഒരുപോലെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ ഏത് അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? ഏത് സമയത്താണ് കറക്റ്റായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് മറ്റ് സങ്കീർണതകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഒരു പ്രഗ്നൻസി പ്രസവം ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഏതാണെന്ന് പറയാം?
1: ശരിക്കും 18 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇങ്ങനെ പറയുമെങ്കിലും ഒരു 22 വയസ്സായിരിക്കും നല്ലത്. ഒരു 22 to 25 ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ആദ്യത്തെ ഗർഭധാരണത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു 45 വരെയൊക്കെ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അപ് ടു 45 years ആണ്. അപ്പം ഒരു 45-നകത്ത് ഒരു കുട്ടി ആവുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാരണം 45 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും മറ്റ് ഹാർട്ടിനെ മറ്റ് അവയവങ്ങളെയൊക്കെ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും പലരും പ്രമേഹ രോഗികളും രക്തസമ്മർദ്ദമുള്ളവരും ഒക്കെ ആയിരിക്കും, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു ഗർഭം ആ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ഗർഭകാലത്തെ സങ്കീർണതകൾ കൂടാൻ അതുപോലെ തന്നെ അവരുടെ ഓൾറെഡി ഉള്ള അസുഖങ്ങളൊക്കെ സങ്കീർണതയിലെത്താനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ അഡോളസന്റ് പ്രഗ്നൻസി നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം അഡോളസന്റ് പ്രഗ്നൻസീസ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവാനും അമിത രക്തസ്രാവം ഉണ്ടാവുക, അവർ മരിക്കാൻ വരെ ഇടയുണ്ടാവുക, അണുബാധകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാസം തികയാതെ പ്രസവിക്കുക, കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാവുക, വളർച്ചയില്ലായ്മ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അഡോളസന്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയൊക്കെയുള്ള ഗർഭധാരണങ്ങൾ.
2: ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
1: MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇന്ത്യയിൽ നിബന്ധനകളുണ്ട്. 6 മാസത്തിനകത്തുള്ള ഗർഭമേ MTP ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലാതെ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ടായിട്ട് ചെയ്യുന്നതല്ല. ആ കപ്പിളിന് വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവർ MTP വരുമ്പോൾ അത്രയും, അതാണ് അതിൻ്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത്. പിന്നെ മറിച്ച് പിന്നെ നമ്മൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പ്രമേഹം തന്നെ HbA1c എന്നൊരു ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രണ വിധേയമാണോ എന്ന് അറിയാൻ പറ്റും. അത് 12% കൂടുതലാണെങ്കിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. പിന്നെ ചില ഹാർട്ടിന്റെ ചില അസുഖങ്ങളുണ്ട്, ഐസൻമെങ്കേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഇപ്പൊ ചിത്രയിലൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അവർ തന്നെ എഴുതും പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ എഴുതിയേക്കും. അങ്ങനെയുള്ളവരുടെ നമുക്ക് അബോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ കിഡ്നിയുടെയോ മറ്റു അവയവങ്ങളുടെ മേജറായിട്ട് എന്തെങ്കിലും ഒരു ഫെയിലിയറോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഗർഭധാരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലതല്ലെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്തു കൊടുക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണ കുഞ്ഞു തന്നെ വളരുന്നില്ല, വൈകല്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അബോർഷൻ ചെയ്തു കൊടുക്കാം. മേജർ ആയിട്ടുള്ള വൈകല്യങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
2: നമുക്ക് അടുത്ത കോളർ നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഓക്കെ,
2: സംസാരിച്ചോളൂ.
1: ആ പറഞ്ഞോളൂ.
3: 75 വയസ്സുണ്ട്.
1: ആ
3: ഒരു 3-4 വർഷമായി എനിക്ക് പാർക്കിൻസോൺസിന്റെ അസുഖമുണ്ട്. ഇതുപോലെ നടക്കാൻ വയ്യ.
1: അപ്പൊ ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്നത് അമ്മ പ്രായമാവും, അതെ അതെ അതെ അതെ, അത് പ്രായമാവും തോറും വരാകുന്ന
3: 13 പ്രാവശ്യം വീണു ഞാൻ.
1: ആ ശരി ശരി ശരി. അത് അങ്ങനെ ഒരു അസുഖമാണ് അമ്മേ. അത് അതിന് മരുന്നുകൾ കൊണ്ടേ അത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ
3: പറ്റുകയുള്ളൂ.
1: തുടർച്ചയായിട്ട് അതിന് മരുന്ന് വേണ്ടി വരും. അത് നമ്മുടെ തലച്ചോറിലെയും ഞരമ്പുകളെയും കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ടേ വേണ്ടി വരും. അങ്ങനെയാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നൂതനമായ ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഗർഭനിരോധന മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും നൂതനമായിട്ടുള്ളതാണ് ഇപ്പം കയ്യിലിടുന്ന ഒരു റോഡുണ്ട്. പിന്നെ ഈ ഹോർമോൺ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരുതരം റോഡാണ് കയ്യിലിടുന്ന, കൈയുടെ എന്താ പറയണ്ടത് മേളിൽ മുട്ടിന് മേളിലായിട്ടിടുന്ന ഒരു റോഡ്. അത് 3 വർഷത്തേക്കാണ് അത് നമുക്കിടാൻ. അതിന്റെ ഇടുന്നതും എടുക്കുന്നതും ഇൻസേർഷൻ ആൻഡ് റിമൂവൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളുമാണ്. മയക്കം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്ന കുട്ടികളൊക്കെ അത് ചെയ്തിട്ട് പോകാറുണ്ട്. നല്ലതാ അത് ശരിക്കും പറഞ്ഞാൽ. 3 years ആണ് അതിന്റെ ആക്ഷൻ ഉള്ളത്. 3 years കഴിയുമ്പോൾ അവർക്ക് ഇതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. വലിയ ദോഷങ്ങളില്ലാത്തതാണ്, 100% പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പിന്നുള്ളത് പിന്നെ പിൽസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പണ്ട് മുതലേ ഉള്ളതാണ്, അത് കഴിക്കാറുണ്ട്. കുട്ടികളില്ലാത്തവർക്കുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ കുട്ടികളുള്ളവർക്കാണെങ്കിൽ കോപ്പറേറ്റീവ് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്. ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ചെറിയൊരു റോഡ്. വളരെ സിമ്പിളും ചീപ്പുമായിട്ടുള്ള വൺ ടൈം ഇൻസെർഷൻ മാത്രമേ അതിനകത്തുള്ളൂ. ഒരു തവണ ഇട്ടാൽ മതി. നല്ല മെത്തേഡാണത്. 10 വർഷം വരെ ഇടാവുന്ന കോപ്പർ ടീപ്പം ലഭ്യമാണ്, ഗവൺമെന്റിലൊക്കെ ഉണ്ടെല്ലാം. അപ്പം അത് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്.
2: ചില ആൾക്കാരെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് വാങ്ങി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ലല്ലോ.
1: എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല്, എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ മാസവും ഓരോ കോൺടാക്ട് കഴിയുമ്പോഴും അവരിങ്ങനെ ഉപയോഗിക്കും. അതൊരു നല്ല പ്രവണതയല്ല. എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് നമുക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി, എസ്പെഷ്യലി അത് അഡോളസൻസിന് വേണ്ടിയാണ് WHO അത് കൊണ്ടുവന്നത്. അവർക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി വരരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അല്ലാണ്ടൊരു ഒരു സാധാരണ ഒരു കപ്പിളിന് വേണ്ടിയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെതേഡേ അല്ലത്. അതുകൊണ്ട് അതിന് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു മാസം തന്നെ 5-6 തവണയൊക്കെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അത് വളരെ ഹൈ ഡോസ് പില്ലാണ്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും, ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും.
2: അപ്പോൾ നമ്മൾ ഇത്രയും സമയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത അവര് പുരുഷനാകാൻ സ്ത്രീയാവാനൊക്കെ കംപ്ലീറ്റ്ലി മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അവരുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പ് കൃത്യമായ പരിശോധനകൾ, ഹോർമോൺ ടെസ്റ്റ് എല്ലാം അവർ ചെയ്ത് നല്ലൊരു ഡോക്ടർ നല്ലൊരു സെന്ററിൽ അതൊക്കെ ചെയ്യാവൂ. അത് ഡോക്ടറുടെ ഒരു എന്താ പറയണ്ട ഒരു സർജിക്കൽ വൈഭവം വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണത്. അത് ശ്രദ്ധിച്ചേ അവരത് ചെയ്യാവൂ. അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും വന്ന ആളുകൾക്ക് ഈ അടുത്ത കാലത്തെ ആളുകൾ മരിച്ചത് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ കാര്യങ്ങൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള അവരുടെ മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ ഒക്കെ ആയിരിക്കും. പിന്നെ കൂടാതെ അവർക്ക് ഈ ആർത്തവം ഇല്ലായ്മ വരുന്നു, അല്ലെങ്കിൽ ആർത്തവം വരണം എന്നുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതിനുവേണ്ടി പലപ്പോഴും ഹോർമോൺ ചികിത്സകളൊക്കെ വേണ്ടിവരും. പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ട്. ഇപ്പൊ ഇവർ തമ്മിൽ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ പിന്നെ ടെസ്റ്റ് ബേബി ചികിത്സാ രീതികളൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അണ്ഡം ഇവരുടെ അടുത്ത് നമുക്ക് ശീതീകരിച്ച് സൂക്ഷിച്ച് ടെസ്റ്റ് ബേബി ചികിത്സാ രീതികളൊക്കെ ഇവർക്ക് ചെയ്ത് ഇവർക്ക് കുട്ടികളൊക്കെ ആക്കാൻ പറ്റും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ.
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
4: എന്റെ പേര് ബീന, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. അമ്മയുടെ എനിക്ക് 58 വയസ്സായി. എനിക്ക് ആ വെള്ളപ്പോക്കിന്റെ അസുഖമുണ്ട്. ഇപ്പൊ അതിന് സ്മെല്ലുണ്ട്, ഒരു ചൊറിച്ചിലുണ്ട് ഈ തൊട ഭാഗത്തൊക്കെ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യണം?
1: അതെ അമ്മ, ഒന്ന് എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ടേ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. കണ്ടിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് കൾച്ചറിന് എടുക്കാൻ പറ്റും. ഉള്ളിൽ നിന്ന് പാപ് സ്മിയർ ടെസ്റ്റ് എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. എന്തെങ്കിലും രീതിയിലുള്ള അണുക്കളാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെർവിക്സിന്റെ ഒക്കെ ക്യാൻസർ പോലത്തേതോ, അല്ലെ അതിന്റെ തുടക്കം പോലുള്ള പ്രശ്നങ്ങളോ എന്താണെങ്കിലും നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ രണ്ട് പരിശോധന ചെയ്യണം.
2: മേഡം, മേഡത്തിന്റെ അടുത്തും മേ ബി അറിയാമായിരിക്കും, പ്രസവത്തിന് വരുന്നവർ കുറെ പേർക്ക് നോർമൽ ഡെലിവറി വേണം, കുറെ പേർക്ക് സി സെക്ഷൻ വേണം എന്ന് അവർക്ക് തന്നെ ചോയ്സ് കാണും. ചിലപ്പോൾ നമുക്ക് ആ മെഡിക്കൽ കണ്ടീഷൻസ് കാരണം സി സെക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് സ്വയമേവ അവരുടെ ചോയ്സിൽ സി സെക്ഷൻ ചെയ്യാമോ?
1: പറ്റും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് മറ്റേണൽ റിക്വസ്റ്റ് എന്ന് പറയും, അമ്മ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സിസേറിയൻ ചെയ്ത് കൊടുക്കാമെന്നാണ്.
2: സി സെക്ഷൻ കൊണ്ടുള്ള ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ആവശ്യപ്പെടുകയാണ് എനിക്ക് സി സെക്ഷൻ ചെയ്യണം എന്ന്, അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഇല്ലില്ല. പറഞ്ഞത് ഏത് ശസ്ത്രക്രിയയായാലും ഒരു ശസ്ത്രക്രിയ നന്നായി ചെയ്യുന്ന വിദഗ്ധനോ വിദഗ്ധയായ ഒരാളെ മാത്രമേ കാണിക്കാവൂ, അത്രയേ ഉള്ളൂ.
2: അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കിപ്പോ പ്രഗ്നന്റ് ആകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീയും പുരുഷനും, അപ്പോ പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്കത് സാധിക്കാതെ വരുന്നു എങ്കിൽ, ഇപ്പോൾ ഉള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഇപ്പൊ IVF IUA പോലുള്ള ചികിത്സാ രീതികൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ അവർക്കൊരു പ്രാഥമികമായിട്ട് പരിശോധന രണ്ടുപേർക്കും, പൂർണ്ണമായ ഒരു രക്തപരിശോധന, ഹോർമോൺ പരിശോധനയും ഹസ്ബൻഡിന്റെ ശുക്ല പരിശോധനയും ഏറ്റവും അനിവാര്യമാണ്. അതിനുശേഷമായിരിക്കും ഡോക്ടർ തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇപ്പൊ AMH എന്ന് പറഞ്ഞ ഹോർമോൺ പെൺകുട്ടികൾക്കെല്ലാം ചെയ്യും. അത് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ അണ്ടോത്പാദനം കുറവാണ് എന്നാണ് അത് കാണിക്കുന്നത്. അതിപ്പം ഒരുപാട് ചെറുപ്പക്കാരായ പെൺകുട്ടികളിലുണ്ട്. അതേപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷന്റെ ശുക്ലത്തിലൊക്കെ കുറവുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി, കൃത്രിമ ബീജാധാനം എന്ന് പറയും, IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി വളരെ നല്ലതാണ്. അതിനകത്ത് ബീജം വാഷ് ചെയ്തിട്ട് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചെറിയൊരു ചികിത്സാ രീതിയാണത്. മറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, ട്യൂബിന്റെ വന്ധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ AMH ഹോർമോൺ കുറവ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ബേബി ചികിത്സാ രീതി, അതില് അണ്ഡങ്ങൾ എടുത്തിട്ട് പുരുഷ ബീജമായിട്ട് ലാബി വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമാക്കി ഡെവലപ്പ് ചെയ്ത് തിരിച്ച് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണത്. പിന്നെ ഇതിന്റെ തന്നെ ഈ IVFന്റെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതായത് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ജനിതക രോഗങ്ങളുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ഇതിന്റെ ജനറ്റിക് സ്റ്റഡി ഈ ഭ്രൂണങ്ങളുടെ ചെയ്തിട്ട് നിക്ഷേപിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് അബോർഷൻസ് ഒക്കെ ആയ സ്ത്രീകളാണെങ്കിൽ നമുക്ക് അസിസ്റ്റഡ് ഹാച്ചിങ് എന്നൊക്കെ പറഞ്ഞ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗർഭധാരണം പെട്ടെന്നാക്കാനും ഒക്കെ സഹായകമാകുന്ന ചികിത്സാ രീതികൾ ഇതിനകത്തുണ്ട്.
2: ഇന്നത്തെ സ്ത്രീകൾ ജോലി പഠിത്തം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രഗ്നൻസി മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളോ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് പ്രഗ്നൻസി ഡിലേ ആക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ വരാറുണ്ട് ആളുകൾ ഇപ്പോഴേ. അപ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒന്ന് ഹസ്ബൻഡിന്റെ ആണെങ്കിൽ സെമൻ അനാലിസിസ് നോക്കും, ഡീറ്റെയിൽഡ് സെമൻ അനാലിസിസ് എന്ന് പറയാം, അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കും. സ്ത്രീയുടെ ആണെങ്കിൽ AMH എന്ന് പറഞ്ഞ ഹോർമോണും ഒരു സ്കാനും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിനോ പിന്നെ ഓവറികൾക്കോ എന്തെങ്കിലും അണ്ടാശയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അണ്ടാശയത്തിൽ എത്രത്തോളം എഗ്ഗ് കിട്ടാൻ അവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അത് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും, സ്കാനിലൂടെ അറിയാൻ പറ്റും. ഇത്രയും നോക്കിയാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും ചിലപ്പം ഒരുപാട് നാളല്ല, ഒരു 2-3 വർഷം വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷമില്ല. പിന്നെ പ്രായവും 30 വയസ്സിന് താഴെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല.
2: അപ്പൊ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ മാറ്റങ്ങളിലൂടെ ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നല്ലേ ഡോക്ടർ?
1: തീർച്ചയായിട്ടും. ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, മിതമായ ആഹാരം, മിതമായ വ്യായാമം, അതേപോലെ തന്നെ നല്ല സമീകൃതമായ ആഹാര രീതികൾ, സ്ട്രെസ് കുറച്ച് വെക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോർമോണും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ശാരീരിക രോഗങ്ങളുമായും ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആറാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി, നമസ്കാരം.
5: സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.

0: മേരാ നാം ഷാജി എന്ന ചിത്രത്തിൽ രഞ്ജിത് ഗോവിന്ദ്, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം എമിൽ മുഹമ്മദ്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ്, റിനീർ സക്, രചന നവീൻ മാരാർ, സംഗീതം ഷാൻ റഹ്മാൻ.

0: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi today said that he is looking forward to his meeting with his Italian counterpart Giorgia Meloni later today. He expressed hope that the talks between them will focus on strengthening India-Italy relations. In a social media post, Mr. Modi said that upon landing in Rome, he had the opportunity to meet Prime Minister Meloni over dinner, followed by a visit to the iconic Colosseum. He said both leaders exchanged perspectives on a wide range of subjects. The Prime Minister added that today's talks will continue the conversation on boosting India-Italy friendship. Meanwhile, PM Modi will hold talks with his Italian counterpart Giorgia Meloni and President Sergio Mattarella and discuss with them ways to boost India-Italy cooperation. PM Modi's visit will focus especially on the India-Middle East-Europe Economic Corridor, or IMEC. The Joint Strategic Action Plan 2025 to 2029 will also be reviewed. Mr. Modi will also be visiting the headquarters of the Food and Agriculture Organization, strengthening India's commitment to multilateralism as well as global food security. India-Italy ties have expanded with unprecedented momentum in recent years and have now reached a decisive stage. In a joint article written by Prime Minister Narendra Modi and his Italian counterpart Giorgia Meloni, the two leaders highlighted that relations between the countries have evolved from a cordial friendship into a special strategic partnership rooted in the values of freedom, democracy, and a shared vision for the future. The leaders noted that at a time when the global order is undergoing profound changes, the India-Italy partnership is being guided by regular exchanges at the highest political and institutional levels. They said the partnership is acquiring a new dimension by combining the economic dynamism, societal creativity and centuries-old civilizational wisdom of both nations. The two leaders said their cooperation reflects a shared understanding that prosperity and security in the 21st century will depend on the ability of nations to innovate, manage energy transitions and strengthen strategic sovereignty. Defence Minister Rajnath Singh today held a meeting with his South Korean counterpart An Ju-bak in Seoul. During the meeting, they discussed ways to further deepen India-South Korea defence industry and strategic cooperation with a shared commitment towards regional peace, stability and technological collaboration. In a social media post, Mr. Singh said it was a highly productive meeting as India and South Korea exchanged agreements on promoting defence cyber cooperation. The MOU was exchanged between the National Defence College of India, the Korea National Defence University and UN Peacekeeping Cooperation. The minister said that he is looking forward to strengthening the special strategic partnership between the two nations. In Bangladesh, an assistant security protocol officer at the Assistant High Commission of India in Chattogram has been found dead at the mission premises in the Kulshi area. Police said the incident occurred yesterday morning. The deceased has been identified as 35-year-old Narinder, a resident of Haryana in India who was serving at the mission. Police Commissioner Hassan Muhammad Shaukat Ali said no apparent abnormalities were found during the initial examination. He added that the exact cause of death will be known after the autopsy report. The Assistant High Commission of India is in touch with the family to arrange the repatriation of the mortal remains. Chinese President Xi Jinping and Russian President Vladimir Putin held talks in Beijing today, focusing on bilateral relations and key global issues, including Iran, the Ukraine conflict, and international trade. China's foreign ministry said the talks would deepen the strategic partnership between Beijing and Moscow and enhance coordination through forums such as United Nations, SCO, and BRICS. Both nations also highlighted growing cooperation in trade, energy, and security with bilateral trade. India Meteorological Department IMD has issued orange color alert for heat wave to severe heat wave conditions over Delhi, Punjab, Haryana and Chandigarh today. The weather agency has issued a red color alert over Uttar Pradesh, Madhya Pradesh and Vidarbh during the day. IMD has said that heat wave conditions are expected over Himachal Pradesh, Uttarakhand, Rajasthan, Southwest Bihar and Odisha for next 2 days. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. എ.എൻ.എം ജി.എൻ.എം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിനെത്തണം. പൈവളിക ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 9496 0917. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 നടക്കും. ഇംഗ്ലീഷ്, ഹിസ്റ്ററി സീനിയർ, മലയാളം, കന്നഡ, അറബിക് ജൂനിയർ വിഷയങ്ങളിലേക്ക് രാവിലെ 10 മണിക്കും. പൊളിറ്റിക്കൽ സയൻസ് സീനിയർ ആൻഡ് ജൂനിയർ, എക്കണോമിക്സ് ജൂനിയർ, സോഷ്യൽ വർക്ക്, കോമേഴ്സ് സീനിയർ വിഭാഗങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും കൂടിക്കാഴ്ച നടക്കും. മടിക്കൈ IHRD മോഡൽ കോളേജിൽ ഇംഗ്ലീഷ്, കോമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 22ാം തീയതി രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദം. നെറ്റ്. ഫോൺ നമ്പർ 9447637934. 9447637934. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. രണ്ട് പതിനഞ്ചിന് തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കാസർഗോഡ് മുഗ്രാൽ പുത്തൂരിലെ പി ആർ പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ പിതോ രക്ഷതി കൗമാരി ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥ, അബു ഉവാപ്പള്ളിയുടെ കവിതകൾ, തുടർന്ന് വസന്താ നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി എത്തുന്നു അവണി എസ്, അനഘ മനോഹർ എന്നിവർ രണ്ടാം ഭാഗം.

കാവേരിമലയിലെ പുല്ലെന്നും നേഹർമലയിലെ വെള്ളവും കുളിച്ച് മേൽലോകത്തേക്ക് ലോകത്തേക്ക് വന്ന് പഞ്ചഗോദാമരിയും മാലിപ്പനിയുടെ ലക്ഷണങ്ങളായത് കൊമ്പുരണ്ടും കുറ്റൻ ജപിനണ്ടും കണ്ണഭവാൻ മൂക്കും മേൽ മൂലദേവൻ പല്ലും മേൽപ്പാല രാജാവ് നാവിമേൽ സരസ്വതി മുതുവാവതോ ആകാശം വയരാവതോ ഭൂമി അച്യുതം പരബ്രഹ്മ കഴിച്ചാ ഫലം ഗോദാവരിക്ക് വന്നു ഒരു വാളാളും വർധനയും ഉണ്ടായിരിക്കാം ഗോദാവരി കൊടുക്കേണ്ടും വിവരം കണക്കാവതേ ഗോദാവരിക്ക് പത്തിനെല്ലിയും പന്നിന് പതിനഞ്ച് നെല്ലി ഗോദാവരിയുടെ കൊമ്പും തനിയും പിടിച്ചു കെട്ടാൻ അഗ്രഹാര മാതാവിന്റെ മുതുവാമ്പരത് വേറെ ഇതൊന്നും തൊട്ടുകൊടുത്താലും പോരേലോ ആത്തിമട്ട് വേണ്ടക്ക് മൂത്തിമട്ട് കഞ്ഞക്ക് അത് ശ്രീപാദരിക്ക് സന്തോളിപ്പോൾ പാത്രവട്ടിയിൽ ഉരി കൊണ്ട് കൊടുപ്പിക്കാം ശ്രീകൃഷ്ണൻ കണ്ണനെ കൊണ്ടു

കെ പി സി പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൊരിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദു ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കെ റെയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവമനുസരിച്ച് അവ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി ഡി സതീശൻ വ്യക്തമാക്കി. സെർവർ ലൈന് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും ഇത് പി എസ് സിയോട് ശുപാർശ ചെയ്യാനും തീരുമാനമെടുത്തു. യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കൊല്ലത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകാനും രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിക്കാനും തീരുമാനമെടുത്തു. പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജന പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. 16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മറ്റന്നാൾ രാവിലെയാണ് നിയമസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഭരണപക്ഷം സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ തന്നെ ഷാനിമോൾ ഉസ്മാനാണ്. എൽഡിഎഫിന്റെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. 2 സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്കൂളുകളുടെ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും PTAയുടെയും സഹകരണത്തോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 80% ത്തിലധികം പാഠപുസ്തക

0: പുസ്തകങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായതായും ശേഷിക്കുന്ന പുസ്തകങ്ങൾ ഈ മാസം 31 കുട്ടികൾക്ക് എത്തിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ അധ്യാപകരും അനധ്യാപകരും സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ June 9 ദിവസങ്ങൾ സ്കൂളുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിനിയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2025-2029 സംയുക്ത തന്ത്രപരമായ പ്രവർത്തന പദ്ധതിയും അവലോകനം ചെയ്യുമെന്നും ബഹുരാഷ്ട്രവാദത്തിനും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ഇന്ത്യയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്ന ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ന്യൂഡൽഹിയിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ യോഗം ഈ മാസം 26 നടത്തുമെന്നും മാർക്കോ റൂബിയോ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ന്യൂഡൽഹിയിലെ US എംബസി അറിയിച്ചു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജാപ്പനീസ് വിദേശകാര്യമന്ത്രി മൊട്ടേഗി തോഷിബിറ്റ്സു എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി അഹ്മിൻ ഗ്യൂവുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാനും പ്രാദേശിക സമാധാനം, സ്ഥിരത, സാങ്കേതിക സഹകരണം എന്നിവയിൽ സഹകരിക്കുന്ന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കരാറുകൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം കൈമാറി. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ കനത്തു തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും KO ശശിധരൻ.
1: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. 692 പേർ കിടത്തി ചികിത്സയും തേടി. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ 17, ചെങ്ങളായി, ചപ്പാരപ്പടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ 12, മട്ടന്നൂർ നഗരസഭയിൽ 11, പിണറായിൽ 10, വേങ്ങാട് 9, തലശ്ശേരി നഗരസഭയിലും ആറളം ഗ്രാമപഞ്ചായത്തിലും 8 വീതവും ഉളിക്കലിൽ 7 കേസുകളുമാണ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട്ട് ശ്രീകൃഷ്ണപുരം വലമ്പിളി മംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
0: സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ്

0: യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് തുടരുന്നു. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ ചേരുന്ന വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റ് മന്ത്രിയുമായ ടി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16-ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. June 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയുന്ന ഒരു ഡോക്ടറും ഇനി ആർട്ടിഫിഷ്യൽ അറിയാത്തൊരു ഡോക്ടറും രണ്ട് വിഭാഗമായിട്ട് ഇനി വരാനുള്ള സാധ്യത എല്ലാവരും പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെ രോഗികളെ ബാധിക്കും എന്നുള്ളതൊക്കെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കൃത്യമായ ഉത്തരം ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മളെ പിന്നോട്ട് വലിക്കും പല മേഖലകളിലും. അത് മെഡിക്കൽ രംഗത്തിലും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല പൂർണ്ണമായും, കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറയുമ്പോൾ പൊതുവെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കനോട്ട് ബി റീപ്ലേസ്ഡ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കനോട്ട് ബി റീപ്ലേസ് ഫോർ എ ഹ്യൂമൻ, അതായത് മനുഷ്യനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കാരണം ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സെന്റൻസ് ഇപ്പൊ നമ്മൾ ഒരു ChatGPT ഒരു അസുഖത്തെ കുറിച്ച് അടിച്ചു നോക്കുകയും അതിനുശേഷം അവസാനം ChatGPT ഒരു ജാമ്യം എടുക്കും, ഇത് നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട്, കാരണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വരുന്നത് എപ്പോഴും ഡോക്ടറിനാണ്. അപ്പോൾ നമ്മളായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ ഓരോ പ്രോംപ്റ്റ് എങ്ങനെ എത്ര ക്ലിയർ ആയിട്ട് കൊടുക്കുന്നു അതനുസരിച്ചാണ് ഇത് നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതിനെ പറയുന്ന ഹാലുസിനേഷൻ എന്നാണ്. നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന പോലെ നമ്മൾ കൃത്യമായ പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കൃത്യമായ ഉത്തരങ്ങൾ തരണമെന്നില്ല. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഡാറ്റാ ബേസിലാണ്. എങ്ങനെ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ അതനുസരിച്ചാണ് അത് ഉത്തരങ്ങൾ തരുന്നത്. അപ്പൊ ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഡിവീറ്റ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
3: ഒരു പരിധിവരെയൊക്കെ രോഗനിർണയത്തിനും ഡാറ്റ വിശകലനത്തിനും ഒക്കെ AI സഹായിക്കുമെങ്കിലും ഒരു രോഗിയുടെ സങ്കടമോ ഭയമോ ഒന്നും അതിൽ തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ഒരു ഡോക്ടർ കരുതല്.
2: ഇനിയുള്ള കാലഘട്ടത്തിൽ അതുവരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പോ ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ തക്ക വിധം എല്ലാ രീതിയിലും റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകളും അതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്.
3: ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യം അത്യാവശ്യം തന്നെയാണ്.
2: തീർച്ചയായും ഇതുവരെ നമ്മൾ ക്ലിനിക്കൽ ക്ലൂ അല്ലെങ്കിൽ ക്ലിനിക്കലി നമ്മളെ ഡയഗ്നോസ് ചെയ്യുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഒരിക്കലും സാധിക്കത്തില്ല. കാരണം മനുഷ്യന് കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് മനുഷ്യന് മാത്രമേ ഇപ്പോൾ പറ്റത്തുള്ളൂ. അവന്റെ എംപതി, അവനായിട്ട് എംപതൈസ് ചെയ്യുക, അതായത് അവന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റാറില്ല. ഓരോ മനുഷ്യനും ഡിഫറെന്റ് സാഹചര്യങ്ങളുമായിട്ടാണ് വരുന്നത്.
3: പിന്നെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഗുരുതരമായ രോഗം വന്ന് ആ വ്യക്തിയെ ദൂരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ വന്നാലും ഫോളോ അപ്പിനായിട്ട് പിന്നെയും ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നേക്കാം അല്ലെ? അപ്പോ അവിടെ ഒരു ഫാമിലി ഡോക്ടറുടെ റോൾ എന്താണ്?
2: തീർച്ചയായും ഫാമിലി മെഡിസിൻ ഡോക്ടറിനെ ഈ തലത്തിലും നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തുടർച്ചയായ പരിചരണത്തെ കുറിച്ചാണ്. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലും ആരോഗ്യ അവസ്ഥകളിലും രോഗികളുടെയും കുടുംബങ്ങളുടെയും ദീർഘകാലമായി ബന്ധം സ്ഥാപിക്കുക വഴിയാണ് നമ്മളിത് നേടിയെടുക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഒരു നെഞ്ചുവേദന വന്നു. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ ചില കണ്ടീഷൻസ് നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും താഴെത്തട്ടിലെ നമ്മൾ ഫാമിലി ഡോക്ടേഴ്സ് കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് ടെർഷ്യറി സെന്ററിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും എന്നാൽ അതിന്റെ ചികിത്സ അവിടെ നിന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു റെഫറൽ ലെറ്റർ ഡോക്ടറിന് കൊടുക്കും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ അവിടെ ചികിത്സിച്ച് അത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ അവിടെയുള്ള ഡോക്ടർ തിരിച്ച് ഇതിന്റെ തുടർ പരിചരണത്തിനായി ഫാമിലി ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അയക്കും. അയച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഈ പേഷ്യന്റിനെ കൂടുതൽ അറിയുന്നത് കൊണ്ടും ഈ ആളുടെ കുടുംബത്തിനും സമൂഹത്തിനും അടുത്ത് ജീവിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടുതൽ അറിയാനായിട്ടും അവർക്ക് ദൂരപരിധികളെല്ലാം പ്രശ്നമാകാതിരിക്കാനും ഈ ബന്ധം വഴി സാധിക്കുന്നു. അപ്പോൾ തുടർ പരിചരണം എങ്ങനെ വേണം, എത്ര നാൾ വേണം എന്നെല്ലാം ഫാമിലി ഡോക്ടേഴ്സിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനുവേണ്ടി എപ്പോഴും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ഓടിച്ചെല്ലണം എന്നുള്ള ആവശ്യകത കുറയുന്നു. അപ്പോൾ തുടർച്ചയായ പരിചരണങ്ങൾക്കെല്ലാം ഫാമിലി ഡോക്ടേഴ്സിന് അവരെ സഹായിക്കാൻ സാധിക്കും. ഇങ്ങനെ പല അസുഖങ്ങളും നമ്മളെ ടെർഷ്യറി കെയർ സെന്ററിലുള്ള ഡോക്ടർമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മെഡിക്കൽ കർട്ടസി ആണോ അത് ഇപ്പോഴും ചെയ്യുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. എന്നാൽ ഇത് നമ്മുടെ ഇടയിൽ കൂടുതൽ ഡോക്ടർമാർക്കിടയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലായി ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർമാരെല്ലാം ഇങ്ങനെ ചെയ്യുന്നതും ഞങ്ങൾ കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഫാമിലി മെഡിസിനും ടെർഷ്യറിയുമായി ബന്ധം, അതാണ് ഞാൻ പറഞ്ഞ മാധ്യസ്ഥനായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു, ഡോക്ടർമാരുടെ ഇടയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുക. അതായത് ഒരു ടെർഷ്യറി കെയറിലുള്ള ഡോക്ടറിൻ്റെയും പ്രൈമറി കെയറിലുള്ള ഫാമിലി ഫിസിഷ്യനും അവരെ കണക്ട് ചെയ്യുന്നു.
3: കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചികിത്സ നൽകുന്നത് തന്നെയല്ലേ ഫാമിലി മെഡിസിൻ?
2: എല്ലാ തലത്തിലും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ അവൻ മരിക്കുന്നതുവരെയുള്ള എല്ലാ ഘട്ടത്തിലും ഉള്ള ചികിത്സക്ക് വേണ്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഫാമിലി ഡോക്ടേഴ്സിന് കഴിയും. കാരണം തുടർച്ചയായിട്ട് അവനെ കാണുകയും ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത് വഴി കൂടുതൽ നല്ല രീതിയിൽ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫാമിലി ഡോക്ടേഴ്സിന് കഴിയുന്നു. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ കാണുന്നത് ഒരു മധ്യവയസ്കനാണെങ്കിൽ അടുത്തത് ചിലപ്പോൾ ഒരു പീഡിയാട്രിക് ആയിരിക്കാം. അപ്പോൾ ക്ലിനിക്കൽ ക്യൂരിയോസിറ്റി ഇൻ ഫാമിലി ഫിസിഷ്യൻ എന്ന നിലയിൽ നമ്മൾക്കും കൂടുതലാണ് അടുത്തത് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വായന ഒരു സ്പെഷ്യാലിറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അടുത്തത് ആരായിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുങ്ങി നിൽക്കാനായിട്ടുള്ള വെല്ലുവിളിയും ഫാമിലി ഡോക്ടേഴ്സിനുണ്ട്.
3: ഓരോ പ്രായത്തിലുള്ളവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നവരായിരിക്കും അല്ലേ ഫാമിലി ഫിസിഷ്യൻ?
2: തീർച്ചയായും അങ്ങനെയാണ് എല്ലാ ഡോക്ടറും ആയിരിക്കേണ്ടത്. ഇതിന് പ്രത്യേകമായി സ്പെഷ്യാലിറ്റി ഡിഗ്രിയിൽ ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സാണ് ഫാമിലി ഡോക്ടേഴ്സ്. അവരുടെ രോഗപരിചരണത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഡോക്ടേഴ്സാണ്. അതും എക്കണോമിക്കലായി, അതായത് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്.
1: ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം തുടരും നാളെ ഇതേ സമയം. Thank you.
4: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് മൊഗ്രാൽപുത്തൂരിലെ പി ആർ പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ, തുടർന്ന് കപ്പേം കാന്താരി. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ പിതോരക്ഷതി കൌമാരി ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥ, അബു ഉവാപ്പള്ളിയുടെ കവിതകൾ, തുടർന്ന് വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാന്റ്, ഐസ്ലാന്റ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന

0: മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ പിഎസ്സിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. യുഡിഎഫ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നത്. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസകാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന എംഎൽഎ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടേം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെപിസി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും

0: തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136 ആയി. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ പല്ലവി അനുപല്ലവി വിജയിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി റേഡിയോ ആണ് സമ്മാനം. ആദ്യത്തെ കോളറിലേക്ക്. ഹലോ. ആ ഹലോ, ആരാണ്?
2: ശംജിത്താണ്.
1: എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല. പല്ലവി അനുപല്ലവി വിളിക്കണം അല്ലേ? ഉത്തരം പറയണം, പാടണം. അപ്പൊ ചോദ്യം ചോദിക്കാം. ആ, ഒരു പാട്ട് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട്. എളുപ്പം ഓരോരാളെ അനുസരിച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടു നോക്കൂ. പാട്ടിന്റെ ഒരു കഷ്ണം ഇവിടുന്ന് ഒരു കഷ്ണമാണ്.

0: പടമോ?
1: പുതിയതല്ല,
0: പുതിയ സിനിമയാണ്. ഒരു ഒത്തിരി പുതിയതല്ലെങ്കിലും പുതുതാണ്. പുതിയതറിയില്ല. ഷംജിത്തിനൊക്കെ പുതിയ പുതിയ പാട്ടൊക്കെ അറിയേണ്ടതല്ലേ? സാറില്ല, ഓട്ടെ. എന്നും എല്ലാ പാട്ടുകളെല്ലാം കേൾക്കണ്ടേ? ഇങ്ങനെ പുതിയത് പഴയത് നമ്മൾ മാറ്റി വെക്കണ്ട. തലയിൽ കേറൂല്ല, തിരിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോ ചെലപ്പോ തിരിവായിരിക്കും. തുടക്കം അറിയുന്നുണ്ടാവും, ഞാൻ ഇടക്ക് ഇങ്ങനെ കൊടുക്കുന്നോണ്ടാന്ന് അറിയാത്തത്. കാതൽ ദ കോറിലെ പാട്ടായിരുന്നു, അറിയാമോ അതിലെ ഏതെങ്കിലും പാട്ട്? എന്നും എൻ കാവൽ നീ അറിയില്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ കേട്ടാ. ഓക്കെ, അടുത്ത ആഴ്ച വിളിക്കണ്ട, ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് വിളിക്കണം. ഏ, ഇനി കുറേ ദിവസം കുറേ എപ്പിസോഡിൽ ഇങ്ങനെ ഇടക്ക് വന്നാൽ മതി, ഒരു 3 മാസം കഴിഞ്ഞ് വിളിച്ചോ. ഓക്കെ. കാതൽത്തെ കോർ എന്ന ചിത്രത്തിൽ വേണുഗോപാലും ചിത്രയും സമന്വിത പ്രശാന്തും പാടിയ ഗാനമാണ്. രചന അൻബർ അലി, സംഗീതം മാത്യൂസ് പുളിക്കൻ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ ആരാണ്?
3: മുണ്ടേരി.

0: ആണ്. എന്ത് ചെയ്യുന്നു അഷ്കർ?
1: ഞാനിപ്പൊന്നും ചെയ്യുന്നില്ല, വീട്ടില് ആക്സിഡന്റ് ആയിട്ട്.
0: മതിയോ? അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം. അനുപല്ലവിയാണ്.

0: പടാമോ?
1: ഒന്നും കൂടി വെക്കുമെന്ന്.
0: എന്തെങ്കിലും കിട്ടുന്നുണ്ടോ കുറച്ചെങ്കിലും?
1: ആ ചെറിയ
0: എവിടേക്കോ കേട്ടിട്ടുണ്ട്. ഞാൻ അടുത്തടുത്ത് കൊടുത്ത പാട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു ക്ലൂ ഉണ്ടല്ലോ. ഇതാ

0: കിട്ടുമോ? ഏത് ഓമനയാണ്? കുറേ ഓമനകളുണ്ടല്ലോ. അറിയില്ല,
1: കുറച്ച് എന്തെങ്കിലും ഒരു ഇത് തരുമോ?
0: ക്ലൂ ഒക്കെ തന്ന സമ്മാനം പോവാതാണ് ഞാൻ ക്ലൂ തരാതെ പറയാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു സമാധാനത്തിന് പറയണമെങ്കിൽ ഞാൻ ക്ലൂ തരാം. യൂസഫലി കച്ചേരി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, യേശുദാസ്. അറിയില്ല. സ്നേഹം സിനിമ. സ്നേഹം പറയട്ടെ, ഉത്തരം പറയട്ടെ, സമയമായല്ലോ. സ്നേഹം സിനിമയിലെ ഗാനമാണ് ദേവഭാവന, മണ്ണിലെഴുതിയ ഭാവകാവ്യന്നി. അറിയോ പാട്ട്? നല്ല പാട്ടാണ്, ഇപ്പൊ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇതിനടുത്ത് കൊടുത്ത ഞായറാഴ്ച. ഓക്കെ, ഞാനല്ല, ആകാശവാണിന്ന്. ഓക്കെ, പാട്ട് കേട്ടോളൂ കേട്ടോ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹലോ, പല്ലവി അനുപല്ലവി. ഹലോ, റേഡിയോയുടെ വോളിയം കുറക്കണേ. പോയോ?
3: ഹലോ.
2: റേഡിയോയുടെ വോളിയം കുറക്ക് പ്ലീസ്. കുറച്ച് ദൂരേക്ക് നിന്നോ? ആരാണത്? ബേബി. കരിവള്ളൂർന്ന് ബേബി ആദ്യമായിട്ടാണോ? പല്ലവി അനുപല്ലവിയിലോ? അതെയോ, സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. ബേബി കരിവള്ളൂർ. ഓക്കെ, അപ്പോൾ പിന്നെ ചോദ്യം ചോദിക്കാമെന്നാൽ,

പക്ഷേ എന്തൊരു കഷ്ടമാണ്, എൻ്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. റേഡിയോയുടെ വോളിയം കുറക്കാൻ പറഞ്ഞാൽ ചെയ്യുന്നില്ല. കുറച്ച് ദൂരേക്ക് നിന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഒരു പാട്ടിന്റെ പല്ലവീട് അനുപല്ലവീട് മെഡക്കുള്ള മ്യൂസിക് ആണ്. ഫോണിന്റെ ഓളിയാണ് കുറച്ചത്. എന്നാ ഒരു പാട്ടിന്റെ പല്ലവീടേയും അനുപല്ലവീടേയും ഇടയ്ക്കുള്ള മ്യൂസിക് ആണ്.

പിന്നെ ഈ ഫോണിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ഇങ്ങനെ ഉറക്കെ റേഡിയോ വെച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഇവിടുന്ന് ഒരിക്കലും പറയുന്നുണ്ടാവും, എന്റെ ഒച്ച തന്നെ കാണുന്നില്ലേ കേൾക്കുന്നത്? എത്ര ഇങ്ങനെ പറയുക നമ്മള്, കിട്ടൂല. അപ്പൊ ഇത് എവിടെയും പരിചയമില്ലാത്ത മ്യൂസിക് ആയിരുന്നു ആണോ? സമയമായില്ല പോലും സിനിമ ഇത്രയും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്, അറിയില്ല. ശ്യാമമേഘമേ നീയിൻ പ്രേമ ദൂതുമായി ദൂരെ. ഞാൻ കോള് കട്ട് ചെയ്യുന്നു കേട്ടോ, ശരി.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. ഹലോ,
4: ഹലോ, ഹലോ,
3: ആരാണ്?
4: എന്റെ പേര് സുപ്രഭ മാഡം.
3: സുപ്രഭ, എവിടുന്നാ വിളിക്കുന്നേ?
4: ചാവശ്ശേരി.
3: ചാവശ്ശേരി. സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും ആദ്യമായിട്ടാണെന്ന്. പല്ലവി അനുപല്ലവിയിൽ ആദ്യമായിട്ടാണോ അതോ റേഡിയോയിലെ ഒരു
4: പ്രോഗ്രാമിലാണ്?
3: വീട്ടമ്മയാണ്. ആരൊക്കെ ഉള്ളത് വീട്ടില്?
4: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകൻ ടീച്ചറാണ്, സ്കൂളിൽ പോയിരിക്കുവാണ്.
3: അതെയോ? ഓക്കെ. ഞാൻ ഇത് പഠിക്കാൻ പോയ മോന്റെ അമ്മയാന്ന് നോക്കുമ്പോ ടീച്ചറാണ്. ശരി, അപ്പൊ ചോദ്യം ചോദിക്കാം. അനുപല്ലവിയാണ്.

0: കേട്ടിട്ടില്ല.
1: ഓൾഡ് സോങ് ആണല്ലേ.
0: ആ പുതിയതായിരുന്നു വേണ്ടത്?
1: പുതിയതല്ല, ഒരു പിന്നെ പഴയത് ഇഷ്ടമാണ്, പഴയത് കേൾക്കാറുണ്ട്.
0: ഇത് 1980 ഇറങ്ങിയ സിനിമയാണ്.
1: അതല്ലേ,
0: മോഹൻ ശർമ്മ ഇല്ലേ, മോഹൻ അദ്ദേഹവും സീമയുമാണ് ഈ ഗാനരംഗത്തിൽ.
1: പല്ലവി ചിലപ്പോ
0: പല്ലവി അറിയുന്നുണ്ടാവും, അനുപല്ലവിക്ക് മാത്രമേ ഇത്തിരി കളിയുള്ളൂ. രക്ഷയില്ല അല്ലേ, കാന്തവലയം സിനിമ. ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയെ നമുക്കൊരു മാഞ്ചം കണ്ട, അതാ പറഞ്ഞ പല്ലവി അറിയാം, അനുപല്ലവിയിലോട്ട് ചിലപ്പം ശ്രദ്ധിക്കൂല, അതുകൊണ്ടാണ് പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ മൺഡേ ടു മൺഡേ വരുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം എല്ലാ സമയത്തും, അത് പല സമയത്തുണ്ട് ചലച്ചിത്രഗാനം, 9 മണിക്കുണ്ട്, 1 മണിക്കുണ്ട്, ഇടയ്ക്കുണ്ടാവും, രാത്രിയിലുണ്ടാവും, വൈകുന്നേരം 5 മണിക്കുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും, അത് ബുദ്ധിമുട്ടാണ് എല്ലാ പാട്ടുകളും കേൾക്കാൻ, എന്നാലും കുറച്ചൊക്കെ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ സുപ്രഭ,
1: ഓക്കെ മാം, ശരി, താങ്ക് യു.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഹലോ, ഹലോ, പല്ലവി അനു പല്ലവി. ഹലോ, ആ ആരാണ്? ഹലോ,
4: ഹലോ, ആ
3: പേര് പറയൂ. ആതിര. എവിടെ നിന്നാണ്?
4: ഞാൻ കണ്ണപുരം.
3: കണ്ണപുരത്തു നിന്നാ വിളിക്കുന്നത്.
4: ഹലോ,
3: എനിക്ക് കേൾക്കാം. ആതിരക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ?
4: കേൾക്കാം.
3: അപ്പൊ ചോദ്യം പറയാം. ചോദ്യം കേട്ടോ. ദാ ഒരു അനുപല്ലവിയാണ്, റേഡിയോ വോളിയം കൂട്ടിലെ ദയവായി നിങ്ങൾക്ക് ഫോണിൽ കേൾക്കാം ചോദ്യം. അതെന്താ കേക്കാത്തത്? ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ?
4: ഇല്ല, എനിക്ക് ഫോണിൽ കേൾക്കാൻ പറ്റുന്നില്ല.
3: ഫോണിന് എന്തെങ്കിലും തകരാറുണ്ടോ?
4: ഞാൻ റേഡിയോയിൽ കേട്ടിട്ടാ റെസ്പോണ്ട് ചെയ്യുന്നത്, എനിക്ക് എന്താന്ന് അറിയില്ല.
3: അല്ലെങ്കിൽ പൊതുവെ സംസാരിക്കുമ്പോ ഫോണിൽ കേക്കാറില്ലേ?
4: ഉണ്ട്.
3: ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നോക്കിയേ, ഇങ്ങനെ ഉണ്ട്. കേക്കാമോ?
4: ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ട്.
3: ഇതാണ്, അത് അവിടെ ശബ്ദം കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം മൊത്തം പ്രശ്നമാവും, നമ്മുടെ കണ്ണൂർ ഭാഷയിൽ അലമ്പാവും. അതുകൊണ്ടാണ്. അപ്പൊ ഇതാ അനുപല്ലവിയാണ്.

0: നീലാകാശം നീരണി നിന്ന ചെറിയഴകേ ഈറമേഘം നീന്തി വന്ന കനവെന്ന് തോന്നിയരികേ
1: മതി. ഓക്കെ, പാടിയല്ലോ. ആതിര, ആതിര എനിക്ക് തോന്നുന്നു മുമ്പ് ഒരിക്കലും വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആതിര, ആതിര കണ്ണപുരം മുമ്പ് ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലാരൊക്കെ ഉള്ളത്?
0: എന്താ
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
0: ആതിരയുടെ ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്, മോളുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ജോലി?
0: ഹസ്ബൻഡ് ജേർണലിസ്റ്റ് ആണ്, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ്.
1: യൂണിവേഴ്സിറ്റിയിലും? ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണോ?
0: അതെ അതെ.
1: മാങ്ങാട്ടോ?
0: മാങ്ങാട്ട് വരുമ്പ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്.
1: അതെയോ? ഓക്കെ, അപ്പൊ വെരി ഗുഡ്. ഇത് ഞാൻ വിചാരിച്ചു ഇന്നും ഫോണിൽ കേൾക്കുന്നില്ല, ഇത് പറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, അങ്ങനെ വിചാരിച്ചത്. ഏത് സിനിമയിലാണ് ഈ പാട്ട്?
0: ഇത്
1: അറിയില്ല. ജോമോന്റെ സുവിശേഷങ്ങൾ.
0: ഓക്കെ,
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

हेलो हेलो हेलो हेलो हेलो हेलो കോൾ കണക്ട് ആവുന്നില്ല. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കണ്ണൂർ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: हेलो हेलो हेलो हेलो ഹലോ
1: ഹലോ
0: ഹലോ ആരാണ്?
1: ഹലോ
0: ആ ആരാണ്? എന്താ ഇത്ര താമസം
1: ഹലോ
0: കണക്ട് ആവാൻ? ഹലോ
1: ഹലോ
0: പക്ഷെ എനിക്ക് കേൾക്കാം, ഇതാരാണ്? തമ്പാ മാഷ്. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ?
1: ഹലോ
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല.
1: ഹലോ
0: ആ ഹലോ
1: ആ
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഇത്ര നേരം കേട്ടില്ല. റേഡിയോ വെച്ച്, റേഡിയോ ഉറക്ക വെക്കല്ലേ, അവിടെ ഉടൻ ശ്രദ്ധിക്കും, ഒന്നും കേൾക്കൂല. ഓക്കെ,
1: ഹലോ.
0: എനിക്ക് കേൾക്കാം, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേന്നാ ചോദിച്ചത്. ഇപ്പോഴോ
1: മനസ്സിലാവുന്നില്ല മാഡം,
0: ഒന്നും മനസ്സിലാവുന്നില്ല.
1: ഫോണിലൂടെ

0: മനസ്സിലാവുന്നില്ല.
1: റേഡിയോയിലൂടെ
0: കേൾക്കുന്നുണ്ട്.
1: റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇത് കേട്ടിട്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയൂ. ഇതൊരു പാട്ടിന്റെ തുടക്കമാണ്, പഴയ ഒരു ഗാനമാണ്. പഴയത് പഴയതെന്ന് വെച്ചാല് ഒരുപാട് പഴയതായിപ്പോയി. 1965 ഇറങ്ങിയ ഒരു സിനിമയിലെ ഗാനമാണ് തുടക്കം. ഇത് മ്യൂസിക്.

0: ഒന്നുകൂടെ കേൾപ്പിക്കാം.
1: ഞാൻ പഠിച്ച പാട്ടന്നെ അത്.
0: അതെ, ഒന്നുകൂടെ കേൾപ്പിക്കാം, അപ്പൊ കിട്ടും.
1: ഒന്നും കൂടെ കേൾപ്പിക്കും മാഡം.

0: വായിലോളം വരുന്ന പക്ഷെ പറയാൻ
1: പറ്റില്ല.
0: എന്താ ചെയ്യുക? സിനിമ പറഞ്ഞുതരാം. ചേട്ടത്തി പഠിക്കോ. വീടായാൽ വിളക്കു വീണം, വീടായാൽ വിളക്കു വീണം. വീട് വീട് എന്ന് പറഞ്ഞിട്ട് ഗാനാമൃതത്തിൽ കൊടുത്തില്ലേ? കേട്ടിട്ടില്ലായിരുന്നോ? ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വെച്ചു. പക്ഷെങ്കിൽ പെട്ടെന്ന് അതിലോട്ട് പോവാൻ പറ്റിയില്ല അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടത്തിലെ ഗാനമായിരുന്നു വയലാറിന്റെ രചന, ബാബുരാജിന്റെ സംഗീതം. പിന്നെ ഒരു എപ്പിസോഡിൽ വിളിക്കൂട്ടാ, കുറച്ച് ഗ്യാപ്പിട്ട് വിളിച്ചാൽ മതി. ഓക്കെ.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: ഹലോ
0: ആ ഹലോ പറയൂ, ആരാണ്?
1: ചേരുന്ന ടി വി സജീവൻ.
0: കേൾക്കാൻ പറ്റുന്നില്ലേ?
1: ക്ലിയർ ഇല്ലല്ലോ.
0: ക്ലിയർ ഇല്ല. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ?
1: ഇല്ലല്ലോ, കേൾക്കുന്നില്ല.
0: ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ?
1: ക്ലിയർ ഇല്ല.
0: എന്താ?
1: ഇല്ലല്ലോ,
0: ക്ലിയർ ആവുന്നില്ല. എനിക്ക് നന്നായിട്ട് കേൾക്കാം. എന്താ ചെയ്യാ?
1: ഞാനൊരു
0: സാറിലെ ലൈൻ ആവും. അപ്പൊ ഒരു ഒരു ചോദ്യം വെക്കാം, എന്നുവെച്ചാൽ സമയം അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഒരു നബീസിലൊരു സോങ്ങാണ്, അതിന്റെ പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. ഇതാ

0: എന്തെങ്കിലും കേട്ടിരുന്നോ?
1: ഇല്ല, തീരെ കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല.
0: എന്ത് ചെയ്യാം, സോറി, എനിക്ക് സമയവുമായി. ഇപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരുന്നു, പിന്നെ ഇതിലെ മുഖിലേനി ഭൂമിക എന്ന സിനിമയിലെ മുഖിലേനി മുഖിലേനി മുളിയ രാഗം ഇതായിരുന്നു ആ ഗാനം. ഓക്കെ, സജീവൻ അടുത്ത എപ്പിസോഡിൽ വിളിച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ പല്ലവി അനുപല്ലവി ഇവിടെ നമുക്ക് സമാപിപ്പിക്കാം, കാരണം നമ്മുടെ സമയമായി. അപ്പോൾ ഇന്ന് വിളിച്ചവരിൽ ആതിര കണ്ണപുരം, ആതിര കണ്ണപുരമാണ് ഇന്നത്തെ വിജയി. അപ്പോൾ ഇനി വരുന്ന ഒരെട്ട് വിജയികളെ ആകാശവാണി സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ടൊരു പല്ലവി അനുപല്ലവി ക്വിസ് നടത്തി അതിൽ വിജയികളായി വരുന്ന രണ്ടു പേർക്ക് പ്രിയം പ്രിയതരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകും. അപ്പോൾ ഈ റേഡിയോ, ഇന്നത്തെ സമ്മാനമായ റേഡിയോ ലഭിച്ചിരിക്കുന്നത് ആതിര കണ്ണപുരത്തിനാണ്. കൺഗ്രാചുലേഷൻസ് ആതിര. പല്ലവി അനുപല്ലവി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജിജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി. എഫും പ്രധാന വാർത്തകൾ. ഇറ്റാലിയൻ ചിത്രകാരനായ ജിയാം പയോളോ ടോമാസെറ്റി ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. 2008 2013 ഇടയിൽ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം 23 ചിത്രങ്ങൾ വരച്ചതായി നരേന്ദ്രമോദി ഇറ്റലിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134 പതിപ്പാണിത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രിയുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് രാജ്യങ്ങളും കരാറുകൾ പരസ്പരം കൈമാറി. കാലവർഷ മുന്നൊരു

സംഭവത്തിൽ തൃശൂർ പുത്തൂർ സ്വദേശി റിനിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 24-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: മർമലഡോവ് മരണമടഞ്ഞു. കുതിരവണ്ടിക്കടിയിൽപ്പെട്ടാണോ അതോ ജീവിതത്തിന്റെ വണ്ടിച്ചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നോ? വിപ്ലവപൂർവ്വ റഷ്യയിലെ വിപത്കാലങ്ങളിലാണ് മർമലഡോവും ദാരിദ്ര്യം വഴിമുട്ടിച്ച വിദ്യാർത്ഥി റസ്കോൾനിക്കോവും പരിചയപ്പെടുന്നത്. പലിശക്കാരി അലിയോവിനെ കൊല്ലാനുള്ള നിക്കോവിന്റെ പദ്ധതികൾക്ക് പദം വന്നത് മർമലഡോവിന്റെ ജീവിതകഥകൾ കൂടി കേട്ടിട്ടാണ്. നിക്കോവ് കൊലപാതകയാണെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലാതെ മറ്റാരും അറിയില്ലെന്നായിരിക്കുന്നു. അലിയോവിനയുടെ ശിരസ് പിളർത്തിയ കോടാലി നിക്കോവിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അടക്കം ചെയ്ത ഓർമ്മപ്പേടകത്തെയും പിളർത്തുന്നു. വിഭ്രാന്തിയിൽ നിക്കോവ് വിളിച്ചു പറഞ്ഞവയിൽ കൊന്നതും കൊള്ളമുതൽ ഒളിപ്പിച്ചതുമെല്ലാം ചിതറിക്കിടപ്പുണ്ട്. പക്ഷേ അസുഖമാണെന്ന് കൂട്ടുകാരൻ റസുമിഹീൻ, ഭ്രാന്തല്ലേ എന്ന് ഡോക്ടർ സോസിമോഫ്, കഥയറിയാതെ ആട്ടം കാണുന്ന പോലീസ് സെമറ്റോഫ്. പക്ഷേ അകലെയൊരു വലയം നിക്കോവിനെ ചുറ്റാൻ അനങ്ങിത്തുടങ്ങിയോ? മറുവഴിയിൽ സ്നേഹത്തിൻ്റെ കരവലയം ചുറ്റാൻ 3 വർഷമായി മകനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയും പെങ്ങളും നിക്കോവിനെ തേടിയെത്തുന്നു.
3: നീ പന്തയത്തിൽ ജയിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. എനിക്ക് വല്ലാത്ത ക്ഷീണം.
4: എന്തു പറ്റി നിക്കോ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം.
3: അതെന്തായാലും വേണ്ട.
4: അതെന്താ?
3: അപ്പോൾ നിന്റെ അതിഥികൾ എന്ത് ചെയ്യും? ഇപ്പൊ പുറത്തേക്ക് എത്തി നോക്കിയ ആ ചുരുണ്ട മുടിയുള്ള ആളാരാണ്?
4: അയാളോ? ദൈവത്തിന് മാത്രം അറിയാം. അമ്മാവിന്റെ ഏതോ പഴയ സുഹൃത്താണെന്ന് തോന്നുന്നു. ചിലപ്പോ ക്ഷണിക്കാതെ വന്നതാകാം. ഞാൻ അമ്മാവനെ അവരോടൊപ്പം ഇരുത്തിയിരിക്കുകയാണ്. നീ പറ്റിയ സമയത്ത് വന്നു. ഞാനേ ഡോക്ടറെ വിളിക്കട്ടെ? നമ്മുടെ സുഹൃത്ത് ആ സോസിമോവിനെ വിളിക്കട്ടെ.
3: അമ്മാവന്റെ നേതൃത്വത്തിൽ തകൃതിയായി മദ്യസേവ നടക്കുകയാണല്ലോ. റസ്മുഹിനും കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലത്.
5: ഓ, റസ്കോൾനിക്കോ എത്തിയോ?
6: എന്താ വല്ലാതിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോ ഉറക്കം അത്യാവശ്യമാണ്. നിങ്ങൾ വേഗം പോയി കിടന്നു ഉറങ്ങൂ. ആ കൈ ഇങ്ങ് തരൂ. രാത്രിയിൽ കഴിക്കുന്നതിന് വേണ്ട മരുന്നും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്യില്ലേ? ഞാനത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി. എന്താ, അത് കൊണ്ടുപോയിക്കൂടെ?
3: കൊണ്ടുപോകാം.
6: നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നല്ല 2

0: കൂടി തന്നെ കൊണ്ടുപോകാം.
1: ഇനി തന്നേക്കൂ.
0: റസുമിഹിൻ, നിങ്ങൾ നിക്കോവിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം. എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് നാളെ നോക്കാം. ഇന്ന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ഉറക്ക പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. റസുമിഹിൻ, നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ.
1: ചേബി കടിച്ചു മുറുക്കിയാണല്ലോ. എന്റെ അസുഖവിവരമാണോ പറഞ്ഞത്?
2: ഹേയ്, അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യം. ഇനി എല്ലാം അമ്മാവൻ നോക്കിക്കോളും. നമ്മൾ രണ്ടും മാത്രം വീണ്ടും അല്ലേ. എടാ, നീ എവിടെയൊക്കെ ആയിരുന്നു കറക്കം?
1: എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ.
2: ആ വാ, നടക്കാം. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എന്റെ കാതിൽ മന്ത്രിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ?
1: ഇല്ല, എന്താ കാര്യം?
2: നിനക്ക് ഭ്രാന്തിന്റെ ആരംഭമാണെന്ന് അയാൾക്ക് സംശയം. ഞാനത് വിശ്വസിക്കില്ല. ഒന്നാമത്, അയാളുടെ മൂന്നിരട്ടി ബുദ്ധി നിനക്കുണ്ട്. രണ്ടാമത്, നീ അയാളുടെ പ്രാകൃതമായ ആശയത്തെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുന്നില്ല. മൂന്നാമത്, ശസ്ത്രക്രിയയിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കുന്ന ആ മനുഷ്യന് മാനസിക രോഗങ്ങളുടെ ഒരു തരം ഭ്രാന്താണ്.
1: ഇതെല്ലാം അയാൾ എങ്ങനെ അറിഞ്ഞു?
2: ഇന്ന് സെമറ്റോബിനെ നീ കണ്ടോ?
1: കണ്ടു.
2: അതാണ് പ്രശ്നം. അയാൾ ഇന്ന് നടന്നതെല്ലാം അവിടെ വിളമ്പി. ആളതിനകത്തിരിപ്പുണ്ട്.
1: അയാൾ എന്തൊക്കെ പറഞ്ഞു?
2: വിഡ്ഢിത്തമാണ് എങ്കിലും സെമറ്റോബിനെ സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ലൂഷിനാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ. നീ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടത് വെച്ച് മുതലെടുക്കുകയാണ് അയാളിപ്പോ.
1: ഞാനിപ്പോൾ ബോധം കെട്ടത് അടച്ചിട്ട മുറിയിലെ ചായത്തിന്റെ ഗന്ധം കൂടിയായപ്പോൾ നിവൃത്തിയില്ലാതായി.
2: അത് വിശദീകരിക്കണ്ടല്ലോ. ചായത്തിന്റെ ഗന്ധം മാത്രമല്ല, നിനക്ക് പനിയുമായിരുന്നല്ലോ. ഡോക്ടർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നീ സെമറ്റോവിനെ ഒന്ന് പേടിപ്പിച്ചു. നീ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. നീ അക്ഷരാർത്ഥത്തിൽ അയാളെ തകർത്തു. അയാൾ നിന്നെ വീണ്ടും കാണാനിരിക്കുകയാണ്. പെർഫറി പെട്രോവിച്ചും നിന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു.
1: പെട്രോവിച്ച്? അതാരാ?
2: രഹസ്യ പോലീസിന്റെ തലവൻ.
1: പെട്രോവിച്ച്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്?
2: ഇത്രയും ബുദ്ധിരാക്ഷസനായ ഒരുത്തനെ അയാൾക്ക് കാണണമെന്ന്.
1: വരികയാണ്, എല്ലാവരും എന്നെ തേടി വരികയാണ്. ഓരോരുത്തരായി വരട്ടെ.

0: ആരാ?
1: റസ്കോൾനിക്കോവിന്റെ മുറിയല്ലേ?
0: അതെ.
1: അവൻ ഇവിടെ ഇല്ലേ?
0: ഇല്ല.
1: എവിടെ പോയി?
0: അസുഖമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാ.
2: ആരാ?
1: നീ ആരാ?
2: നസ്താസിയ, നിക്കോവിന്റെ സഹായി. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്.
1: ഹോ, ജോലിക്കാരി അല്ലേ?
2: മനസ്സിലായില്ല, ആരാ?
1: ഞാൻ അവന്റെ അമ്മ. ഇതവന്റെ സഹോദരി ഡോണിയ.
2: സോണിയ?
1: സോണിയയല്ല, ഡോണിയ. മനസ്സിലായോ? ഡോണിയ എന്റെ ഇളയ മകൾ.
2: മനസ്സിലായേ.
1: അവൻ എങ്ങനാ പനി പിടിച്ചേ? നീ ആഹാരമൊന്നും സമയത്തിന് വെച്ച് കൊടുക്കുന്നില്ല അല്ലേ?
2: ഞാനുള്ളതുകൊണ്ടാണ്.
1: ഓ, ജീവിച്ചു പോകുന്നതെന്ന് പറയാൻ തുടങ്ങുകയല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
0: ഈ മുറിയുടെ ഉടമസ്ഥ ഇവിടെ വരാറുണ്ട്.

0: ണ്ടോ? വരാറുണ്ട്, ഇപ്പോഴില്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ.
1: അവരുടെ മോളോ? അവൾ മരിച്ചില്ലേ?
0: ചിലപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് എന്റെ കയ്യിൽ അവിടുന്ന് തന്നുവിടും.
1: കൂട്ടായിട്ട് ആരുണ്ട് എന്റെ മോന്?
0: രസ്മിഹിൻ, പ്രിയപ്പെട്ട ചങ്ങാതിയാ. പിന്നൊരു ഡോക്ടറുണ്ട്, സോസിമോ. ഇന്നൊരു പാലുകാച്ചുണ്ട്, രസ്മിഹിന്റെ പുതിയ വീട്. അവിടെ പോയതായിരിക്കും.
1: എവിടെ പോകുന്നെന്ന് പറയാറില്ലേ?
0: ഇല്ല, ഞാൻ പറഞ്ഞത് ആ കട്ടിലേന്ന് എഴുന്നേക്കരുതെന്ന്. പിച്ചും പേയും പറയുക. രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ വയ്യ. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല.
1: അപ്പോ നീയാ അവന് കൂട്ട്?
0: പകല് ഭക്ഷണം കൊണ്ടുവരും, രാത്രി അങ്ങ് പോകും.
1: അവൻ സാധാരണ ചെറുപ്പക്കാരനല്ല, എന്റെ മോനാ. ഇനി രണ്ടു വർഷം കൂടി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആകാനുള്ളവനാ, ചില്ലറക്കാരനല്ല.
0: അറിയാം, എനിക്കറിയാമേ.
1: എന്തറിയാമെന്നാ നിനക്ക്?
0: എനിക്കറിയാം അമ്മേ, നിക്കോവിന് എന്ത് സ്നേഹമാണെന്നോ അമ്മേ.
1: അവൻ എന്റെ മോനാ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 24-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്നഞ്ചു മണിക്ക് ഹിന്ദി പാഠം, 5:15 പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 6:15 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവേദിയിൽ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ പി ആർ പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി, 7:20 കമ്പോളവില നിലവാരം, 7:35 അങ്കണം പരിപാടിയിൽ പിതോരക്ഷതി കൗമാരി ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥ, അബു ഉവാപ്പള്ളിയുടെ കവിതകൾ, തുടർന്ന് വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി എത്തുന്നു ആവണി എസ്, അനക്ക മനോഹർ രണ്ടാം ഭാഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സ്പോട്ട് ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം ദ കാർ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1997 കാർ എന്ന സിനിമ പുറത്തിറങ്ങിയത്. സംവിധാനം രാജസേനൻ. ഗാനങ്ങൾ എസ് രമേശൻ നായർ, സംഗീതം സഞ്ജീവ്. ഗാനങ്ങൾ ആലപിച്ചത് ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര.

ദ കാർ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീത സംവിധാനം സഞ്ജീവ്. ഇനി തീക്കടൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് സംവിധാനം ചെയ്തത് നവോദയ അപ്പച്ചൻ. ചിത്രം പുറത്തിറങ്ങിയത് 1980. അഭിനയിച്ചവർ പ്രേംനസീർ, മധു, ശ്രീവിദ്യ, എസ് അംബിക, സുകുമാരൻ, രതീഷ്, രവികുമാർ, ബഹുദൂർ, കുതിരവട്ടം പപ്പു, പറവൂർ ഭരതൻ, അടൂർ പങ്കജം, രൂപ, ആലപ്പി അഷ്റഫ്, തൊടുപുഴ വാസന്തി, നവോദയ അമൻ. ഗാനങ്ങൾ എഴുതിയത് ബിജു തിരുമല, എ പി ഗോപാലൻ. സംഗീത സംവിധാനം ഗുണ്ടാ സിംഗ്, കുമരകം രാജപ്പൻ. ആലപിച്ചവർ യേശുദാസ്, പി സുശീല.

തേക്കടൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ബിജു തിരുമല, എ പി ഗോപാലൻ, സംഗീത സംവിധാനം ഗുണാസിംഗ്, കുമരകം രാജപ്പൻ. ഇനി തകില ഒട്ടാമ്പുറം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. സംവിധാനം ബാലു കിരേത്. 1981 പുറത്തിറങ്ങിയ സിനിമയാണ്. അഭിനയിച്ചവർ പ്രേംനസീർ, മോഹൻലാൽ, ഷീല, ജലജ, സുകുമാരൻ, ജഗതി ശ്രീകുമാർ, അടൂർ ഭാസി, അമ്പലപ്പുഴ ആർ സുരേന്ദ്രനാഥ്, മാള അരവിന്ദൻ, ശ്രീകല, രതി ദേവി, അഞ്ജലി, ശാന്തകുമാരി, ബേബി മഞ്ജുഷ, സത്യചിത്ര, അഡ്വക്കേറ്റ് ജയപ്രകാശ്. ഗാനരചന ബാലു കിരിയത്ത്. സംഗീതം ദർശൻ രാമൻ, സുശീല ദേവി. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, പി സുശീല, കെ എസ് ബീന, ബേബി കല.

ചിത്രപൂർണിമ തുടരുന്നു. ഇനി രാജമല്ലി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1965 സിനിമ പുറത്തിറങ്ങുന്നത്. നിർമ്മാണം, സംവിധാനം RS പ്രഭു. അഭിനയിച്ചവർ പ്രേം നസീർ, പറവൂർ ഭരതൻ, ശാരദ, TS മുത്തയ്യ, GK പിള്ള, KP അബ്ബാസ്, JAR ആനന്ദ്, സുകുമാരി, സുഭദ്ര, മാലതി, കോട്ടയം ശാന്ത. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം BA ചിദംബരനാഥ്. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, AM രാജ, S ജാനകി.

0: രാജമല്ലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇതോടെ ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ സമാപിച്ചു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 56 സെക്കൻഡും. 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.
2: നമസ്തേ ബിച്ചു.
3: നമസ്തേ അധ്യാപിക ജി.
2: ആപ് സബ് കൈസേ ഹോ?
3: ഹം ടീക് ഹേ.
2: ടീക് ഹേ ബിച്ചു, പിച്ചലേ കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
3: ഹാ ജി.
2: ജീ ചൈതന്യ ആപ് ബതായേ.
3: പിച്ചലെ കക്ഷാ മേ അമൃതലാൽ ബേഗട്ട് ദ്വാരാ രചിത് ട്രെയിൻ ബസേരി നാമക് ഏക് യാത്രാ വൃത്താന്ത് കാ ബാക്കി ചാർ അനുച്ഛേദ് പഠാ.
2: ठीक है, अभी उसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? अर्पिता बताइए.
4: बारिश के कारण खेत में रखे हुई सोयाबीन बिक गया, जिस

0: പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാഗൽ വ്യക്തിയാണോ എന്ന് സംശയിച്ചാണ് ഓദർ അവിടെ കിടന്നത്. തൊടി തീർക്കിയ ബാദ് വഹ ഉഠക്കർ ബാഹർ ചലാ ഗയ, കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. ലേക്കൻ എന്നാൽ ജൽദി ഹി വാപ്പസ് ആയ, അപ്പൊ തന്നെ പോയതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖട, ആ കഥകിന്റെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഗുഴായ ഷൗട്ട് ചെയ്തു, കോൺ ഹേ തും ലോക്, നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരായാലും പേടിച്ചു പോകില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നേരത്തെ തന്നെ വേഗട്ടിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഒരു പാഗൽ ആത്മീയാണോ എന്ന്. ഇവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞു എത്തിച്ചേർന്നു, നിങ്ങൾ ആരാണ്? ഏകായേക്ക് വിക്രാൾ രൂപ ധാരണ കർലിയ, കുറച്ചു മുമ്പേ വളരെ നിരീഹമത്തിലും ഇന്നസെൻസ്, വളരെ ഇന്നസെൻസ് ആയിട്ട് ധരിയൊന്നും ഇല്ലാതെ അയ്യോ കഷ്ടം പാവം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ആളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് എന്തായി മാറി വിക്രാൾ, ഭീകരമായ രൂപം ധരിച്ചു അദ്ദേഹം. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവരോട് ഇത് ചോദിച്ചിരിക്കുന്നത്. യഹാം കൈസേ ഖുസായെ ഹോ തും കോൻഹേ തും ലോക് എന്ന് ചോദിച്ചു. പാപവഹ ബെഹദ് ഗുസ്സേമേന്ത്, ഇപ്പം വളരെ എക്സ്ട്രീംലി ആംഗ്രിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് ഇടവിട്ട് അദ്ദേഹത്തിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് സത്യത്തിൽ പറഞ്ഞാൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇപ്പൊ തോടി ദേർക്കിയ ബാദ് വഹ ഉടുക്കർ ബാഹർ ചിലാകയാ ലേക്കൻ ജൽദി ഹി വാപസ് ആയ ദർവാസെ പർ ഖടാ ഹോകർ ഗുരായ കോൺ ഹേ തും ലോക് യഹാം കൈസേ ഖുസായെ ഹോ നിരീക് സേ ദിക്നേ വാലെ ഈ സാത്മി ജൽദി സേ ജൽദി ഏകായേക് വിക്രാൾ രൂപ ധാരണ കർ ലിയ ഔർ അബ് വഹ ബേഹദ് ഗുസ്സേമേന്ത. സംശയമാക്കിയാ ബച്ചു?
1: हाँ जी
0: जी चैतन्य पढ़िए.
1: थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी ही वापस आया. दरवाजे पर खड़ा होकर घुराया, कौन हो तुम लोग? यहाँ कैसे घुस आए हो? निराग से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था.
0: ठीक है, सब चैतन्य आगे देख लीजिए बच्चों. हमने कोई जवाब नहीं दिया. वह जोर से चीखा, हम लोग गुड बैठे. मैंने कहा, जिन्होंने यह मंदिर बनवाया है उन्होंने हमें यह ठहराया है. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी. ശരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. നമ്മളാണെങ്കിലും വളരെയധികം പേടിച്ചു. അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എങ്ങും വേറെ ആൾക്കാരില്ല, കാലാവസ്ഥ അതിനേക്കാളും മോശം. അപ്പോഴാണ് ഒരു പാഗൽ ജയ്സേ ആദ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഹംനി കോയി ജവാബ് നെഹീദിയ, നമ്മൾ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹവും ചോട്ടോ വളരെയധികം പേടിച്ചുപോയി. അഹ് സോർസി ചീക്ക, അവൻ പിന്നെ അലറുകയാണ്. ഹം ലോ ഗുഡ് ബൈട്ടെ, അവരെണീറ്റ് അവിടെ ഇരുന്നു. മേനി കഹ ജിൻഹോനെ യാ മന്ദർ ബെൻവായാ ഹെ, ആരാണോ ഈ അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ, ഉൻഹോനെ ഹമീം യഹാൻ ടഹരായ, തേക്കിയെ നോക്കൂ, നിങ്ങൾ നോക്കൂ, യെസ് തരി അവർ ബാൾട്ടി പി ഉൻഹോനെ ഹീദി, രണ്ടോ ഈ കമ്പിളിയും ഈ ബക്കറ്റും ഒക്കെ അവരാണ് നമുക്ക് തന്നത്. സംശയമാകിയാ ബച്ചു? യെസ് ചോട്ടാ ജി
1: ജി
0: അർപ്പിത ആ പഠിയെ.
1: ഹംനെ കോയി ജവാബ് നഹീ ദിയാ വഹ സോർ സേ ചീക്ക ഹം ലോഗ് ഉഡ് ബൈട്ടെ. മൈനെ കഹ ജിൻഹോനെ യഹ മന്ദിർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേം യഹാം ടഹരായാ ഹെ ദേക്കിയെ യഹ ദരി ഓർ യഹ ബാൽട്ടി ബി ഉൻഹോനെ ഹീ ദി ഹെ.
0: ठीक है सब अर्पिता, अब आगे देख लीजिए बच्चों. लेकिन वह पागल जो था उल जलूल बकने लगा, अपने आप को CID इंस्पेक्टर बताने लगा. क्या समझते हो, मैं सादे भेष में रहकर चोरों का पता लगता हूँ. उसके सवाल बेसर पैर के थे, जवाब ना देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई ना कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा, बीच बीच में हवा से ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. जब उसकी नाराजगी बढ़ी जाती तब उसका चेहरा क्रोध से विकृत हो उठता. मैंने अपने आप को कभी इतना असहाय अनुभव नहीं किया था. लालचार हम उसकी खाउस सहते थे, पास पड़ोस में कई घर थे, हमारी सहायता के लिए क्यों कोई आ नहीं रहा? क्या कोई समझता नहीं कि हमारे साथ क्या हो रहा है? ഐസാ ലിത്താത്ത മാനോ ഈ രാത് കഫി കഥം ഹിനിഹി ഹോഗി. ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചും അദ്ദേഹം ഇവർക്ക് ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലേക്കിൻ ബഹ പാഗൽ ജോധ, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതൊരെണ്ണം മനസ്സിലായി. ഊൽ ജലൂൽ ഇപ്പഴ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ആപ്കോ CIDC ഇൻസ്പെക്ടർ ബത്താനെ ലഗ, ഒരു പോലീസ് മുറിയിൽ അദ്ദേഹം ചോദിക്കുവാണ്. ക്യാ സമസ്തേ ഹോ, എന്ത് മനസ്സിലായി എന്നറിയില്ല. മെയിം സാദാ പേഷ് മെ രഹ്കർ, സാദേ പേഷ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡ്രസ് ഇട്ടിട്ട്, രഹ്കർ ചോരോം കാ പതാ ലഗ്താ ഹോം, അതായത് കള്ളന്മാർ, ചോരോന്ന് വെച്ചാൽ കള്ളന്മാരെ തിരിച്ചറിയാൻ വന്നതാണോ. ഉസ്കെ സവാൽ ബേസർ പയർ കേത്തെ, അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒരു ക്ലിയർ ഇല്ല, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അദ്ദേഹം ചോദിക്കുന്നത്. ജവാബ് ഞാൻ ദേത്തേതോ, ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചാപൂക്സെ മാറിനേക്ക് ധമക്കി ദേത്ത, ചാട്ടവാറുകൊണ്ട് അടിക്കും എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്ലിയെ മെയിം കോയിനാ കോയി ജവാബ് ദേത്ത അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല. കൂടുതൽ അദ്ദേഹത്തോടൊന്നും തർക്കിക്കാനോ ആൻസർ പറയാനോ

0: പോയില്ല. പഹലഗാത്ത ചീക്ത ചില്ലാത്ത രഹ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ബീച്ച് ഭീഷ്മയും ഹവാമി അയസ ഹാത് കുമാത്ത ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട്. മാനു ഹാത്തുമേ കൂടാ ഹോക, ചിലപ്പോ ചാട്ടവാറ കൂടാ മതലബ് ചാട്ടവാർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ഗൈ, അപ്പം ഒരു മിനിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തബ് ഉസ്കാ ചെഹര ക്രോധ സെ വികൃത ഹോകയ, ഇപ്പം ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ് അല്ലെ. അസഹായ അനുഭവം ഹീം കിയ, ഞാൻ സ്വന്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേയില്ല. ലച്ച വൃത്തിയില്ലാതെ മുസ്കി ഹൗസ് അവത്തെ, അദ്ദേഹത്തിന്റെ ഭീഷണി സഹിക്കുകയാണ്, വേറൊന്നും ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ്, പാഗലാത്മി, അതായത് അവർ നോർമലി അല്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഭീഷണിക്കും അദ്ദേഹത്തിന്റെ വളരെ ധമക്കിയ ആവാസം കാ സവാൽ കാ ജവാബ് ദേനിക്കലി കോശിഷ് കിയ മകി ജാദാത്തോ ജവാബ് നീ ദിയ പാസ് പടോസ്മി കൈ ഖർഥേ, അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, ഹമാരി സഹായത കിലേക്കോ നീ ആയത, ആരും വന്നിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു, ഉറച്ച് സംസാരിക്കുന്നു, അലറുന്നു, എല്ലാം ചെയ്തിട്ടും ആരും തന്നെ എത്തിയിട്ടില്ല. ക്യാക്കോയി സംസ്ഥാനഹീങ്കി ഹമാരി സാത്ത് ക്യാ ഹോ രഹാ ഹെ, നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലായില്ലേ. നിസ ലക്താഥ മാനോ യഹ് രാത് കഫി കഥം ഹി നീ ഹോങ്കി, എനിക്ക് തോന്നുന്നത് യഹ് രാത്ത് ഈ രാത്രി ഒരിക്കലും തീരുകയില്ലേ, ഇതിനൊരു എൻഡ് ഇല്ലേ, അതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വേവലാതി. ठीक है, समझ में आ गया बच्चों?
1: हाँ जी,
0: आगे देख लीजिए बच्चों. तभी उसका ध्यान कोने में रखे हमारे सामान की ओर गया. ഇസ്മി ക്യാഹെ മുച്ചി ഇസ്കി തലാശി ലീനിച്ച് ഹോഗി. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം സ്വയം ധാരണ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ശ്രദ്ധ അവരുടെ സാധനങ്ങൾ. തപി ഉസ്കാ ധ്യാൻ കോനേമി രഖേ, ആ കോർണറിൽ വെച്ചിട്ടുള്ള അവരുടെ സാധനങ്ങളിലേക്കായി. ഇസ്മി ക്യാഹെ, ഇതിലെന്താണ്? മുച്ചി ഇസ്കി തലാശി ലീനി ഹോഗി, എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ. ഐ വോണ്ട് ടു സെർച്ച് ദിസ് ബാഗ്. അപ്പോ ഉടനെ അദ്ദേഹം ചാടി വീണു. മുച്ചി ചിന്താ ഹോയി, അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ഉസ്മി സബ്ജി കാട്ടിനൊക്കെ ചാക്കോ പീതി, അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ആ സഞ്ചിക്കകത്ത് എന്തുണ്ട്, സബ്ജി കട്ട് ചെയ്യുന്ന ചാക്കു കത്തി ഉണ്ട് അതിനകത്ത്. കഹീം ബഹു ഉസ്കെ ഹാത്ത് ലഗ്ഗയാത്തോ മേരെ ഫീത്തർ ഭൈക്ക് ഏക്ക് ഹിലോരാ ഹി ഊട്ടി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പേടികൊണ്ട് അദ്ദേഹം വിറയ്ക്കുകയാണ്, കാരണം ഇദ്ദേഹത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ആ ബാഗ് അദ്ദേഹം സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന ആ പച്ചക്കറി കട്ട് ചെയ്യാനുള്ള കത്തി അതിനകത്തുണ്ട്. അതെടുത്തിട്ട് ഇനി അയാൾ എന്തെങ്കിലും ചെയ്യുമോ? മേരെ പീത്തർ ഭൈക്കി ഈ കിലോർ സീ ഊട്ടി ഉസ്നി ഹമാരെ പീട്ടു ഖോല ഏ കേക്ക് ചീസ് നികാൽക്കർ പേങ്കിനി ലഗ. അപ്പൊ അദ്ദേഹം എന്തെന്നറിയാമോ, ബോക്സ് തുറന്നു. ഈ കേക്ക് ചീസ് ഓരോ സാധനങ്ങൾ നിക്കാൽക്കർ പേങ്കിനി ലഗ എടുത്ത് എറിയാൻ തുടങ്ങി. മേന്ദം സാദേ ഉസ്കി ഹർ ഗതിവിധി കുതിക്താരഹ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവര് ഉണ്ടാതിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെറ്റോൾക്ക് ശീശി ഫർഷ് പ്രദേമാരി, ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബോട്ടില്, അത് നെൽത്തേക്ക് എറിഞ്ഞു. ഏക്കേക്ക് ചീസ് നികാൽക്കർ ഫേങ്കുതിയ, അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. യഹാൻ തക്കി ചാക്കൂപ്പി ഫേങ്കുതിയ, പക്ഷെ ഭാഗ്യ രക്ഷപ്പെട്ടു, ചാക്കു എടുത്തെറിഞ്ഞതേ ഉള്ളൂ, കത്തി വെച്ചിട്ടൊന്നും അഭ്യാസങ്ങളൊന്നും കാണിച്ചില്ല. അന്തമേ ദൂ തീൻ കിതാബി നികലി, അവസാനം രണ്ട് പുസ്തകം അതിൽ നിന്ന് കിട്ടി. കിതാബി ഉസ്നെ ഖോൽക്കർ ദേക്കി, പുസ്തകം അദ്ദേഹം തുറന്നു നോക്കി. ഫേർ ജോം കീറ്റ്യവും വാപ്പസ് രക്തി, എന്താന്നറിയില്ല, അതുപോലെ തന്നെ തിരിച്ച് ആ ബാഗിനുള്ളിൽ വെച്ചു. ഹമാരി ഓർ മൂട്ട്കർ ചോട്ടുസെ ബോല ഓട്ടീസ്വരനെയും, അപ്പൊ ഉടനെ തിരിഞ്ഞു, ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയതും ആ ബുക്ക് അദ്ദേഹം എറിയുന്നില്ല, ബുക്ക് തിരിച്ച സഞ്ചിക്കാത്തതിനെ സൂക്ഷിച്ചിട്ട് ചോട്ടുവിന് നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിച്ചു എന്റെ പേരെന്താണെന്ന്. ചോട്ടുനെ സഹമത്തെ ഹുയേ കഹ മുച്ച അംഗ്രേ സ്നേഹയാത്തി, ഇപ്പൊ ചോട്ടു എന്താണ് പറഞ്ഞത്? ഇപ്പൊ വാട്സ് യുവർ നെയിം എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ചോട്ടു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന്. ചോട്ടുവിന് മനസ്സിലായി ഇംഗ്ലീഷിലാണ് ചോദിച്ചതെന്ന്. ചോട്ടു ഉടനെ പറയുകയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മുജുസേ പൂച്ച തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയും ചോട്ടുവിനോട് പേര് ചോദിക്കുകയും ചെയ്തു. ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, പക്ഷെ പുസ്തകം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ട് അതുപോലെ തിരിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു. സംശയമാകിയ
1: ഹാജി
0: ജി അർപ്പിത പടി
1: തബി ഉസ്കാ ധ്യാൻ കോനെ മേ രക്കേ ഹമാരി സാമാൻ കീ ഓർ ഗയാ ഇസ്നിം ക്യാഹേ മുചേ ഇസ്കി തലാശി ലേനി ഹോഗി മുചേ ചിന്ത ഹോയി ഉസ്നിം സബ്ജി കാട്ടനെ കാ ചാക്കു ഭീ താ കഹീം വഹ് ഉസ്കെ ഹാത്ത് ലഗ് ഗയാ തോ മേരെ ഭീതർ ബൈ കി ഏക്ക് किलोर से हुटी.
0: ठीक है, सब अर्पिता, बाकी चैतन्य आप पढ़िए.
2: हाँ जी. उसने हमारा पिट्टू खोला, एक एक चीज निकाल कर फेंकने लगा. मैं दम साध दे उसकी हर गतिविधि को देखता रहा. डेटोल की शीशी फर्श पर दे मारी, एक एक चीज निकाल कर फेंक दी. यहाँ तक कि चाकू भी।

0: फेंक दिया। अंत में दो तीन किताबों निकाली, किताबें उसने घोलकर देखी, फिर ज्योम की त्योम वापस रख दी। हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमदे हुए कहा, मुझे अंग्रेजी नहीं आती। मुझसे पूछा, तुम क्या करते हो?
1: ठीक है, शाबाश अर्पिता, शाबाश धन्या। अभी इस भाग में दो सवाल है। पहला ए है, ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी। लेखक को क्यों ऐसा लगता था? रात में पागल आदमी उन्हें लगातार डरता है और धमकाया रहा, उन्हें किसी की मदद नहीं मिली और वह असहाय महसूस कर रहे थे, जिससे बड़ा लंबी लग रही थी। अब आ रात्रि वाले वलिए रात्रि आयता उदरने तोनी एंदुकोंडाण पागल आत्मी इवडे वन्निट्ट अवरे भीषणिपडुत्ति कोंडिरिक्कुकयाण। अप्पम ई रात्रि इत्रयम पेट्टन तीरणम एन्नाण अदे आग्रहिक्कुन्नत्, पक्षे आ रात्रि तीरुन्निल्ल। അതുകൊണ്ടാണ് രാത്രിമേ പാകലാത്മി ഉൻഹെ ലഗാത്ത ഡർത്താ ഹെ ഔർ തംകായ രഹ ഉൻഹേം കിസിക്ക് മദത് നഹി മില്ല, ആരുടെയും സഹായം അവിടെ ലഭിച്ചില്ല. വഹ അസഹായ മഹസൂസ് കർ രഹേ തേ, അല്ലെ, നിസ്സഹായനായിട്ട് അവിടെ നിന്നുപോയി അദ്ദേഹവും ചൂട്ടു. ജിസ്സേ ബഹുത് ലംബി ലഗ് രഹി തി. ജി പഹല സവാൽ ക ഉത്തർ ചൈതന്യ പഠിയെ.
0: ഹാ ജി, രാത്രിമേം പാകലാത്മി ഉൻഹേം ലഗാത്ത ഡരാത്ത ഔർ ധംകാത്ത രഹ ഉൻഹേം किसी की मदद नहीं मिली और वह असह्य महसूस कर रहे थे, जिससे रात बहुत लंबी लग रही थी।
1: ठीक है, शाबाश चैतन्य। अगला सवाल ये है, किताबें उसने खोलकर देखी, फिर जोमगी दो वापस रख दी, यह अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? അദ്ദേഹം ബാഗെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ അപരിചിത വ്യക്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്? അതിൽ നമുക്ക് ആൻസർ, അപരിചിത വ്യക്തി പുസ്തകവും ക ആധാർ കാരണേ വാലത്. അപ്പൊ ആ അപരിചിത വ്യക്തി പുസ്തകത്തെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വലിച്ചെറിയാതിരുന്നത്. അപ്പൊ കിതാബേം ഉസ്നെ ഖോൽകർ ദേഖീം ഫിർ ജോം കീത്യവും വാപ്പസ് രഖ്ദീം യഹാം അപരിചിത വ്യക്തി ക കൗൺസ മനോഭാവ പ്രകട ഹെ. സുമിഷ്മയാകെ അമ്പിച്ചു.
2: ഹാ ജി
1: ജി അർപ്പിത ഉത്തർ ബതായി.
2: ഉസ് അപരിചിത വ്യക്തി പുസ്തകവും ക ആദർ കർണേ വാലാ ഥാ,
1: ഇസ്ലിയേ കിതാബും ഉസ്നെ ഖോൽകർ ദേഖീ ഔർ ഫിർ ജോം കീത്യവും വാപ്പസ് രഖ്ദീം. സുമിഷ്മയാകെ അമ്പിച്ചു.
2: ഹാ ജി
1: जी, आज का कक्षाधर समाप्त हो गया.
2: धन्यवाद अध्यापिका जी.
1: धन्यवाद बच्चों.
3: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിച്ചത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.

0: പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പുറയാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: റേഡിയോ

0: ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
10: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
11: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയതാണ്.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവ് തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ട്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി എസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത്

0: വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗവും ഉയർന്ന ഉൽപ്പാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷി രീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന് തളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.
1: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണ്?
0: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25 cm നൈട്രജന്റെ കുറവോ ഫോസ്ഫറസിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ ഇത്ര പെർസെൻറ്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ്. റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക, ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകന്റെ വിളയിലെയും മണ്ണിന്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിന്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിന്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയെ നമ്മൾ 50 cents പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിംഗിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിന്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പം ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത് അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
1: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീൽ, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
0: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളി തുള്ളിയായി ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ച്.

0: ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിന്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക, ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക. അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. ഈ പ്ലാസ്റ്റിക് മൾച്ചിടുന്നതോടു ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിലൽ സംവിധാനവും വെഞ്ചുറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളി ഹൌസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില, ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളി ഹൌസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. പോസ്ഡ് വെന്റിലേഷൻ ഗ്രീൻ ഹൌസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൌസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൌസ്, ഷെയ്ഡ് നെറ്റ് ഹൌസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൌസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളി ഹൌസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോ ടൂത്ത് മോഡലിലുള്ള പോളി ഹൌസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തോത് വിവിധതര ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റെതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
2: കൃത്യതാ കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, ശുദ്ധ ഊർജ്ജം തുടങ്ങിയവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാറിന് റവന്യൂ. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. എം ലിജുവിന് സഹകരണം, എക്സൈസ്. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം. TC സിദ്ദിഖിന് കൃഷി. KA തുളസിക്ക് പിന്നാക്കക്ഷേമം. ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീര വികസനം. OJ ജനിഷിന് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം. ഷിബു ബേബി ജോണിന് വനം. CP ജോണിന് ഗതാഗതം വകുപ്പുകൾ നൽകി. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം. KM ഷാജി തദ്ദേശ ഭരണം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. കേരള PSC ഈ മാസം 23 നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയ്ക്ക് കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. കണ്ണൂർ സിറ്റി DIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പകരം അഴീക്കോട് ഹൈസ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടത്തുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയത്, ചിത്രം നാരായൺ. PK ഗോപിയുടെ രചന, ജോൺസന്റെ സംഗീതം.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: വിനോദസഞ്ചാരികളുടെ വൻ തിരക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് 5-ാമത് മൂന്നാർ പുഷ്പമേള വിജയകരമായി സമാപിച്ചു. DTPC ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന മേളയിൽ തദ്ദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് സഞ്ചാരികളാണ് പങ്കെടുത്തത്. വിദേശ ഇനങ്ങളായ അസീലിയ ഉൾപ്പെടെ 2,000-ത്തിലധികം പുതിയ ചെടികളും പുഷ്പങ്ങളും ഇത്തവണ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. പുതുതായി തുറന്ന 90-അടി ഉയരമുള്ള ഗ്ലാസ് വാച്ച് ടവർ മേളയുടെ പ്രധാന ആകർഷണമായി മാറി. വൈകുന്നേരങ്ങളിലെ ലൈറ്റിംഗ്, മ്യൂസിക്കൽ ഫൌണ്ടർ, വിവിധ കലാപരിപാടികൾ എന്നിവയും മേളയ്ക്ക് മാറ്റുകൂട്ടി. പുഷ്പമേളയോടനുബന്ധിച്ച് മൂന്നാർ ടൌണിലും പരിസരങ്ങളിലും വലിയ തോതിലുള്ള ട്രാഫിക് തിരക്കും അനുഭവപ്പെട്ടു. ഇടുക്കിയിലെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം വിപുലമായ ട്രക്കിംഗ് താമസ സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യ സൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വനയാത്രയിൽ ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും. സഞ്ചാരികൾക്കായി ചൂണ്ടലിൽ ലോഗ് ഹൌസുകളിലും പേത്തൊട്ടിയിൽ അമിനിറ്റി സെന്ററിലും താമസ സൌകര്യങ്ങൾ വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വേനൽമഴ ലഭിച്ചതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചത്. നിലവിൽ 120 സീറ്റുകളുള്ള ബോട്ടുകളാണ് KTDC സർവീസിനായി ഇറക്കിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നത് തടയാനും ഇവ സംസ്കരിക്കുന്നതിനുമുള്ള ചിലവ് കണ്ടെത്താനുമാണ് ഫീസ് ഈടാക്കുന്നത്. പഴയ മൂന്നാർ, പോലീസ് സ്റ്റേഷന് സമീപം, പെരിയവരക്കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം ശേഖരിക്കാൻ സഞ്ചികളും നൽകും. മടക്കയാത്രയിൽ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റിൽ കൈമാറാം. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. മധ്യവേനലവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക് തുടരുന്നു. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേരാണ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. അവധിക്കാലം അവസാനിക്കാറായതോടെ മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെ ഇടുക്കിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. DTPCയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3.5 ലക്ഷത്തോളം പേരും മെയ് പകുതിയോടെ 2,70,000-ത്തിലധികം സഞ്ചാരികളും ജില്ലയിലെത്തി. മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കും പുറമെ അരുവിക്കുഴി, മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, പാഞ്ചാലിമേട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് തുടരുകയാണ്. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വനംവകുപ്പിന് കീഴിലുള്ള മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജൈവ കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാലാണ് അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകിയത്. കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനും വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീതി, കാസർഗോഡ് മുഗ്രാൽപുത്തൂരിലെ PR പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി, 7:20 കമ്പോള വില നിലവാരം 7:35 അങ്കണം. പിതോ രക്ഷതി കൗമാരെ. ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥ. അബു ഉവാപ്പള്ളിയുടെ കവിതകൾ. വാർദ്ധക്യം. വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂണിൻ സ്റ്റാർസ്. ആഘോഷത്തിന്റെ ആവിഷ്കാരം. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി എത്തുന്നു ആവണി എസ്, അനഘ മനോഹർ. 2 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം. ഫാദർ സുനിൽ മാത്യു തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ, അറിയിപ്പുകൾ. 12:15 നാടൻപാട്ട്, PV ലീല ആനന്ദനും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തി. ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള

അഭിമുഖം. ഒരു മണിക്കും 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, വൈകുന്നേരം 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 വട്ടക്കളിപ്പാട്ട്, അവതരണം സി കൃഷ്ണൻകുട്ടിയും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6 ചലച്ചിത്ര ഗാനം, 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി, മുണ്ടേരിയിലെ PM സുഹറ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ടെക്സ്റ്റൈൽ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും, കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ, 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, ഇത്തിൽ കണ്ണി പുനഃപ്രക്ഷേപണം, രചന എൻ കൃഷ്ണപിള്ളൈ, സംവിധാനം TN ഗോപിനാഥൻ നായർ, പങ്കെടുക്കുന്നവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, TN ഗോപിനാഥൻ നായർ, ഷീല, TR ഓമന, ഹരിപ്പാട് മീനാകുമാരി. 10:30 ലളിതഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: एक्स उपक्रमस्य संभावनायाः उद्घाटनस्य मार्गचित्रस्य विषये अपि विचारः अभवत्। सर्वोच्च न्यायालयेन अद्य आगामी जनगणनायां जातिगणनां कर्तुं केन्द्रस्य निर्णयस्य विरोधे याचिका अस्वीकृतम्। उक्तं च यत् अयं विषयः सर्वकारस्य नीतिक्षेत्रस्यान्तर्गतम् आयाति। मुख्य न्यायाधीशस्य सूर्यकान्तस्य नेतृत्वे पीठेन उक्तं यत् सर्वकारेण तेषां कृते कल्याणकारी उपायान् कल्पयितुम् अनुन्नत वर्गेण सम्बद्धानां जनानां संख्या अवश्यमेव ज्ञातव्या। न्यायपीठेन उक्तं यत् एतादृशं दत्तांश संग्रहणे किमपि अनुचितं नास्ति तथा च विषयेऽस्मिन् हस्तक्षेपं कर्तुं निराकृतम्। केन्द्रीय मार्ग परिवहन राजमार्ग मन्त्रिणा नितिन गडकरीवर्येण अद्य नवदिल्ल्यां मन्त्रालयस्य हिन्दी परामर्श समितेः सभायाः अध्यक्षा कृता। सामाजिकान्तर्जालीये पटले लिखिते लेखे श्रीगडकरीवर्यः अवदत् यत् हिन्दी केवलं भाषा नास्ति, सा तु राष्ट्रस्य एकीकरणस्य प्रबल माध्यमरूपेण कार्यं करोति। केन्द्रीय मन्त्रिणा उक्तं यत् मन्त्रालयस्य अधिकतमं कार्यं हिन्दीभाषायाम् एव भवेत् इति सुनिश्चितं कर्तुं तस्य प्रयासः अस्ति। भारत ऋतुविभागेन अस्मिन् सप्ताहे उत्तर पश्चिम भारते तथा मध्यभारते तीव्रतर उष्णतरङ्गस्य स्थितेः सम्भावना प्रकटितास्ति। आईएमडी इत्यस्यानुसारम् आगामिषु चतुर्षु दिनेषु दिल्ली, पंजाब, हरियाणा, चंडीगढ़, ओडिशा, छत्तीसगढ़, राजस्थान, तेलंगाना, उत्तराखंड इत्येतेषु प्रदेशेषु उष्णतरंगस्य स्थितिः भवितुमर्हति। अत्रांतरे असम, मेघालय, केरलम, माहे, उपहिमालयीय पश्चिम बंगाल, सिक्किम, तमिलनाडु, पुदुच्चेरी, करैकल, अंडमान निकोबार द्वीप समूहेषु च श्वः यावत् प्रचंड वृष्टेः अपेक्षास्ति। अन्ते क्रीडावार्तायां, आईपीएल क्रिकेट क्रीडायां कोलकाता नाइट राइडर्स दलं कोलकाता नगरस्य ईडन गार्डन्स इत्यत्र मुंबई इंडियंस दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। राजस्थान रॉयल्स दलेन गतरात्रौ जयपुरे लखनऊ सुपर जायंट्स इत्यमुं दलं सप्तस्तोभैः पराजितम् इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
3: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററികാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: 16th കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29th നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
2: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 ഓടെ 100 ബില്യൺ യു

0: ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26-ഓടെ കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 പോയിന്റ് ഉയർന്ന് 75,318-ലും നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 23,659-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം സിന്ദൂരരേഖ. കൈതപ്രത്തിന്റെ രചന, ശരത്തിന്റെ സംഗീതം.

വയലാർ ശരചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് കലവൂർ ബാലന്റെ സംഗീതം. ചിത്ര കെസ്റ്റർ എന്നിവർ പാടിയത്. ചിത്രം അച്ചാമക്കുട്ടിയുടെ അച്ചായൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊഗ്രാൽ പുത്തൂർ പൂക്കരെ സ്വദേശിനിയായ പി ആർ പ്രതിമയാണ് ഇന്ന് ഹരിതവീഥിയിൽ നമുക്കൊപ്പം. പാരമ്പര്യമായി കൃഷിയോട് അടുപ്പവും സ്നേഹവും പുലർത്തുന്ന ഒരു കുടുംബത്തിലാണ് പ്രതിമയുടെ ജനനം. വീട്ടിൽ അമ്മയുടെ നേതൃത്വത്തിൽ കൃഷി സജീവമായിരുന്നപ്പോൾ മക്കളും അതിന്റെ ഭാഗമാവുകയായിരുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന ആഗ്രഹമാണ് നാച്ചുറൽ ഫാമിംഗിലേക്കുള്ള വഴിതെളിച്ചത്. ഇതിനോടൊപ്പം കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ പിന്തുണയും പരിശീലനങ്ങളും കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ ഓരോ ക്ലാസുകളും അവരുടെ കൃഷി സംരംഭത്തിന് പുതിയ കരുത്തും ദിശാബോധവും നൽകി. അങ്ങനെ മണ്ണിനെയും പ്രകൃതിയെയും ചേർത്ത് സ്വപ്നങ്ങൾ വിളയിക്കുന്ന പ്രതിമയുടെ കൃഷിവിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.
1: മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ പൂക്കര എന്ന സ്ഥലത്തെ പ്രതിമ ചേച്ചിയാണ് ഇപ്പോ നമ്മുടെ കൂടെയുള്ളത്. അവരുടെ പാരമ്പര്യ കൃഷി രീതിയെ കുറിച്ച് ആണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പോ അമ്മ കൂടി ഒപ്പം സഹായിച്ചുകൊണ്ടാണ് കൃഷി മുന്നോട്ട് പോകുന്നത്. കൂടുതലും കന്നഡ മിക്സ് ആയിട്ടുള്ള ഒരു മലയാളത്തിലാണ് നമുക്കിപ്പോ അവരുടെ സംസാരം കേൾക്കാൻ പറ്റുക. അപ്പൊ എന്നാലും നോക്കട്ടെ നമുക്ക് എത്രത്തോളം അവര് മലയാളം സംസാരിക്കുന്നു അല്ലെ. പാരമ്പര്യ കൃഷി രീതിയായിരുന്നു എന്ന് പറഞ്ഞു. എപ്പോ മുതലാണ് കൃഷിയിലേക്ക്? പണ്ട് മുതലേ കൃഷിയിലാണല്ലോ.

0: ായിട്ടുണ്ട്. അമ്മ വന്ന പിന്നെ തുടങ്ങി അമ്മ കൃഷിക്ക്. അമ്മയുടെ പെരുവാണി ആർ നായിക്ക്. അവര് കർണാടകത്തിന് കല്യാണം കഴിഞ്ഞിട്ട് 17 വയസ്സിൽ കാസർഗോഡ് വന്ന പിന്നെ അപ്പൊ തെങ്ങ് പിന്നെ കുറച്ച് അരക്ക നെട്ട്.
1: അമ്മയുടെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അവർക്ക് ക്യാഷ് നെട്ട് പിന്നെ തേങ്ങ മാത്രമേ ഉണ്ടായത്. അവരെ മെയിൻ കൃഷി അപ്പൊ ക്യാഷ് നെട്ടായിരുന്നു. കശുവണ്ടിക്ക് നമ്മൾ ഒന്ന് വെള കൊടുക്കാനില്ലല്ലോ, നീർ വെള്ള കൊടുക്കാനില്ലല്ലോ. അമ്മയുടെ വരുമ്പോയുടെ നമുക്ക് തെങ്ങ് ഉണ്ടായി, നെല്ലുണ്ടായി.
1: ഇവിടെ കൊറേ സ്ഥലമൊക്കെ ഉണ്ടോ? സ്ഥലവും കൃഷിയൊക്കെ
0: ഉണ്ട്. അമ്മ വന്ന പിന്നെ നമ്മളെ വീട്ടില് കറണ്ട് വന്ന്, പമ്പ് വന്ന്, സ്പ്രിംഗ്ലർ ചെയ്തു. ഇത് സ്പ്രിംഗ്ലർ എല്ലാം തുടങ്ങിയത് ഈ കൃഷിഭവനാന്ന് തുടങ്ങിയ പിന്നെ അമ്മ കൃഷിഭവനം വന്ന് പട്ട പിന്നെ ഇതെല്ലാം തുടങ്ങിയത്. അതിന് പിന്നെ ഇടവേള തുടങ്ങി.
1: ഇടവേളയായിട്ട് എന്താ ചെയ്തത്?
0: ഇടവേള എന്താ ചെയ്താല് തേങ്ങണ്ട ഒന്നിച്ച് അരക്കനെട്ട് നെട്ടു. പിന്നെ നാടൻ മാങ്ങകളുണ്ട്.
1: ഈ 7 ഏക്കറിലും തെങ്ങ്
0: ഇല്ല. 7 ഏക്കറിൽ ഇപ്പൊ തെങ്ങന്നെ 7 ഏക്കറിൽ. അതിൽ കുറച്ച് ഒരു 2 ഏക്കറിൽ തെങ്ങ് ഉണ്ടായത് ആരോ തീ കൊടുത്തിട്ട് തെങ്ങ് ക്യാഷ് നെറ്റെല്ലാം പോയി ഒരു 2013. അതിന് പിന്നെ അതങ്ങനെ വെച്ചിട്ടുണ്ടായി. നമ്മളെ കെ വിക്ക് നമുക്ക് ക്യാഷ് നെറ്റ് കൊടുത്തു 4 ഇയേഴ്സ് ബാക്ക്.
1: 4 വർഷം മുമ്പേ
0: ക്യാഷ് നെറ്റ് ട്രീ പ്ലാന്റ്സ് NRCC പുത്തൂരുകാര് നമ്മളെ കാസർഗോഡ് കെ വിക്ക് കൊടുത്തിട്ട് അവർ നമ്മക്ക് കൊടുത്തു. അവർ ടോട്ടൽ 10 കൃഷിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരാള്, എന്റെ അമ്മ ഒരാൾ.
1: കശുമാവിന്റെ തൈ തന്നത്,
0: തൈ കൊടുത്തു. അതില് 250 തൈ ഉണ്ടായി, 2 ആൾക്ക് കൊടുത്തതാട. അതില് നമുക്കിപ്പൊ വരുമാനം 2 കൊല്ലമായി വരുമാനം കിട്ടാണ് തുടങ്ങിയിട്ട്.
1: 250 തൈ നട്ടിട്ട് ഉണ്ട്.
0: അതിന്റെ കൃഷിയും മുന്നോട്ട് പോയിക്കൊണ്ടിട്ടുണ്ട്. ഇപ്പത്തെ സൈഡില് തേങ്ങ ഉണ്ട്. അപ്പൊ ഞങ്ങള് വേറെ ആളത് കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുന്നത്. നമ്മള് പണ്ടത്തെ നമ്മളെ വീട്ടിലെ കോക്കനട്ട് ഓയിൽ ഡ്രൈ ആക്കിയിട്ട് കൊപ്ര ആക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഓയിൽ എടുത്തോണ്ട് ഉണ്ടായത് ഇവിടെ മില്ലില്. അപ്പൊ ഞങ്ങൾ എന്താക്കി, 2008 ലീന മാഡം, സരിത മാഡം ഞങ്ങളെ വീട്ടിലേക്ക് കാഷ്യൂ ആപ്പിളിന്റെ ജീവിക്കണ്ടേ, കാഷ്യൂ ആപ്പിളിന്റെ ജ്യൂസ് പഠിപ്പിക്കാൻ ഞങ്ങളെ വീട്ടിലേക്ക് വന്ന്. ഞങ്ങളെ വീട്ടിലപ്പോ ഒരു 15 ആളെ ഞങ്ങളെ കൂട്ടിട്ടുണ്ട് ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവർ അതിന്റെ ജ്യൂസ് പഠിപ്പിക്കുമ്പോ ഞങ്ങളെ ബൾബില് ഒരു 4-5 സ്റ്റാർ ഫ്രൂട്ടിന്റെ മറ ഉണ്ടായി. അത് നോക്കിയിട്ട് അവർക്ക് അത് വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിണ്ടായി. എന്താണെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് പണ്ട് എല്ലാവരും യൂസ് ആക്കുന്നത് ചിക്കൻ പോക്സിന് മാത്രം, ഇല്ലെങ്കിൽ വായിന്റെ ടേസ്റ്റ്.
1: എന്തിനാ സ്റ്റാർ ഫ്രൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: ചിക്കൻ പോക്സിന് നല്ല മറന്ന്. ചിക്കൻ പോക്സ്
1: എങ്ങനെയാ ഉപയോഗിക്കുക?
0: അത് തിന്നത് ഡയറക്റ്റ്
1: പഴുത്തതോ?
0: ആ പഴുത്തതാവും കായോ. അത് ബാക്ക് സൈഡിൽ നിന്ന് ഇതുണ്ട്, അത് ബാക്ക് സൈഡ് എടുക്കണം. അതില് എടുത്തിട്ട് ഡയറക്റ്റ് തിന്നത്. അത് അങ്ങനെ തിന്നാല് നമ്മള് ടേസ്റ്റ് ബഡ് പോയാൽ വരും. വായിന്റെ ടേസ്റ്റ് ബഡ്
1: പുളി രസം വായിലേക്ക് വരും.
0: തിന്നാല്
1: അതൊരു പുളിയും മധുരവും
0: രണ്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ മാഡം നോക്കിയിട്ട് പറയും ഇതില് നല്ല ഓയിൽ ചെയ്യാനാണ് നമ്മള്
1: സ്റ്റാർ ഫ്രൂട്ടില്
0: നാളെ വരുമ്പോ നിങ്ങൾ കുറച്ച് ഇത് കൊണ്ട് വരാ, 2 kg എത്ര ഫ്രൂട്ട്. അങ്ങനെ വന്നിട്ട് ഇവിടെ കാണിച്ചു എങ്ങനെ ചെയ്യുന്നതെല്ലാം. കോക്കനട്ട് ഓയിൽ ചെയ്തിട്ട് അത്
1: ചെയ്യും. ഈ കെ വി കെ ആയി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് കുറെ ആയോ?
0: എന്റെ അമ്മ കോക്കനട്ടിന്റെ പ്രോഡക്ട്സിന് വന്നത് ഇവിടെ. ഞാൻ ആദ്യം പഠിച്ചത് ഫാബ്രിക് പെയിന്റിങ്, തുണിക്ക് ഫാബ്രിക് പെയിന്റിങ് ഇട്ടത് ആദ്യം.
1: പ്രതിമ ചേച്ചി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്തായിരുന്നു ആദ്യമേ കൃഷിയിലാണോ അതോ ജോലി ചെയ്തു എന്ന് പറഞ്ഞു, എന്തായിരുന്നു?
0: ഞാനൊരു 6 ഇയേഴ്സ് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ മക്കളെല്ലാം വലുതാകുമ്പോ ഞാൻ വിട്ടിട്ട് ബാംഗ്ലൂർ പോയി. അവർ വന്നിട്ട് ബാംഗ്ലൂർ പോയി. ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട് കുട്ടികള്, വലിയ മോള് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ, ചെറിയ മോള് സെക്കൻഡ് ഇയർ. ഇപ്പൊ ഞാൻ
1: അഡ്വക്കേറ്റ് ആയിരുന്നു.
0: പക്ഷെ അഡ്വക്കേറ്റ് ആയാലും എനിക്ക് കൃഷിന്റേതേ താല്പര്യം ജാസ്തി. ഇപ്പോഴങ്ങനെ
1: പ്രാക്ടീസ് ചെയ്യുന്നില്ല,
0: ഇപ്പൊ ചെയ്യുന്നില്ല, നിർത്തിയിട്ടുണ്ട്. പക്ഷെ ബാർ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഇപ്പോഴും ഞാൻ നിർത്തിണ്ട്. ഞാൻ 2000 കഴിഞ്ഞിട്ടുണ്ട്.
1: അപ്പോ ഈ ഒരു ഇപ്പൊ കെ വി കെയില് വന്നിട്ട് പുതിയ സംരംഭം ആരംഭിച്ചല്ലേ, എന്തൊക്കെയായിരുന്നു?
0: ഞങ്ങള് പണ്ട് ഞങ്ങള് വീട്ടില് വെയില് ഉണക്കി കൊണ്ടുണ്ടായത് കോക്കനട്ട്. ഞങ്ങളെ അമ്മക്ക് ഇടുന്ന ഒരു ഡ്രയർ കിട്ടിയിട്ടില്ല അന്ന്, ഒരു 15 ഇയേഴ്സ് ബാക്ക് ഇടുന്ന ഒരു ഡ്രയർ
1: കിട്ടിയിട്ട്
0: കെ വി കെ നിന്ന്. അമ്മക്ക് മാത്രം ഒരു കൊറേ ഒരു ഗ്രൂപ്പക്ക്. പക്ഷെ അതെന്തായി, കൊറേ ആകുമ്പോ കത്തിക്കുമ്പോ അത് പോയി. അതൊരു സൈഡല്ല തീ കത്തിട്ട് കത്തിട്ട് അതെല്ലാം കത്തിട്ട് പോന്നു, കത്തിച്ച് അത് പോയി. അത് അതിന് പിന്നെ ഇപ്പൊ ഞങ്ങളൊരു ഹുബ്ബള്ളിന്റെ ഒരു 80,000 കൊടുത്തിട്ട് ഒരു ഡ്രയർ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ഡ്രയർ. അതിലിപ്പോ നമ്മള് കൊപ്ര ഉണങ്ങിയിട്ട് അതിന് ഞങ്ങള്
1: തേങ്ങയൊക്കെ ഒരുപാട്. എത്രത്തോളം തേങ്ങയുണ്ട്?
0: തേങ്ങ ഞങ്ങൾക്ക് ഒരു 150-200 തേങ്ങ ഉണ്ടായി പണ്ട്. രണ്ട് അമ്മക്ക് തെങ്ങിന്റെ തൈ, കോക്കനട്ട് ട്രീ. രണ്ടമ്മ 1994 കൃഷിഭവനക്കാർ പറഞ്ഞിട്ട് 7,000 കോക്കനട്ട് സീഡ്സ് കുട്ടിയാളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വീട്ടിലാക്കിയത്. ഞങ്ങൾ 1 ഏക്കറ സ്ഥലത്തിൽ തേങ്ങ ഉണ്ടായി, എല്ലാ ഇടവേള ഉണ്ടായി. അതിന്റെ ഇടയിൽ ഇത് നെട്ടത് അമ്മ. നെട്ടിട്ടാകുമ്പോ ഇത് വളർത്ത് വരുമ്പോ ആറ് ആൾക്കാർ കൊണ്ടുപോകുന്നില്ല. നല്ല തേങ്ങ, നല്ല തൈ. പക്ഷെ നമുക്ക് ആ ടൈമിൽ നമുക്ക് റോഡ് ഉണ്ടായിട്ടില്ല, മൊബൈൽ

0: നെറ്റില് പിന്നെ ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി അത് നല്ലതല്ല തൈന്ന് പറഞ്ഞത് കൊണ്ടും ആരും കൊണ്ടുപോയില്ല. രണ്ടാമ്മ എന്താക്കി എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ തുടങ്ങി. തേങ്ങയുടെ തൈ കൊറേ ആൾക്ക് ഫ്രീ കൊടുത്തു, കൊറേ ആൾക്ക് 100 കൊടുത്തിട്ട് രണ്ടുപേരി അടുത്ത ബന്ധുക്ക് കൊറേ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ 10 പോലെ സെയിലാക്കി. 10 പോലെ ലാസ്റ്റ് ഇത് സെയിലാന്നില്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 3-4 കാലി സ്ഥലം ഉണ്ടായി. അതിലെല്ലാം നെട്ടു തേങ്ങ തൈതിട്ടു. ഇപ്പൊ അതെല്ലാം വലുതായി, നല്ല നല്ല തേങ്ങ ആയിക്കൊണ്ടിണ്ട്.
1: എത്ര വർഷമായി തൈകളാണ്?
0: തൈകൾക്ക് 1994 പറഞ്ഞാൽ എത്ര കൊല്ലായി? ഞങ്ങൾക്ക് നെടുമ്പോ 5 കഴിഞ്ഞിട്ട് ഞങ്ങൾ നെട്ടത്. 1998 തുടങ്ങിയിട്ടുണ്ടാവും. നല്ല പിടിച്ചോണ്ടിണ്ട്. പിന്നെ എല്ലാരും വീട്ടിലേക്ക്
1: എല്ലാം കൂടെ എത്ര തേങ്ങയുണ്ടോ? തേങ്ങയുണ്ട്
0: നമുക്ക് 500 ഉണ്ട്, വലുത് ചെറുതെല്ലായിട്ട്.
1: 500 തെങ്ങുണ്ട്.
0: അതിൽ വരുമാനം കിട്ടും. നമ്മള് കൃഷിയിലെ വരുമാനം, പുറത്ത് പോയിട്ട് പണിക്ക് പോകുന്നില്ല. പക്ഷെ ഏട്ട പോന്ന് പുറത്ത് പണിക്ക്. പക്ഷെ ഏട്ടന് അങ്ങനെ പാട കൃഷി ആക്കുന്നു. ഞങ്ങള് ഇവിടെ കൊണ്ടേ ഊരിലൊരു യാഗം ഉണ്ടായി. ആടക്കൊരു കൊറേ ആളെ
1: യാഗം
0: ഉണ്ടായി ആട. ആ യാഗക്ക് ഞങ്ങൾ നെല്ല് കൊടുത്തത്. ഞങ്ങള് ഒരു 5-6 നെല്ല് ചെയ്തു. നമ്മളത് മാത്രമല്ല, അത് വേറെ ആളെ
1: എടുത്തിട്ട്
0: നമ്മളെ നെല്ല് ചെയ്ത് നമ്മളെ അത് നെട്ടിട്ട് കുറച്ചാളെ കൂട്ടി നമ്മൾ വീട്ടുകാരെല്ലാം ചെയ്തിട്ട് കൊണ്ടുപോയവർക്ക് ഫ്രീ ആയിട്ട് നെല്ല് കൊടുത്തത് അവർക്ക് ആശ്രമമൊക്കെ എന്ത് ആ യാഗൊക്കെ വേണ്ടിട്ട്. ആ അത് പിന്നെ നമ്മൾ ഇതാക്കും. നമ്മൾ എന്റെ അമ്മ ശ്രീ പദ്ധതി നെല്ല് ചെയ്യുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാൽ 1 1 kg നെല്ല് മതി. അമ്മ ഒരു പത്രത്തില് നിരന്തരം എന്ന് പറഞ്ഞിട്ട് ഒരു ധർമ്മസ്ഥലക്കാർക്ക് ഒരു പത്രം ബുക്കുണ്ട്, മാസം വരുന്ന ബുക്ക്. അപ്പൊ എന്റെ അമ്മ അവരെ ഇലയമ്മന്റെ വീട്ടിലേക്ക് മടിക്കേരി പോകുമ്പോ ആടെ ആ ബുക്ക് നോക്കിയിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്രീ പദ്ധതി ഞങ്ങൾ ചെയ്തത് ആദ്യം.
1: ശ്രീ പദ്ധതി
0: ധർമ്മസ്ഥലത്തിന് അവരെ ബുക്കിൽ നോക്കിട്ട് അമ്മ ചെയ്തത്. അത് ചെയ്യുമ്പോ 1 kg
1: 1 kg നെല്ല് കൊണ്ട് 1 സ്ഥലത്ത്
0: ആദ്യം നമ്മൾ 1 kg നെല്ല് കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിന്റെ അടുത്ത് ഒരു ചെറിയ കട ആക്കിയിട്ട് അതിൽ നെല്ലിന്റെ പൊയ്യെല്ലാം ഇട്ടിട്ട് സാൻഡ് ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട് കുറച്ച് ഗൊബ്ബർ ഇട്ടിട്ട് അടിക്ക് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇതിൽ നെടുന്നത്. അത് വളരെ വിത്ത് പാകുന്നത്. ഞങ്ങൾ കണ്ടെല്ലാം ക്ലീ ഇതാക്കിയിട്ട് ഫ്ലോ എല്ലാം ചെയ്തിട്ട്
1: പറിച്ചു നട്ടോ.
0: ആ ചെയ്ത പിന്നെ വെള്ളം നിക്കാനില്ല, കണ്ടതിൽ വെള്ളം എടുക്കണം. കുറച്ച് വെള്ളം മതി. ഇതിന് കയ്യില് ഒരു ട്രെയിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത് 8 നെല്ല്. ഈ 8 നെല്ലിന് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഞങ്ങൾ ലൈൻ ഇടാനുണ്ട് ഒരു സ്ക്വയർ ആയിട്ട്. അത്ര അത്ര ദൂരത്തിൽ ഓരോരോ നെല്ലിട്ട്
1: കൊണ്ടുപോകും.
0: ഞങ്ങളെ ഹാൻഡ് ഉണ്ടല്ലോ ഒരിങ്ങനെ
1: ഒരു ചാണ്
0: അത്ര അത്ര ദൂരത്തിൽ ഒന്നൊന്ന് നെട്ട് കൊണ്ടുപോകുന്ന ലൈനിക്ക് ലൈൻ.
1: അതുവരെ നെൽകൃഷി ചെയ്തത് എങ്ങനെയാണ്?
0: അതുവരെ നെൽകൃഷി നമ്മള് പാകം ഇപ്പൊ നാട്ടുകാർ ചെയ്യുന്ന പോലെ കൊറേ വേണം, ഒരു 3 വേണം. അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വേണം അവർക്ക്. എന്റെ അമ്മക്ക് ഫുൾ അവർക്ക് ഭക്ഷണം ആക്കുന്നത് ഉച്ചക്ക് അങ്ങനെ ഉണ്ടായി ആ കാലത്തില്. അപ്പൊ ഞങ്ങളെല്ലാം പോയി കൊണ്ടിണ്ടായി ഇത് നെല്ല് കൊയ്യുന്നത് അതെല്ലാം ആക്കിക്കൊണ്ടിണ്ടായി. ഇപ്പൊ അങ്ങനെയല്ല.
1: അങ്ങനെ അപ്പോ ഇത് തികച്ചും വ്യത്യസ്തമാണ്, ആധുനിക രീതിയിലുള്ള നെൽകൃഷി അല്ലേ?
0: അങ്ങനെ ആക്കിയിട്ട്
1: അങ്ങനെ അകലത്തിൽ നടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വിളവ്? എങ്ങനെയാണ്
0: വിളവ് എങ്ങനെ കിട്ടുന്ന? നമ്മൾ ഈ 8 നെടുമ്പോ അതിന് വിത്ത് കൂടെ ഞങ്ങൾ നെടുന്നു. ആ അപ്പൊ നെല്ലിന് ഒരു ഇത് ആന്നില്ല, വേദന ആന്നില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ 40 കഴിഞ്ഞ നെല്ലിന് നെട്ടാല് ആ നെല്ലിനെ എടുക്കുമ്പോ എടുത്തിട്ട് അതിന്റെ കെസറ് മണ്ണെല്ലാം എടുക്കുമ്പോ അത് വേദന വേരെല്ലാം പോന്നു. പിന്നെ പുതിയ വേര് വരണ കുറെ ഒരു 10 എല്ലാം വരും. ഇത് അങ്ങനില്ല, ഇത് ഡയറക്റ്റ് ഇത് ഒന്ന് നെല്ലില്ല, 90 ഇടക്ക് വരുന്ന ഇത് പരിപാടി ഉണ്ട്. നമ്മൾ 1 നെട്ടാൽ നമുക്ക് 1 കൊറേ നെല്ല് കിട്ടുന്നു. അത് എത്ര
1: കൃത്യമായ കണക്കറിയാം?
0: കണക്കിപ്പാറില്ല.
1: അപ്പോ നല്ലൊരു വിളവായിരുന്നു അങ്ങനെ നട്ടപ്പോ കിട്ടത്.
0: അതെ. പിന്നെ ആൾക്കാർ വേണ്ട, വീട്ടിലെ 2 മതി. ഒരേ ഫുള്ള് ഒരു ദിവസത്തിൽ നെട്ടിട്ടാവും. ഒരു ദിവസം വേണ്ട, ഹാഫ് ഡേ മതി. ഒരു 5
1: വീട്ടുകാർ
0: ഞങ്ങളെ അനിയ അമ്മ ഞാന് ഏട്ട കുട്ടികൾ വരും. കുട്ടികൾ
1: കുടുംബാംഗങ്ങള് കൂടെ
0: അങ്ങനെ നമ്മക്ക് ഞങ്ങളെ കെവിക്ക് അവർ വന്നിട്ട് അതിന് എന്ത് വളയിടണ എന്തിടണം അതെല്ലാം പറഞ്ഞു
1: നിർദ്ദേശം തരും.
0: അവർ വരുന്നു ഞങ്ങളെ വൽപ്പിന് വരുന്നു.
1: പണ്ടത്തെ
0: അങ്ങനെ ആ കെവിക്കാരെ ഇവിടുത്തെ കെവിക്കാരെ ഹെൽപ്പ് ആക്കിയത്. ഇവിടെ കൊറേ ആള് റിട്ടയർഡ് ആയിട്ട് പോയി, അവരെ കൂടെ ഉണ്ടായി. സനൽ സാർ, ലീന മാഡം, മനോജ് സാർ മുമ്പത്തത്, ഇപ്പൊ മനോജ് സാറുണ്ട്, ബെഞ്ചമിൻ സാർ, ഇവരെല്ലാം ഇപ്പോഴും ഹെൽപ്പ് ആക്കുന്നു. എല്ലാവർക്കും അവർക്ക് നമ്മളെ ഇഷ്ടം, എല്ലാവർക്കും നമുക്കും അവർ ഇഷ്ടം.
1: അപ്പോ കെവിക്കായുള്ള ഒരു നല്ലൊരു ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്.
0: കെവിക്ക് തുടങ്ങുമ്പോഴേ എന്റെ അമ്മയുടെ വരുന്നോണ്ടിണ്ടായി. ഇപ്പൊ അമ്മക്ക് പ്രായമായി, ഇപ്പൊ അമ്മ വരുന്നില്ല, നമ്മൾ പോയിട്ട് ചെയ്തത് അമ്മള് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിടെ എന്തെല്ലാം പഠിക്കുന്നത് അതെല്ലാം അമ്മ പറയുന്നു. പിന്നെ അമ്മക്ക് കുറെ

0: പക്ഷെ അവനൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ചീത്ത പറഞ്ഞുണ്ട്. ഞങ്ങളെ അവിടെ പശുണ്ട്, മുമ്പേ 15 ടൈപ്പുണ്ട് പശു ഉണ്ടായി.
1: എന്തൊക്കെ?
0: സായിവാള ഉണ്ടായി, ഗിറ്, കാസർഗോഡ് കുള്ളൻ, കാസർഗോഡ് ക്രോസ്, പിന്നെ ജെർസി, HF, വൈറ്റ് കളറിന് ഒരു രാജസ്ഥാനിന്റെ ഒരു പശു ഉണ്ടായി, അതെല്ലാം ഉണ്ടായി. ഇപ്പൊ എല്ലാം അത് കുറച്ച് കുറച്ച് എല്ലാം പോയിട്ട് ഇപ്പൊ ഞങ്ങളവിടെ 3 പശു മാത്രം. ഉമ്മൻ എന്റെ അമ്മ നെയ് ഗീ ആക്കിയിട്ട് എല്ലാവർക്കും സെയിലാക്കി കൊണ്ടിരുന്ന ഞങ്ങളുണ്ട്. ഞങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഗീ ഇല്ലാതെ യൂസ് ആക്കില്ല. കോക്കനട്ട് ഓയിൽ പിന്നെ ഗീ മാത്രം നമ്മൾ യൂസ് ആക്കുന്നു. പുറത്തുനിന്നൊന്നും ഇതാക്കണം. പിന്നെ പാല് കൊടുത്തുകൊണ്ടുണ്ടായി ഇതായിരിക്കല്ലോ അമ്മ. ചെറുതിടം അമ്മക്ക് കുറെ അമ്മനെ കയ്യിൽ ഇതാക്കുന്നത്. അതിന് പിന്നെ ഞങ്ങള് മെഷീൻ എടുത്തു, പാല് പറക്കുന്ന
1: കറവ യന്ത്രം
0: എടുത്തു. പിന്നെ കുറച്ചാകുമ്പോ പശു അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ കുറെ ആള് നിങ്ങളെ പശു വന്ന് ചുവപ്പ് കളർ പശു വന്നാൽ ഞങ്ങളെന്ന് പറയാൻ തുടങ്ങും. ബ്ലാക്ക് വന്ന് അങ്ങനെയെല്ലാം ആയിട്ട് നമ്മള് വീട്ടിലെ ഇതാക്കുമ്പോ
1: മേയാൻ വിടുക.
0: മേയാൻ വിട്ട് കൊണ്ടുണ്ടായി. പിന്നെ നിർത്തി ഞങ്ങളെ സ്ഥലം ഉണ്ടായി. ഞങ്ങള് പശു പുല്ലാക്കി കൊണ്ടുണ്ടായി. അതെല്ലാം അങ്ങനെയെല്ലാം കുറച്ച് ഇതെല്ലാം ആകുമ്പോ പിന്നെ അത് വീട്ടിലെ കട്ടിക്കെട്ടി ആകുമ്പോ കുറച്ച്. പിന്നെ പശു ഞങ്ങള് പശുവിന് സെയിലാക്കുന്നില്ല, മനസ്സിലായാ? കൊടുക്കാനില്ല വേറെ ആൾക്ക്. നമ്മളാടൻ പശു വീട്ടിൽ തന്നെ എന്ത് പറഞ്ഞാല് നമുക്ക്
1: കൊടുക്കാറില്ല,
0: കൊടുക്കാനില്ല, ബേജാറാണ്, മനസ്സിലായാ?
1: അപ്പൊ നമ്മള് സ്വന്തം പോറ്റി വളർത്തിയ പശുക്കളെ കൊടുക്കാൻ മനസ്സില്ല അല്ലെ? അവിടെ വീട്ടിൽ തന്നെ അങ്ങനെ ആവാറാണ്. ഇപ്പൊ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ?
0: അപ്പോളെ തുടങ്ങി ഞങ്ങൾ വർമ്മി കമ്പോസ്റ്റ് ചെയ്യുന്നു. വർമ്മി കമ്പോസ്റ്റ് സെയിലാക്കി കൊണ്ടുണ്ടായി. ഇപ്പോഴും ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നു അങ്ങനെ. പിന്നെ ജീവാമൃതാക്കി കൊണ്ടുണ്ടായി, അതേപോലെ ബുക്ക് നോക്കിട്ടാക്കിയത്. പിന്നെ നമുക്കിപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ KVK എന്ന് അതെങ്ങനെ ചെയ്യുന്നെല്ലാം പഠിച്ചു ഞങ്ങള്. അതെ, പാളേക്കാട് കൃഷി പഠിച്ചിന്, ഇതൊന്നും പഠിച്ചിന്. ജീവാമൃത ചെയ്യുന്ന, ബീജാമൃത ചെയ്യുന്ന, നീമസ്ത ചെയ്യുന്ന. പിന്നെ ഞങ്ങളുടെ ഇല്ല അന്നുണ്ടായ ഗോമൂത്ര എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ ഈ പശുവിന്റെ ചാണകം, നാടൻ പശുവിൻ്റെതേ നമ്മള് ഇതെല്ലാം. ഞങ്ങൾ അത് മാത്രം പ്രോഡക്റ്റ് ഇടുന്നത് ഞങ്ങളെ തൈക്കൾക്ക്, വേറെ ഇടുന്നില്ല. ഞങ്ങളെ തൈക്കൾക്ക് രോഗമൊന്നുമില്ല കോക്കനട്ടിന്ന്. പിന്നെ ഞങ്ങൾ കോക്കനട്ട് കൊപ്പറാക്കുന്നു. ഞങ്ങളെ തെങ്ങിൻ്റെ കൊപ്പറാക്കുന്നു. കൊപ്പറാക്കിട്ട് ഓയിൽ ഞങ്ങൾ മുമ്പേ പുറത്ത് കൊടുത്തിട്ട് ഓയിൽ കൊണ്ടുവന്നുകൊണ്ടിണ്ടായി. അപ്പൊ ഞങ്ങൾ ഓയിൽ കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഓയിൽ മെഷീൻ എടുത്തു.
1: ഓയിൽ വാങ്ങിയിട്ട്
0: അതിന് ഓയിൽ എടുക്കുന്നത്. ഇപ്പൊ എടുത്തിട്ട് ചില ആൾക്കാർ അവരെ കോക്കനട്ട് കൊണ്ടുവന്നാൽ എടുത്തിട്ട് കൊടുക്കും അവർക്ക്, വീട്ടിനടുത്ത അവര്. ഇല്ലെങ്കിൽ ഞങ്ങളത് മാത്രം എടുത്തിട്ട് ഞങ്ങൾ ഒരു സ്റ്റാർ ഫുട്ടിന്റെ മെഡിക്കേറ്റഡ് ഓയിൽ ചെയ്യുന്ന, ഓയിൽ ചെയ്യാനെല്ലാം ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു.
1: സ്റ്റാർ ഫുട്ട് എത്ര മരമുണ്ട്?
0: ഒരു 5 മരമുണ്ട്.
1: അതിൽ നിറയെ
0: നിറയെ പിടിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ മരങ്ങൾ ഇപ്പൊ കുറെ നെട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ നമ്മൾ ഇതാക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും പറയും ഞങ്ങളവിടെ ഉണ്ടെന്ന്. അപ്പൊ അനിയ പോയിട്ട് കൊണ്ടുവരും അവിടുന്ന്.
1: അപ്പോ സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒരു ക്ലാസ് KVK കിട്ടിയതിന് ശേഷം എന്താ ചെയ്തത്?
0: വീട്ടിൽ പോയിട്ട് അമ്മക്ക് പഠിപ്പിച്ചു.
1: ഞാൻ അമ്മയെ പഠിപ്പിക്കുക ചെയ്തത്.
0: ഞാൻ അമ്മക്ക് പഠിപ്പിച്ചത് ആ ചെയ്യാൻ.
1: രണ്ടുപേരും കൂടെ വേണല്ലോ അല്ലെ ഇത്
0: ചെയ്യാൻ? എല്ലാരും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മക്ക് പഠിപ്പിച്ചു. ഞാന് ഏട്ടന്റെ ഭാര്യ വന്നത് പഠിക്കാൻ, പിന്നെ അടുത്ത വീട്ടിന്റെ ഒരു പെണ്ണുങ്ങ വന്നത്. 3 പോയിട്ട് പഠിപ്പിച്ചിട്ട് അമ്മ ഞങ്ങളെല്ലാരും ചെയ്തു. ഒരു 6 വേണായി അന്ന് ചെയ്യാൻ. അത് അടുപ്പിലിട്ടിട്ട് ചെയ്യുന്നത്, ചെറിയ പാത്രത്തിൽ ചെയ്യുന്നത്. അങ്ങനെ വേവിച്ചിട്ട് ചെയ്തിട്ട് ആദ്യം ഞങ്ങളിത് പെയിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് യൂസ് ആക്കിയത്, വേദനയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസം അമ്മന്റെ തലയ്ക്ക് തേങ്ങ വീണ്. ഇത് ചെയ്തിട്ട് 1 ആകുമ്പോ കുറെ വലിയ ഇതായി. അപ്പൊ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ തലയിൽ തന്നെ വീണ്, ഇവിടെ വീണ്ട് നല്ല ഇതായി, ഇത്ര വലിയ ഇതായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ അവർ ഒത്തുന്നില്ല. ഞങ്ങൾക്ക് ആ എണ്ണ കൊടുക്കും. ഞാൻ ആ എണ്ണ ഇടുന്നു, എണ്ണ ഇട്ടു. എണ്ണ ഇട്ട് ഒരു ദിവസം വീട്ടിൽ ഇരുന്നിട്ടുണ്ടായി. എണ്ണ ഇട്ടിട്ട് നല്ല ഇതെല്ലാം വന്നിന്, ബ്ലഡെല്ലാം കുറെ വന്നിന്. ജാറ് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഞാൻ പോവില്ല എന്ന് എന്തായാലും ഇടുന്നു. ഇത് എണ്ണ ഇട്ടു. 10 എല്ലാം മാറിയിട്ട് ശരിയായി. 2 അമ്മ എല്ലാം പണിയെടുക്കാൻ തുടങ്ങിനി. ഇപ്പൊ ഇത് 2019 18 ഡിസംബറിൽ തുടങ്ങിയത്. 19 മാർച്ചിൽ ഇതായത് അമ്മക്ക്. ഇത് എടുക്കാനും പോയിട്ടില്ല. എന്ത് സ്കാനിങ് എടുക്കാനും പോയിട്ടില്ല. മേഡം പറഞ്ഞോണ്ടിണ്ട് സ്കാനിങ് എടുക്കുക, എന്ത് ഒന്നും അതെ. ഇടുന്ന് കുറച്ച് ഹെയർ കട്ടാക്കി പിന്നെ ശരിയായി. അതേ പിന്നെ നമുക്കറിഞ്ഞു
1: അത്തരത്തിലുള്ള ഉപയോഗം
0: ഉണ്ടെന്ന് നമുക്കറിഞ്ഞു. അതിന് പിന്നെ തീ കൊണ്ടാലും ഞങ്ങൾ ഇടാൻ തുടങ്ങി. കൊള്ളുന്നില്ല, അപ്പോഴിടാണ്. വെള്ളം ചേർക്കാൻ പാടില്ല, ഡയറക്റ്റ് ഇട്ടാന്ന് മതി. അങ്ങനെ ഞങ്ങളത് ബി അജ്ജ മെഡിക്കേറ്റഡ് ഓയിൽ,
1: ബി അജ്ജ
0: മെഡിക്കേറ്റഡ് ഓയിൽ. അങ്ങനെ അതിന് പിന്നെ ഞങ്ങളെ കുട്ടികൾക്കെല്ലാം നമ്മക്കെല്ലാം പിമ്പിൾസ് വരുമ്പോ പിമ്പിൾസ് ഇട്ട് നോക്കി. പിമ്പിൾസ് പോവാനെ തുടങ്ങി. പിന്നെ ബായിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആയാലും അതിനിടാം.
1: പല്ലവി ഇതിൽ എന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളത്?
0: ഇതിൽ ചേർന്നിട്ടുള്ളത് നമ്മളെ കോക്കനട്ട്, നമ്മളെ കോക്കനട്ട് ഓയിൽ. അപ്പൊ ഞങ്ങൾക്ക് പറയാലോ ഓർഗാനിക് വെളിച്ചെണ്ണ. പിന്നെ ഈ സ്റ്റാർ ഫ്രൂട്ട്.
1: സ്റ്റാർ ഫ്രൂട്ട് എങ്ങനെയാ? അത് ഉണക്കിയിട്ടാണോ?
0: അല്ലല്ലോ, സ്റ്റാർ ഫ്രൂട്ട് മരത്തിന് പറിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു മെഷീൻ എടുത്തിന്, അതും CP സാറിൽ ഒരു വന്നത്, ഒരു എക്സിബിഷന് വന്നത്. വന്നിട്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ

0: ഇത് പൊടിയാക്കുന്ന മെഷീനൊര് ആദ്യം നമ്മൾ അവരോട് ഇട്ടിട്ട് 37,000 കൊടുത്തിട്ട് അവരടുത്ത് വാങ്ങിയത്. വാങ്ങിയിട്ട് അതിൽ
1: ഒരുപാട് മെഷീൻസ്
0: വീട്ടിലുണ്ട്. അത് പൊടിയാക്കുന്ന മെഷീൻ എടുത്തിട്ടുണ്ട്. കൊപ്പറിനെ കുറച്ച് കട്ടാക്കിട്ട് പൊടിയാക്കുന്ന ഒരു മെഷീനുണ്ട്. ഓയിൽ മെഷീനുണ്ട്. എണ്ണ എടുക്കുന്ന ഒരു ചെറിയ 23,000 ചെറിയ ഒരു മെഷീനുണ്ട്. വലിയ മെഷീനുണ്ട്.
1: ഒരുപാട് മെഷീൻസ് ഉണ്ട്.
0: ഓയില് ഈ ഞങ്ങളെ ഉരുളി വേണം. അതിനു വേണ്ടി 22,000 കൊടുത്തിട്ട് ഒരു ഉരുളി വാങ്ങി. ഇപ്പൊ 20 kg ഉരുളി വാങ്ങിന്.
1: ഇത് ഓയിലാക്കാൻ വേണ്ടി,
0: ഈ ഓയിലാക്കാൻ സ്റ്റീല് അലൂമിനിയം അങ്ങനത്തെ ഒന്നും ആവില്ല. ആ ഇതിലാവണം ബ്രോൺസ്.
1: ഒരുപാട് ടൈം എടുക്കില്ല ഇത്?
0: ആ ടൈം എടുക്കും. 6 days വേണം ആക്കാന്. ഞണ്ടമ്മ ആക്കുമ്പോ 6 ദിവസമാണ്. 6 അല്ല, ഒരു 4-5 ദിവസം മതി. അതെന്ത് പറഞ്ഞാൽ അത് നല്ല അതിന്റെ ഫ്രൂട്ട് നല്ല വേവണം. ഈ നമ്മളെ കോക്കനട്ട് ഓയിലിൽ വേവിച്ചിട്ട് അത് വരുന്നത് ഓയിൽ. പിന്നെ അതിന് അരിപ്പയില് സോസാനുണ്ട്.
1: അരിപ്പയിലരിക്ക,
0: ആ അരിപ്പ പറഞ്ഞാല് അലുമിനിയമിന്റെ ചെക്സ് അരിപ്പയുണ്ട് അമ്മനടുത്ത്. അതില് പൾപ്പിന്റെ ഇതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട്
1: അരിച്ചെടുക്കും.
0: ആ ആ പിന്നെ ഇതാകുമ്പോ വരുമ്പോ ഇതിന് കുറച്ച് ഇത് ചേർക്കാനുണ്ട്.
1: വേറെന്തൊക്കെയാ അതില് ഇൻഗ്രീഡിയൻസ്?
0: ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് ഓയിൽ, സ്റ്റാർ ഫ്രൂട്ട്, കഹി ജീരിക, കരിഞ്ചീരിക അല്ല കയ്പ ജീരിക, കാൽജീരിക എന്ന് പറയൂ. തുളുവില് കഹി ജീരിക എന്ന് പറയൂ, കന്നഡത്തില് കാൽജീരിക. പച്ചക്കർപ്പൂര, അത് 4 ഇൻഗ്രീഡിയൻസ് വാങ്ങുന്നത്. ബാക്കി 2 ഇൻഗ്രീഡിയൻസ് ഞങ്ങളെ വീട്ടിലുണ്ട്. പിന്നെ ഇതെല്ലാം ആയ പിന്നെ ഈ ഓയിലേക്ക്, ഇതേ ഓയിലിൽ ഞണ്ട അമ്മ കുറെ പ്രോഡക്ട്സ് ചേർത്തിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊണ്ടുണ്ട്. ഇപ്പൊ
1: ഹെയർ
0: ഓയിൽ ആക്കുന്നത്.
1: പിന്നെ മറ്റെന്താ ഉള്ളത്?
0: കോക്കനട്ട് പൗഡറിന്റെ എണ്ണ എടുത്തിട്ട് ആകുമ്പോ അതിന് പൊടി കിട്ടുന്നല്ലേ, അത് പൊടി പൊടിയായിട്ട് കിട്ടുന്നത് തേങ്ങാപ്പീര. അതിൽ ലഡു ആക്കുന്നു, ബിസ്ക്കറ്റ് ആക്കാം. ടെൻഡർ കോക്കനട്ടിൽ ഐസ്ക്രീം ചെയ്യുന്ന അമ്മ, ചിപ്സ് ടെൻഡർ കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നു മാനുവലായിട്ട്, മെഷീൻ ഇല്ലാതെ. പിന്നെ കോക്കനട്ട് ഓസ്റ്റർ ഉണ്ടല്ലേ, ബൊണ്ട് ബൊണ്ട് എന്ന് പറഞ്ഞു കോക്കനട്ട് വളർ, പൊങ്ങ് പൊങ്ങിൻ്റെത് ഒരു 10 years ബാക്ക് CP സെറയിൽ അതിന്റെ കറി വെച്ചിട്ട് അമ്മക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ആദ്യം അമ്മ ചെയ്തത് അത്. കോക്കനട്ട് നഴ്സറി ഉണ്ട്, അരക്കനട്ട് നഴ്സറി ഉണ്ട്, പപ്പായ നഴ്സറി ഞാൻ ചെയ്തിട്ട് രത്നഗിരിന്ന് പപ്പായ സീഡ് വാങ്ങിയിട്ട് ചെയ്തിട്ട് ഒരു സൈക്ക് 30 rupees പോലെ കുറെ ആൾക്ക് ഞങ്ങൾ ഈ സെയിലാക്കിയിട്ടുണ്ട്. കുറെ ആൾക്ക് സെയിലാക്കിന്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കുറെ ഉണ്ട് ഞങ്ങളെ ബൾപ്പിൽ. പണ്ട് ആൾക്കാർ നെട്ടതിണ്ട്.
1: ഞങ്ങളുടെ സസ്യങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അല്ലെ? ഒരുപാടുണ്ടോ?
0: ഒരുപാടുണ്ട്. പക്ഷെ അത് എന്തെല്ലാം യൂസിന് അറിയില്ല, ചിലെല്ലാം അറിയൂ. പിന്നെ കുറെ കാട്ടുമാവിന്റെ മരമുണ്ട്, ജാക്ക് ഫ്രൂട്ടിന്റെ മരങ്ങളുണ്ട്. പിന്നെ വാഴ കുറെ ഉണ്ടായി. ഇപ്പൊ പന്നി വരുന്നത് കൊണ്ട് വാഴയെല്ലാം പോയി. പിന്നെ 1 acre ഞങ്ങൾക്ക് പൈനാപ്പിൾ ഉണ്ടായി, അതും ഇപ്പൊ പന്നി വന്നിട്ട് അത് പോയി. ആ പൈനാപ്പിൾ ഉണ്ടാവുമ്പോ ഞങ്ങൾ ജാമും ജ്യൂസും സ്പെഷ്യൽ.
1: വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് എന്തൊക്കെ വന്യമൃഗങ്ങളുണ്ട് അവിടെ?
0: പന്നിന്റെ ശല്യമുണ്ട്, കുറങ്ങന്റെ ശല്യമുണ്ട്, പീക്കോക്കിന്റെ ശല്യമുണ്ട്. പക്ഷെ കാടെല്ലാം എടുത്തത് കൊണ്ട് ഇത് നാടുക്ക് വരാൻ തുടങ്ങിയത്. അപ്പൊ ഞങ്ങള് അതിന് കുറച്ച് തിന്നു. നമ്മൾ
1: കാടെടുത്താണോ ഇത്?
0: കാടല്ല, പക്ഷെ കുറെ മരങ്ങളുണ്ട്.
1: എങ്ങനെയാണ് നമ്മുടെ ഈ പൂക്കറ എന്ന് പറയുന്ന ഈ സ്ഥലം എങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിട്ട്? അത് എങ്ങനെയുള്ളൊരു സ്ഥലമാണ്?
0: അത് കുറച്ച് വില്ലേജ് ഉള്ളില്. ഞങ്ങൾക്ക് ബസ്സിന്റെ അവിടെ വരണി 25 minutes നടക്കണ. ഞങ്ങൾക്ക് അടുത്തടുത്ത വീടുണ്ട്. പണ്ട് അവിടെ ഒരു 8-10 വീടുണ്ടായി, ഇപ്പൊ ഒരു 65 വീട് വന്നിന്. അതിന്റെ അടുത്ത ഈ കൊറുവയില്, അതിന്റെ അടുത്ത് ഞങ്ങളെ CP സാറേ വരുന്നു. ദൂരെ കുറയില്ല, ഇതിന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് റോഡ് ഉണ്ടായിട്ടില്ല. റോഡ് ഉണ്ടായത് കൊണ്ട് നമ്മളെല്ലാം നടന്നിട്ട് വന്നുകൊണ്ടിണ്ട്.
1: പ്രഥമ ചേച്ചി, അപ്പോ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാനാണ് ഇനി പ്ലാൻ ഉള്ളത്?
0: ഭാവിയിൽ കൃഷിനെ മുമ്പൊക്കെ കൊണ്ടുപോണം. ഞങ്ങളെ വീട്ടിന്റെ കുട്ടികൾക്ക് താല്പര്യമുണ്ട്. ഏട്ടന്റെ മോനക്ക് നല്ലോണം ഇഷ്ടമാണ്, താല്പര്യമുണ്ട്. കുട്ടികൾക്ക്
1: എന്തായാലും മുന്നോട്ട് പോകും.
0: പോവാനറിയൂ. അവന് ഇപ്പൊ 6th standard. പക്ഷെ ഒരു 4 years അവന് കൊട്ടില്ലല്ലോ, പണിയെടുക്കുന്നു. കൊട്ടില് കത്തിലെ മറ കയറുന്നു, അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നു. ഇപ്പൊ നമ്മക്ക് അവന് പോകുന്നു. പിന്നെ രണ്ടു അനിയ, ഈ ഞങ്ങള് തേങ്ങിന്റെ ബൾപ്പിനില്ല, രണ്ട് അനിയനെ കേറിയിട്ട് പറിച്ചോണ്ടിണ്ടായിരുന്നു മെഷീനിൽ കയറിയിട്ട്, വിതൗട്ട് ട്രെയിനിങ് തേങ്ങ കയറുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാരെ വിളിക്കുന്ന അത്രല്ലാതെ ഞങ്ങളിത്. പിന്നെ ഞങ്ങളില്ല, എടുക്കുന്നില്ല തേങ്ങല്ല, എപ്പോഴും എടുക്കാനില്ല, അതായിട്ട് വീണിട്ട് കിട്ടുന്നത്. ഞങ്ങൾ 20 കൊല്ലായി തേങ്ങിന്റെ ഇത് എടുക്കാനില്ല.
1: നാച്ചുറൽ ഫാർമിംഗ്
0: എടുക്കാനില്ല, മനസ്സിലായാ? ഞങ്ങൾ
1: ഒരു പണിയും എടുക്കുന്നില്ല.
0: ഇല്ല, ഞങ്ങൾ ഇതിന്റെ ഇതെല്ലാം ഓലെല്ലാം കൊത്തിട്ട് അതിനെ ഇടും. അതെല്ലാം പണിയെടുക്കുന്നു, വെള്ളം ഇടുന്ന് അതിടുന്ന് ഈ ജീവാമൃത ഇടുന്ന്. പിന്നില്ല, അവന്
1: ചാണകം
0: മൂത്തത് ആക്കിയിട്ട് വർമ്മി കമ്പോസ്റ്റ് ആക്കിട്ട് ഇപ്പൊ ഒരു വലിയ ഇത് ആക്കിയിട്ടുണ്ടായി. കൃഷി ഭവൻ അവർ പറഞ്ഞിട്ട് ഒരു വലിയ വർമ്മി കമ്പോസ്റ്റിന്റെ ആക്കിയിട്ടുണ്ടായി. മുമ്പിൽ ഞങ്ങൾ ഇത് ഞങ്ങളെ ഇതിലാക്കിയിട്ടുണ്ടായത്. ഇപ്പൊ ഒരു 30 feet ആളെ വേണ്ടത് ഒരു വെൽത് സിമെന്റ് ഉണ്ടത് ആക്കിയത് ഇപ്പൊ
1: 20 വർഷമായിട്ട് തെങ്ങനും ഇതിനൊന്നും പണി ചെയ്യുന്നില്ല.
0: ഞാൻ എന്താ പറയുക, പണി ചെയ്യുന്നില്ല.
1: അപ്പൊ അങ്ങനെയാണ്. അപ്പൊ തേങ്ങ എത്രത്തോളം ഉണ്ട്?
0: തേങ്ങ കൊറേയാണ്, നല്ലാന്ന്. തേങ്ങയുടെ ഉള്ളിൽ നല്ല ഇത് കിട്ടുന്നു.
1: ഇപ്പൊ ഒരു കൊലയിൽ എത്രത്തോളം തേങ്ങയുണ്ട്?
0: ചില ഇതിൽ 35 എല്ലാം ഉണ്ട്.
1: ചിലതിനം തെങ്ങാണെന്നറിയാം?
0: ആ തേങ്ങ കുട്ടിയാടിന്റെ തെങ്ങുണ്ട്, പണ്ടത്തെ സി പി സാറി തെങ്ങുണ്ട്, പിന്നെ പണ്ടത്തെ ഞങ്ങൾ നാടൻ തെങ്ങന്നെ. ഞങ്ങളെ നാടൻ തെങ്ങന്നെ ജാസ്തി.
1: ഇടവേള കൃഷി ഉണ്ടല്ലേ ഈ തെങ്ങിന്റെ ഇടയിൽ, എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഇടവേള കുറച്ച് പേരക്കഥയുണ്ട്, നാടൻ ഉണ്ട്, പേരക്കഥയുണ്ട്, കുറച്ച് മാങ്ങണ്ട തൈയുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, പിന്നെ മഞ്ഞൾ ചെയ്യുന്ന, ഇഞ്ഞി മഞ്ചൽ ചെയ്യുന്ന. മഞ്ചളിൽ കൊറേ വെറൈറ്റി അണിയൊക്കെ ഫ്രണ്ട്സ് എല്ലാം കൊടുത്തിട്ട് അതെല്ലാം കൊറേ വേറെ വേറെ ഉണ്ട്. കുറച്ച് ഇത് സ്വീറ്റ് പൊട്ടട്ട കുറച്ചുണ്ട്. നമ്മളെ ആവശ്യക്കത്തെല്ലാം വേണം, അതെല്ലാം ഞങ്ങളെ വറമ്പിലെ കിട്ടുന്നു.
1: പച്ചക്കറികളും ചെയ്യുന്നുണ്ട്,
0: ആ കണ്ടത്തിൽ വെജിറ്റബിൾ ആക്കുന്നു, പിന്നെ ജോള ആക്കിയിട്ടുണ്ട്. ഒരു ഒരു എക്കര ജോള ആക്കിയിട്ടുണ്ട്, നല്ല ജോള കിട്ടിയിട്ടുണ്ട് ഒരു 5 കൊല്ലം മുമ്പ്.
1: എവിടെയാ വിപണി? എവിടെയാ
0: അത്? അത് ജോള വിപണി ആക്കിയിട്ടില്ല, ഞങ്ങൾക്ക് പശു എല്ലാം ഉണ്ടായില്ല. അപ്പൊ പശുക്ക് അത് കൊടുക്കാണ്, പശുക്ക് തിന്നാനേ വേണ്ടിട്ട്. അതെല്ലാം കുറച്ചെല്ലാം
1: പശു
0: തിന്ന ജോള ആക്കിയത്, അത് പശു തിന്നാ. പിന്നെ ഞങ്ങൾ
1: പശുവിന് പ്രത്യേകിച്ച് തീറ്റപ്പുല്ല് കൃഷി
0: അതും ഉണ്ട് കുറച്ച, ഇല്ലെങ്കിൽ നമ്മളെ നെല്ലാക്കും. ഇപ്പൊ 2 കൊല്ലം നെല്ലാക്കാതെ, അതേപോലെ ഞങ്ങളെ നെല്ലയാ, പുറത്ത് നെല്ല് വാങ്ങുന്നില്ല. നെല്ല് വാങ്ങിയാൽ എന്റെ അനിയ പറയുന്ന അതിൽ വിഷ വെച്ചിട്ടുണ്ട്, അപ്പൊ പശു ഇതാന്ന്. പിന്നെ മഷ്റൂം ചെയ്യുന്നു, ഇവിടുന്ന് ട്രെയിനിങ് കിട്ടി, ഞാൻ ബാംഗ്ലൂരിന് ട്രെയിനിങ് പഠിച്ചിട്ട് ഇപ്പൊ മഷ്റൂം ചെയ്യുന്നു. മഷ്റൂം ഉണ്ട്, മഷ്റൂം ജാസ്തി ആയാലും എന്റെ അമ്മ ഉണക്കുന്നു, ഡ്രൈ ആക്കുന്നു. 10 kg ഉണക്കിയാൽ നമുക്ക് 1 kg മഷ്റൂം ഉണങ്ങിയത് കിട്ടും. പിന്നെ ഞങ്ങൾ 500 രൂപ പോലെ മഷ്റൂം സെയിലാക്കുന്നു. തേങ്ങ ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് സെയിലാക്കുന്നു. കോക്കനട്ട് ഓയിൽ ഞങ്ങൾ വേണ്ടെന്ന് കൊണ്ടുപോകുന്നു.
1: അവിടെ വിപണിയിൽ പോയി വിൽക്കാൻ പോകുന്നു?
0: ഞങ്ങൾ വിൽക്കാൻ പോകുന്നില്ല,
1: ആവശ്യക്കാർ വീട്ടിലേക്ക്.
0: കൃഷിഭവനെ പറഞ്ഞാൽ അവരെ സെയിൽ നേടി. പിന്നെ KVK അവർ കൊറേ ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കിനി, കൊറേ മാംഗ്ലൂർ ആടെല്ലാം പോയിട്ട് സെയിലാക്കിനി. പിന്നെ ഞങ്ങൾ ഇവർ പറഞ്ഞിട്ട് 23 മുതൽ ഞങ്ങൾ മില്ലറ്റിന്റെ പ്രോഡക്റ്റ് പഠിച്ചു, അതിന് പിന്നെ FSSI ചെയ്തു. ഞാൻ ഉദ്യം കാർഡ് ആക്കി, അത് കർണാടകത്തിലാക്കി. ഞാൻ ഒരു മാഡം ഉണ്ട് അവിടെ ബാംഗ്ലൂരിണ്ടുമ്പോ, ഞാൻ ഉദ്യം കാർഡായിന്. അതിന് പിന്നെ ഞങ്ങൾ ഇത് ഇതാക്കിയിട്ട് എന്റെ അമ്മ സെയിലിന് കൊടുക്കുന്നത് ജാസ്തി. അവരെ റിലേഷൻസ്, കസിൻസ്, ഫ്രണ്ട്സ് അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. വീട്ടിലേക്ക് ആര് വന്നാൽ ഒരേ ഓയിലും ഒരേ അവരെ പ്രോഡക്റ്റ് സെയിൽ കൊടുക്കാൻ. അങ്ങനെ അത് മൾട്ടിമിക്സ്, മൾട്ടിമിക്സ്, അത് ചട്നി പൊടി, അച്ചാർ, എന്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ചെയ്യുന്ന ആക്കുന്നു
1: എന്റെ അമ്മ. ഉണ്ടാക്കുക കൊടുക്കുക അല്ലെ? അപ്പോ കൊടുക്കും തോറും വളരുമെന്നല്ലേ.
0: ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതിലാക്കുന്നു ജ്യൂസ്, ജാമ്, ഇതെല്ലാം ഇത്. പിന്നെ കാഷ്യു നെറ്റിന്റെ ജാമു ജ്യൂസ് എല്ലാം ഞാൻ ഓൺലൈനിൽ ഞാൻ എന്നാൽ സീസൺ പഠിച്ചിട്ടുണ്ട്. 5 ദിവസത്തിന്റെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആ ചെയ്യുന്നു, അത് സെയിലാക്കുന്നില്ല, ഓൺലൈനിൽ അവർ പറഞ്ഞിട്ട് കൊടുക്കുന്നത്.
1: എന്തായാലും കൃഷി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന പ്രതിമ ചേച്ചിയും അത് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്.
2: പ്രകൃതിയോട് ചേർന്ന നാച്ചുറൽ ഫാമിംഗിലൂടെ ആരോഗ്യകരമായ ഒരു ജീവിത ശൈലിക്കും പുതിയ തലമുറയ്ക്ക് നല്ല സന്ദേശത്തിനും വഴിതെളിക്കുകയാണ് ഈ സംരംഭക. കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ പൂക്കരെ സ്വദേശിനി PR പ്രതിമയുടെ കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: എന്നാലും എന്റെ ഷീനേച്ചി.
1: എന്താടി?
0: എനിക്കാവൂലേ.
1: എന്തോന്ന്?
0: നിങ്ങളില്ലാതെ ഇവിടെ ജീവിക്കല്. 5 മിനിറ്റ് കൂടുമ്പോ ഇങ്ങോട്ട് പാഞ്ഞു പാഞ്ഞു വന്നിട്ട് എനിക്ക് ബോറടിച്ച് ബോറടിച്ച്.
1: എടി, ഞാൻ ആകെ ഒരു 6 ദിവസമല്ലേ നിന്നുള്ളൂ.
0: എനിക്കാണെങ്കി 6 മാസം പോലെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നോ, വായെല്ലാം ചൊറിഞ്ഞിട്ട്.
1: ഞാൻ പോയത് നിനക്ക് വായ ചൊറിയലും തമ്മിൽ എന്താടി ബന്ധോ?
0: എന്റെ ശീലിച്ച് മിണ്ടായിട്ട്.
1: അത് ശരി,
0: വിനുവേട്ട വരുമ്പോ രാത്രിയാകൂല്ലേ.
1: പറന്നു പോകുന്ന പക്ഷിയോടും പൂച്ചയോടും സംസാരിക്കുന്നത് നിനക്ക് ബോറടിയാ?
0: അതുപോലെയല്ലോ ഷീനച്ചി നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താ ഇത് കയ്യില്?
1: ആ, നീ ഇത് കുടിച്ചു നോക്ക്.
0: പുതിയ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ല?
1: നീ കുടിക്ക്, എന്നിട്ട് പറ.
0: അടിപൊളി.
1: ഇത് കുടിച്ചാല് ശരീരം മെലിയും മുട്ടുവേദന മാറും, പിന്നെ നല്ലൊരു എനർജിയാ. എന്നും 11 മണിക്ക് രാഹുൽ അവിടെ നിന്ന് ആക്കി തരും.
0: വെറുതെ അല്ല.
1: ഇവിടെ വന്നപ്പോ കുടിക്കാഞ്ഞിട്ട് ഒരു സുഖവുമില്ല. 1 ഗ്ലാസ് ഞാൻ നിനക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാ.
0: ഓ, രാവിലെ ആക്കിയപ്പോ അല്ലേ.
1: ആ,
0: ഇതിലിപ്പോ പൈനാപ്പിൾ ഉണ്ട്, പൊതിനയില ഉണ്ട്, നാരങ്ങാനീരും ചേർത്തിട്ടുണ്ടെന്നോ.

0: അരങ്ങയുണ്ട്, വേറെ ഒന്നും ഓടിയുണ്ട്.
1: വേറെ ഒന്നുകൂടി എനിക്ക് പിടികിട്ടിട്ടില്ലല്ലോ ഷിനിച്ചി.
0: കക്കിരി.
1: ഓ,
0: ഒരു കക്കിരിയുടെ പകുതിയും വട്ടത്തിൽ മുറിച്ച രണ്ട് കഷ്ണം പൈനാപ്പിൾ, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഒരു ചെറിയ തണ്ട് പൊതിനയിലേയും ചേർത്ത് നന്നായി അങ്ങ് മിക്സിയിൽ അടിച്ചു.
1: ഈ കക്കിരിയുടെ തോല് കളഞ്ഞിട്ടാ?
0: ആ, തോല് കളയണോ?
1: അരിക്കണോ എന്നിട്ട്?
0: വേണ്ട വേണ്ട, അരിക്കൊന്നും വേണ്ട. നിനക്ക് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിന കേട്ടാ.
1: എന്തായാലും സാധനം അടിപൊളി ടേസ്റ്റ്. പഞ്ചസാര ചേർത്താ തടി കൂടുവേ.
0: അതാ ഞാൻ ചേർക്കാതിരുന്നത്.
1: ഓ, ഞാൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടൊന്നുമില്ല, ഇടയ്ക്കൊക്കെ കുറച്ച് കഴിക്കും. എന്നാ ഇതങ്ങ് വെച്ചു ഷിനിച്ചി.
0: ഇതെന്താടി?
1: ചായക്ക് ഒരു ചെറിയ കടി ഉണ്ടാക്കിയതാ. പെട്ടെന്ന് രണ്ട് ഗസ്റ്റ് വന്ന് കല്യാണം വിളിക്കാൻ.
0: ഓ,
1: കഴിക്കാൻ കൊടുക്കാൻ നോക്കുമ്പോ ഒന്നും ഇല്ല എന്റെ ഷിനേച്ചി. പിന്നെ ഉള്ളത് വെച്ച് പെട്ടെന്നാക്കിയതാ.
0: ഇത് നമ്മള് വാങ്ങുന്ന ചെറിയ കേക്ക് പോലെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടടി. ഇതിൽ നീ എന്തൊക്കെ ചേർത്തത്? റവയോ മുട്ടയാണോ?
1: റവയുണ്ട്, ഒരു മുട്ട, പിന്നെ മൈദ, പഞ്ചസാര, ഇത്രേ വേണ്ടു.
0: എന്നിട്ട് എണ്ണയില് വറുത്തെടുത്തോ?
1: കുറച്ചാക്കിയാൽ ഇത് കുറേ ഉണ്ടാവും. ഞാനൊരു ചെറിയ കപ്പ് റവിയും അതേ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്ത്, പിന്നെ ഒരു മുട്ട, ഇത്തിരി പാല്, ഒരു പാല് ഒരു കാൽ ഗ്ലാസ് മതി. പാലും ഒരു രണ്ടു മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു.
0: അതായത് മുട്ടയും പഞ്ചസാരയും പാലും പിന്നെ ഒരു നുള്ള ഉപ്പും അല്ലെ, മിക്സിയിൽ നന്നായിട്ട് അടിക്കുക.
1: മിക്സിയിലോ ഇനി എഗ് ബീറ്ററിലോ അതിലടിച്ചാലും മതി. എന്നിട്ട് ഈ പൊടി ഉണ്ടല്ലോ മൈദയും റവയും, അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതും കൂടി അതിലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ടൈറ്റ് ആവില്ലേ, എന്നാല് അത്ര ലൂസും ആവരുത്.
0: കൈകൊണ്ട് നുള്ളിയിടാനുള്ള ഒരു പാകത്തിനല്ലേ.
1: എന്നിട്ട് പിന്നെ എണ്ണയില് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഇല്ലേ?
0: ഇത് ഒട്ടും എണ്ണയും കുടിക്കില്ല അല്ലേ.
1: അത് ശരിയാ, നമ്മൾ ഒഴിച്ച് അത്ര തന്നെ എണ്ണ ചുട്ട് കഴിയുമ്പോ കാണും.
0: നീ എന്തിനാണ് ഇത്രയധികം കൊണ്ടുവന്ന്?
1: ഇത് കേടൊന്നും ആവൂല്ലോ ഷിനിച്ചി, ഒരു ടിന്നിൽ അടച്ചു വെച്ചേ, കൊറേ ദിവസം ഇരിക്കും. പിന്നെ ഒരു കാര്യം, ഷിനിച്ചി ആക്കുമ്പോ മാവ് ടൈറ്റ് ആയാലും പിന്നെയും ലൂസാക്കാൻ വെള്ളം ഒഴിക്കാൻ പാടില്ല, പാല് തന്നെ ഒഴിക്കണം.
0: ഓ, വെള്ളം ചേർക്കരുതല്ലേ.
1: ഇനി ഷീനേച്ചി ബാംഗ്ലൂർ പോകുമ്പോ ഞാൻ വിനോട്ടനോട് പറഞ്ഞു നമുക്ക് എവിടെയും പോകാന്ന്. ഇപ്പൊ ഒറ്റയ്ക്ക് എന്റെ ഷീനേച്ചി മടുത്തു പോയി. കൊറേ സമയമായി തോന്നല്ലേ. ഇന്ന് ഞാൻ പോട്ടെ ഇപ്പോ.
0: എന്നാ പിന്നെ നീ നാളെ വാ.

0: വെങ്കദാരി.
1: അവതരണം KR ശ്രീജ, KK ശ്രീജ. നിർവഹണം വിനോദ് ബാബു H, കൂടെ രമ്യ രാജു.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡിലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര കിൻഡിലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 14,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങപ്പിണ്ണാക്ക് കിൻഡിലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡിലിന് കണ്ണൂർ 4,500 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,600 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് കിൻഡിലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ കിൻഡിലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി കിൻഡിലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 10,000 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട് 10,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡിലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 53,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ കിൻഡിലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ കിൻഡിലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 610 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 620 രൂപ. പഴുത്ത അടയ്ക്ക 1,000ന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. യു എൽ പി ജി വി 3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്തുപിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: ഹമാരി സേനാവോ കെ സാത്ത് സാത്ത് ദോനോ ദേശോ കെ രക്ഷാ ഉദ്യോഗോ കെ ബീച്ച് ഭീ സഹയോഗ് ബഡ് റഹാ ഹൈ. ഹമാരെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ്മാപ്പ് സേ കോ ഡെവലപ്മെന്റ് ഓർ കോ പ്രൊഡക്ഷൻ കാ മാർഗ് പ്രശസ്ത ഹുവാ ഹൈ. മരിടൈം പവേഴ്സ് കെ രൂപ് മേ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കണക്ടിവിറ്റി കെ ക്ഷേത്ര മേ കരീബി സഹയോഗ് സ്വാഭാവിക് ഹൈ. ഹം മിൽക്കർ ഷിപ്പിംഗ് പോർട്സ് മോഡേണൈസേഷൻ ലോജിസ്റ്റിക്സ് ഓർ ബ്ലൂ ഇക്കോണോമി പർ കാം കരെങ്കി.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ

0: പ്രസിഡന്റ് സെർജോ മറ്റാരെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG-V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപ്പാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടെയും ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് UN മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും, ആരോഗ്യം കെ മുരളീധരനും, റവന്യൂ AP അനിൽകുമാറും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, T സിദ്ദിഖിന് കൃഷി, KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. OJ ജനീഷാണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, KM ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, PK ബഷീറിന് പൊതുമരാമത്ത്, V അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. CP ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും

0: മാണ് യുഡിഎഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം ചേലേരി അനിത അവതരിപ്പിക്കുന്ന ചെറുകഥയാണ്.
1: റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു നിർമ്മലയും കുടുംബവും. ഒരു ദീർഘയാത്രയാണ്, സ്കൂൾ അവധിയാണല്ലോ.
0: പിതോ രക്ഷതി കൗമാരി.
1: കുറച്ചകലെ ഒരച്ഛൻ തന്റെ കുഞ്ഞുമകളെ താലോലിക്കുകയാണ്. മുഖത്ത് വീണ ചുരുണ്ട മുടിയിഴകൾ മാടിയൊതുക്കി തൂവാല കൊണ്ട് മുഖം തുടച്ച് ഹെയർബാൻഡ് ചെവികൾക്ക് പിന്നിലേക്ക് ചേർത്ത് വെച്ച് നോവിക്കാതെ ഒരു പൂവിനെ തലോടുന്നതുപോലെ അച്ഛന്റെ സ്നേഹകരങ്ങൾ. യാത്രയിൽ അച്ഛനും മകളും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അമ്മ ചിലപ്പോൾ ജോലിസ്ഥലത്തോ അവരുടെ വീട്ടിലോ ആയിരിക്കാം. ട്രെയിൻ വന്നു. നീണ്ട ചൂളം വിളിയോടെ കിതച്ചു നിന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങി. പടിഞ്ഞാറൻ മാനം ചുവന്നു തൊടുത്തു. ഒരു വലിയ സിന്ദൂരപ്പൊട്ടുപോലെ സൂര്യൻ. ഏതോ സ്റ്റേഷനിൽ വണ്ടി നിന്നു. വല്ലാത്ത തിക്കും തിരക്കും. രണ്ട് മൂന്ന് ട്രാക്കുകൾക്കപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വലിയ ഇരുമ്പുതൂണും ചാരി ഒരു പെൺകുട്ടിയിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രവും പാറിപ്പറന്ന് അഴിഞ്ഞുലഞ്ഞ മുടിയും. യാചകനെന്ന് തോന്നിക്കുന്ന ഒരാൾ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. കുഞ്ഞി കൈകളിലും പാവാടത്തുമ്പിലും കെട്ടിവെച്ച നാണയത്തൊട്ടുകൾ പിടിച്ചുവാങ്ങി എണ്ണി നോക്കി. തൃപ്തി വരാതെ അവളെ തുറിച്ചു നോക്കി. അവൾ പേടിച്ച് ഒന്നുകൂടി ചുരുണ്ടുകൂടി. അയാൾ തന്റെ ഊന്നുപടി ഉയർത്തി ഒറ്റയടി. അയ്യോ അപ്പാവേ, തല്ലാതെ തല്ലാതെ. കാശെങ്കേടി, തിരുട്ടുപയലെ. എങ്കേ പാത്തു വെച്ചാങ്കേടി. ഇല്ലേ അപ്പാവേ, എങ്കെയും പാത്തു വെച്ചിരിക്കാതെ. ഇതേ കിടച്ചുള്ളൂ അപ്പാവേ, തല്ലാതെ. ആ പിഞ്ചു കുഞ്ഞിനെ അയാൾ തലങ്ങും വിലങ്ങും തല്ലി. ഒടിഞ്ഞ കാൽ മടക്കി ഒരു ചവിട്ടും കൊടുത്തു. ഒരു കുഞ്ഞിനെ മാറാപ്പിൽ തൂക്കി അഴിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങളുമായി ഒരു സ്ത്രീ ഓടി വന്നു അവളുടെ അരികിലിരുന്നു. അയാൾ പോയ വഴി നോക്കി തലയിൽ കൈവച്ച് പ്രാകി. അളക വെളുത്തു മെലിഞ്ഞ സുന്ദരിയാണ്, BSC പഠിക്കുന്നു. എന്നും പുലർച്ചെ അമ്പലത്തിലെ പാട്ടിനു മുമ്പ് അവളുടെ വായന കേൾക്കാം. ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചുറപ്പിക്കുന്ന പാഠഭാഗങ്ങൾ. അമ്മ വിലാസിനി അമ്മ, ഒരു പാവം അമ്പലവാസി. അച്ഛൻ ക്ഷയിച്ചു തീർന്ന ജന്മിത്തറവാട്ടിലെ ഒരു സന്തതി. ഒരേയൊരു സഹോദരൻ മിലിട്ടറി സെലക്ഷൻ കിട്ടി പട്ടാളത്തിലേക്ക് ചേർന്നു. പഠിക്കാൻ മിടുക്കിയാണ് അളക. IAS ആണ് അവളുടെ ലക്ഷ്യം. അതിനായുള്ള കഠിന പരിശ്രമത്തിലാണ്. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞ സമയം. നിർമ്മല അടുക്കള ഒതുക്കി വാതിലടക്കാൻ തുടങ്ങിയ നേരം അവളുടെ ഒച്ചയല്ലേ കേൾക്കുന്നത്? പാത്രങ്ങൾ തട്ടി വീഴുന്ന ശബ്ദം, നിലവിളി. അയ്യോ ഒന്ന് പോയി നോക്കിയാലോ? ടോർച്ചെടുത്ത് ഇറങ്ങുമ്പോഴേക്കും അടുത്ത വീടുകളിൽ നിന്നും വെളിച്ചപ്പൊട്ടുകൾ മിന്നിത്തുടങ്ങി. അടുത്ത ദിവസം രാവിലെ പണികളെല്ലാം ഒതുക്കി നിർമ്മല വിലാസിനി അമ്മയുടെ വീട്ടിലേക്ക് നടന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ഒച്ചയില്ല, അനക്കമില്ല. പാതി തുറന്ന ജനലിലൂടെ അടുക്കള കാണാം. വീണുടഞ്ഞ പാത്രങ്ങൾ, ചിതറിയ ഭക്ഷണങ്ങൾ, നനഞ്ഞു കുതിർന്ന തുണികൾ. എന്താണിവിടെ സംഭവിച്ചത്? ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. നിർമ്മല സൗമിനി ഏച്ചിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറി. ചേച്ചി, എന്താ അവിടെ നടന്നത്?
2: വീട്ടിലാരുമില്ലല്ലോ. രാത്രിയിൽ ഒച്ചയും ബഹളവുമൊക്കെ കേട്ടു.
1: എന്റെ കുഞ്ഞെ, നിനക്കറിയില്ലേ അവിടുത്തെ കാര്യങ്ങൾ. അയാൾ എപ്പോഴും മദ്യപിച്ചു വന്ന് വഴക്കും ബഹളവുമല്ലേ. ഇന്നലെ കുറച്ചു കൂടിപ്പോയി. ആ പാവം പെണ്ണിനെ നിലത്തിട്ട് ചവിട്ടി. നിറയെ ചോരയായിരുന്നു. ഇവിടുത്തെ ഷാജിയ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഓ വന്ന് കയറിയതേയുള്ളൂ. അന്നേരം ഒച്ചപ്പാട്. അയാൾ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. എവിടെ കണ്ടാലും സൗഹൃദത്തോടെ ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാൾ. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം ആളനക്കം തോന്നിയപ്പോ നിർമ്മല അങ്ങോട്ടേക്ക് ചെന്നു. അളക അടുക്കള വൃത്തിയാക്കുകയാണ്. പൊട്ടിയ പാത്രങ്ങളും മറ്റും വാരി പുറത്തേക്കിറങ്ങിയത് നിർമ്മലയുടെ മുന്നിലേക്കാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, കണ്ണീര് ഒലിച്ചിറങ്ങുന്ന കവിളുകൾ. എന്തു പറ്റി മോളെ? അവൾ മുഖം തുളച്ച് ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ അടുക്കളയിൽ വഴുതി വീണു. എന്നിട്ട് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യൂട്രസ് റിമൂവ് ചെയ്തു. ഇത്ര പെട്ടെന്നോ? അമ്മക്ക് മുമ്പേ അസുഖമുണ്ടായിരുന്നു ചേച്ചി. മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ
2: ഞാൻ ഡ്രസ് എടുക്കാൻ വന്നതാ, വേഗം പോണം. ഞാൻ കൂടി സഹായിക്കാം മോളെ. വേണ്ട ചേച്ചി, എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ സൗദാമിനി ചേച്ചി നിർമ്മലയുടെ വീട്ടിലേക്ക് ചെന്നു. മോളെ, നീ അറിഞ്ഞോ, വിലാസനിക്ക് എന്തോ വലിയ സൂക്കേടാത്രേ. വയറ്റിൽ നിന്നെന്തോ എടുത്തു കളഞ്ഞു പോലും. ചേച്ചി, ഒന്ന് പറയൂ, അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? അയാൾ നല്ല മനുഷ്യനാ, കുടി തുടങ്ങിയാ പിന്നെ നിർത്തൂല, പിന്നെ ബോധം ഉണ്ടാവൂല. ഒന്നും രണ്ടും പറഞ്ഞ് തല്ലായി, വഴക്കായി. ആ കുഞ്ഞ് നല്ലോണം പഠിക്കുന്നതാ, അതിനൊരു സൗകര്യവും കൊടുക്കൂല. അത് നേരത്തെ ഉറങ്ങി വെളുക്കം പണിയിട്ട് പഠിക്കും. ആ ചെക്കൻ രക്ഷപ്പെട്ടു പോയത് നന്നായി. വിലാസിനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂലേ മോളെ? ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചേച്ചി, കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിയണം, ശരിക്കും മരുന്ന് കഴിക്കണം. എന്നാലും അവളൊരു മിണ്ടാപ്രാണിയാ, അതിനി ഗതി വന്നല്ലോ. ഇവരുടെ ബന്ധുക്കളൊക്കെ അച്ഛനും അമ്മയും നേരത്തെ പോയി, ഏടത്തെയും അനിയത്തെയും ആങ്ങളെയുമുണ്ട്. ഓനങ്ങ് കൽക്കത്തലാ. പിറ്റേന്ന് രാവിലെ അളകയുടെ വായന കേട്ടു. ഹാവൂ, ആശ്വാസമായി. ആ കുട്ടി ഒരു പരീക്ഷണഘട്ടം അതിജീവിച്ചിരിക്കുന്നു. അവളുടെ ത്യാഗത്തിന് ഫലമുണ്ടാകട്ടെ. രണ്ടാഴ്ചത്തെ ആശുപത്രിവാസവും വിശ്രമവും കഴിഞ്ഞ് വിലാസിനിയേച്ചി തിരിച്ചെത്തി. പഠനവും പരീക്ഷയും വീട്ടുജോലികളുമായി അളക തളർന്നു. IAS കോച്ചിങ് തുടങ്ങി. ഇനി അവളുടെ സ്വപ്നം സഫലമാക്കാനുള്ള യാത്രയാണ്. ആ ഇടക്ക് എവിടെ നിന്നോ ഒരു വാർത്ത കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് കാറ്റിനോടൊപ്പം കയറിയിറങ്ങി. അളക ഗർഭിണിയാണ്, ആളാരാണെന്നറിയില്ല. അലസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. വിലാസിനി ചേച്ചി തല തല്ലിക്കരഞ്ഞു. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ നശിച്ച സന്തതി. ശാപവാക്കുകൾ കേട്ട് അവൾ മൗനത്തിന്റെ ആഴങ്ങളിലേക്കും അടച്ചിട്ട മുറിയിലും ഒതുങ്ങി. അവളെയൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ! അങ്ങനെയൊരു ജീവി അവിടെയുണ്ടെന്ന് അയൽക്കാർ പോലും അറിയാതെയായി. നേരം നന്നേ വെളുത്തിട്ടും വിളിച്ചിട്ട് കേൾക്കാതെയും വാതിൽ തുറക്കാതെയുമായപ്പോൾ

0: വാതിൽ തല്ലിപ്പൊളിച്ചു. രക്തത്തിൽ കുതിർന്ന് അബോധാവസ്ഥയിൽ അവൾ. ആശുപത്രിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ തിരിച്ചുകിട്ടി. അമ്മയെ ചികിത്സിച്ച ഡോക്ടർ തന്നെ മകൾക്കും രക്ഷകയായി. കുഞ്ഞിനെ നോക്കാനോ പാല് കൊടുക്കാനോ അവൾ തയ്യാറായില്ല. വെറുപ്പോടെ പകയോടെ അതിനെ മാറ്റി നിർത്തി. മറ്റ് അമ്മമാരിൽ നിന്നും പാല് വാങ്ങി കുഞ്ഞുവായിൽ ഇട്ടിച്ചു കൊടുത്ത് വയറു നിറഞ്ഞുറങ്ങുന്ന കുഞ്ഞിനെ നോക്കി വിലാസിനേച്ചി കണ്ണീർ വാർത്തു. അവളുടെ കുഞ്ഞു രൂപം 23 കൊല്ലം മുമ്പ് പിറന്നു വീണപ്പോൾ അവളെങ്ങനെയോ അതുപോലെ. ഇതിന്റെ അച്ഛൻ. അവൾ ഇതിനെ വെറുക്കുന്നു. അതിന് കാരണം വല്ല ചതിയിലും പെട്ടതാണെങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല? ആരെല്ലാം എങ്ങനെയെല്ലാം ചോദിച്ചിട്ടും. നാളെ ഡിസ്ചാർജാണേ. രാവിലെ ഡോക്ടറെ കണ്ടതിന് ശേഷം പോകാം. നഴ്സിന്റെ ശബ്ദം അവരെ ചിന്തകളിൽ നിന്നുണർത്തി. പിറ്റേന്ന് രാവിലെ അവർ അളകയെ തിരഞ്ഞു. പലരോടും ചോദിച്ചു പ്രസവ വാർഡിൽ ആരൊക്കെ വരുന്നു പോകുന്നു. വെളുപ്പാൻ കാലത്തെ തിരക്കിനിടയിൽ ആരും ഒന്നും കണ്ടില്ല. കുഞ്ഞിന്റെ തുണി മാറ്റാൻ ബാഗ് എടുത്തപ്പോൾ മരുന്ന് ബില്ലിന് പുറത്ത് അവളുടെ വടിവൊത്ത കയ്യക്ഷരം. ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞ്. വളർത്തുകയോ കൊല്ലുകയോ ചെയ്യാം. എന്നെ അന്വേഷിക്കരുത്. വിലാസിനേച്ചി ഇടിയേറ്റതുപോലെ തളർന്നു നിന്നു. ചുറ്റും ഓടിക്കൂടിയവർ എഴുത്തു വായിച്ചു പകച്ചു നിന്നു. ഇത്രയും ദിവസം അവളെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്ത നാവുകൾ നിശ്ചലമായി. അവർ പശ്ചാത്തപിക്കുകയും പരിതപിക്കുകയും ചെയ്തു. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആശ്വസിപ്പിക്കാൻ ഓരോരുത്തരും കൊതിച്ചു. എന്നാൽ അവളെവിടെ? അൽക ശ്രീനിവാസ് ബറോഡയിലെ ജില്ലാ കളക്ടറാണ്. പ്രസവക്കിടക്കയിൽ നിന്നും അളക പോയത് കൽക്കത്തയിലേക്കായിരുന്നു. അവൾക്ക് എപ്പോഴും താങ്ങും തണലുമായിരുന്ന അമ്മാവനും അമ്മായിയും അവളെ മകളായി സ്വീകരിച്ചു. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടർന്നു. കടന്നുപോയ ഭീകര രാത്രികൾക്കും ദുരിത ജീവിതത്തിനും ശേഷം വിജയത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കരിമ്പുനീരും ആസ്വദിച്ചു. അമ്മാവന്റെ സുഹൃത്തിന്റെ മകനും സഹപാഠിയുമായ ശ്രീനിവാസ് അവളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അൽക്കയെ പ്രാണസഖിയാക്കി. IAS IPSഉം പത്ര റിപ്പോർട്ടറായ അമ്മാവനും ടീച്ചറായ അമ്മാവിയും അവരുടെ മക്കൾ കല്യാണിയും മീനാക്ഷിയും അവരുടെ ജീവിതത്തിൽ പൂക്കാലം നിറച്ചു. ഭൂതകാലത്തേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കാനുള്ള സമയം പോലും അൽക്കക്ക് ഉണ്ടായിരുന്നില്ല. വിലാസിനേച്ചി കൊച്ചുമകളെ അല്ല മകളെ നന്നായി വളർത്തി. പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിക്കുന്നത് കുട്ടിമാളുക. വിലാസിനി അമ്മക്ക് വയ്യ. കാലം അവരെ തളർത്തി. മറ്റൊരു അളകയായി അവൾ കൗമാരത്തിലേക്ക് കടന്നു. ഒരാഴ്ചത്തെ വിനോദ പരിപാടികൾക്ക് ശേഷം തിരിച്ചു വരവേ ആ പഴയ ഇരുമ്പുതോണുകൾക്കിടയിൽ നിർമ്മലയുടെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു. കീറിപ്പറിഞ്ഞ കുഞ്ഞു പാവാട ധരിച്ച എണ്ണ തടാത്ത മുടിയിഴകൾ മറച്ച ഒരു കുഞ്ഞുമുഖം തോണുകൾക്കിടയിൽ മറഞ്ഞിരിപ്പുണ്ടോ? അവളുടെ കയ്യിലെ ചില്ലറകൾ തട്ടിയെടുക്കാനായി അയാൾ വടിയും കുത്തി നടന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ അയാൾ അവളെ ആർക്കെങ്കിലും? നിർമ്മല സങ്കടത്തോടെ കണ്ണു തുടച്ചു.
1: പിതോ രക്ഷതി കൗമാരെ. ചെറുകഥ അവതരിപ്പിച്ചത് ചേലേരി അനിത. അങ്കണം പരിപാടിയിൽ ഇനി കവിതകൾ കേൾക്കാം. ചൊല്ലുന്നത് അബു ഉവാപ്പള്ളി. മേൽക്കൂര.
2: ഒച്ചവെച്ച് പിച്ചപ്പാത്രം. സ്വർണം പൂശി സമ്പന്നത. മുണ്ടിൽ പൊതിഞ്ഞ് ഇടത്തരക്കാർ. നീറിപ്പുകഞ്ഞ് അസ്വസ്ഥത. കടലിൻ്റെ ആട്ടം കണ്ടു മടങ്ങിയ കൊടുങ്കാറ്റ്. ഉരുക്കപ്പാടുകളുടെ ഉരുട്ടൽ പ്രയോഗം. കാഴ്ചയുടെ അങ്ങേയറ്റത്താണ് കോലം. ഒറ്റപ്പെടലുകൾക്കിടയിൽ തീകായുന്ന പ്രണയം. പനിച്ചു മരിച്ച ആശകൾക്കൊപ്പം ആശയം. ഉള്ളിലൊതുങ്ങി പേനത്തുമ്പ്. വേർപിരിയാനുള്ള തിരക്ക്. താളം തെറ്റിയുള്ള നടത്തം. മറവിയുടെ ഊന്നുവടിയുമായി ഓർമ്മ. അശുദ്ധമാകാതെ വിശുദ്ധി. കാഴ്ച നഷ്ടപ്പെട്ട് തിരിച്ചറിവ്. ആർത്തലച്ച് കാലവർഷം. വഴിവക്കിൽ കുടുങ്ങി

0: വിത്തുകുത്ത്, അസ്തമയമറവിൽ വേർപിരിഞ്ഞ വേർപാട്, വാക്കും ദിക്കും നോക്കിയുള്ള തിരിഞ്ഞു നടത്തം, പട്ടിൽ പൊതിഞ്ഞ് നടുമുറ്റം, അന്തിച്ചൂടിൽ ചുട്ടു ചാമ്പലായ മോഹത്തിൻ്റെ മേൽക്കൂര.
1: അടുത്ത കവിത
0: നട്ടുച്ച. ജീവിതമെന്ന പരീക്ഷണശാല പുറത്ത്, മരണമെന്ന വിവർത്തനം അകത്ത്, ആലോചനയുടെ ആദായ വിൽപ്പനശാല, ആസ്വാദനത്തിൻ്റെ കുളിസോപ്പ്, സ്നേഹത്തിൻ്റെ ദയാഹർജി, തീർപ്പാക്കാത്ത പ്രണയം, അനാഥശാലകളിൽ അരങ്ങേറ്റം, പരമപാവമായി ഗർഭപാത്രം, നിരൂപണശേഷി കുറഞ്ഞ ചിന്ത, മോഹത്തിൻ്റെ ട്രാൻസ്ഫോമറുകൾ അപകടാവസ്ഥയിൽ, പൊട്ടിപ്പൊളിഞ്ഞ് വഴിവെക്ക്, റാന്തൽ വിളക്കുമായി യാചന, വീണൊടിഞ്ഞ മുഖചിത്രം, അന്നം മുട്ടി അന്നനാളം, അന്തിയുറങ്ങി ഓർമ്മ, ആത്മാവ് മെലിഞ്ഞ ആഗ്രഹം, വിളക്കുകാലിൽ തൂങ്ങി രാവ്, ഒളിഞ്ഞും തെളിഞ്ഞും കാലം, പ്രതിവാദങ്ങളെ അനുകരിച്ച് വാസസ്ഥലം, മോന്തായം തകർന്ന് ചുറ്റുപാട്, കുത്തൊഴുക്ക് നിറഞ്ഞ പുഴ, ദാഹജലം തേടി നട്ടുച്ച.
1: അടുത്ത കവിത
0: തലവര. മറ്റുള്ളവർ കറക്കിവിട്ട മരക്കുതിര കാലുറക്കാതെ ആടുന്നു, പാടുന്നു, പറയുന്നു, മൗനത്തിനു ശേഷം വാചാലത, സ്വന്തം നെഞ്ചിൽ ചോര, അപരാധിയും നിരപരാധിയും ഒറ്റമുറിയിൽ നാമം ജപിക്കുന്നു, രാത്രിയുടെ വിരിമാറ്, നിറം മാറി നിലാവെളിച്ചം, ചിക്കിച്ചികഞ്ഞ് സൂര്യരശ്മി, സഹനശാസ്ത്രം വഴി സാഹിത്യം, തെറ്റും ശരിയും കലർന്ന് തലവര, പ്രപഞ്ചം എന്ന നിഘണ്ടു, അസംസ്കൃത വസ്തുവായി കാലം, ബോധം വിധികർത്താക്കളോടൊപ്പം, കണ്ണാടിയിൽ നോക്കി ധാരണ, ഊർജം കൊണ്ടോടി ശരീരം, അക്ഷരങ്ങൾ മുളക്കാത്ത അച്ചടക്കം, നട്ടെല്ലി നിവരാതെ വാനരൻ, കെട്ടുനാറി ചുറ്റുപാട്, ചുംബനം ചുട്ട് ചൊടികൾ, അലയടികൾ അവസാനിക്കുന്നില്ല, കലമ്പി പിരിയുകയല്ല, കലങ്ങി തെളിയുകയാണ്.
1: ഉമിനീർ.
0: നാക്കുമുറിച്ച കൈത്തണ്ട, സ്നേഹത്തിൻ്റെ പ്രസവമുറി, ഓർമ്മയുടെ ശസ്ത്രക്രിയ, വീർത്തുകെട്ടിയ അന്തരീക്ഷം, അരവട്ടം നിലാവ്, വഴിമാറിക്കൊടുത്ത മഴക്കാലം, കണ്ണീരൊലിച്ചവൾ പുറത്ത്, ഈശ്വരവിശ്വാസം പരീക്ഷണമുറിയിൽ, ഉഷ്ണപ്പുണ്ണു പിടിച്ച തലച്ചോറ്, ചവച്ചരച്ച അണപ്പല്ല്, പൊട്ടിയും പൊളിഞ്ഞും നാവ്, വെന്തുകലങ്ങിയ ചിന്ത, തലകുത്തിയ വായനക്കാരൻ, അടിമത്തത്തിൻ്റെ വിത്തുകാള, പുളിരസം മാറാത്ത വിശപ്പ്, ഉണങ്ങിപ്പൊടിഞ്ഞ മണ്ണ്, മോഹത്തിൻ്റെ അറവുശാല, വഴിതെറ്റി മുറപ്പെണ്ണ്, മുഖത്തടിച്ച് മുഹൂർത്തങ്ങൾ, വേട്ടാളന് കൂട്ടിരുന്ന് തോക്കും കോടാലിയും, ഒറ്റപ്പെടുത്തിയുള്ള പാകപ്പെടുത്തൽ, അറിവിൻ്റെ ഉമിനീര്.
1: ഒരു കവിത കൂടി കേൾക്കാം. താഴ്വാരം.
0: പേമാരികളെ ഉള്ളിലൊതുക്കി കടൽവെള്ളം, ചലനം വഴിയെ ജീനുമാറ്റം, ഊർജം വഴി ജീവനിലേക്ക്, ബിംബങ്ങൾക്കൊപ്പം ഭൂതകാലം, പരിമിതികൾക്കുള്ളിൽ രക്തബന്ധം, വികലാംഗരായ ചരിത്രബോധം, സ്വകാര്യതയുടെ നൂൽത്തുമ്പ്, രാവിൻ്റെ വാടകമുറി, സ്നേഹം തൊള്ള തുറക്കാതെ പുറത്ത്, പൂവിനോളം പുതുമ നിറഞ്ഞ പുരാണം, പഴകി ദ്രവിച്ച വിശ്വാസം, വാക്കിന് തീവില, കുളിരുകോരി തളിരില, മഴയിൽ കുതിർന്ന് നിലാവ്, ധനം നോക്കി വിവേകം, ഒറ്റപ്പെട്ടുപോയ ഇടിവെട്ട്, ക്ഷമയുടെ അറ്റത്ത് ഭ്രാന്ത്, കണക്കുബുക്കുമായി കിനാവ്, ഓർമ്മ നശിച്ച പാതാളം, സൃഷ്ടി സൃഷ്ടാവിനെ, സൃഷ്ടാവ് സൃഷ്ടിയെ, സ്നേഹത്തിൻ്റെ സന്ദേശം കൈപ്പറ്റി കണ്ണീര്, ഹൃദയം വാടകമുറികളിൽ, ആൾബലം കുറഞ്ഞ ആത്മാക്കൾ, സുഖങ്ങൾ ഉറങ്ങിയ താഴ്വാരം, മഷിപുരണ്ട ചോരത്തുള്ളി.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് അബു ഉവാപ്പള്ളി. അങ്കണം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. വാർദ്ധക്യം. കഥ പറയുന്നു വസന്ത നമ്പ്യാർ കൂടാളി.
2: വല്ലതും തരാനുണ്ടോ? ആരാണപ്പ അത്? ഹോ, നട്ടുച്ചക്കൊന്ന് നടുനിവർത്താം എന്നു കരുതിയാൽ ആ സമയം നോക്കിയാണ് ഈ തിങ്ങൾ വരിക. പ്ലാസ്റ്റിക് കുപ്പി, പൊട്ടിയ കസേല, അലുമിനി പാത്രം, പേപ്പർ, വല്ലതും തരാനുണ്ടോ അമ്മ? നല്ല സമയം. ചേട്ടനില്ല, ഈ കിടക്കുന്നിനങ്ങ് കൊടുക്കാം. ഉണ്ട്, ഒരു പുരാതന വസ്തു, നല്ല വില കിട്ടും. ഇരുമ്പാണോ? അവർ ചോദിച്ചു. അതെ, കറുത്ത ഇരുമ്പ് തന്നെ. ഒരു 85 കൊല്ലമായി. ശാന്തേച്ചിയുടെ ഉറക്കം പോയ കലികൊണ്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഉടനെ ഉള്ളിലേക്ക് കയറിപ്പോയി. വേണ്ടേ നിനക്ക്? ഇവിടെ കെട്ടിയോന്റെ തള്ളയുണ്ട്, അതിനെ ഒന്ന് ഒഴിവാക്കണം. കാശൊന്നും വേണ്ട. എന്താ കാര്യം? വയസ്സായി, ഒരു ഉപകാരവുമില്ല, 8 മക്കളുണ്ട്, ആർക്കും നോക്കാൻ വയ്യ. ഇവരുടെ കാലത്ത് ഒരു ഹോബിയാണ് എന്ന് തോന്നുന്നു പ്രസവം. ഞാൻ 2 എണ്ണത്തിനെ കൊണ്ട് പൊറുതിമുട്ടി. ഒന്ന് കാണാൻ പറ്റുമോ പുരാവസ്തുവിനെ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എടുത്തു തന്നേ. വന്നു നോക്കി എടുത്തോളൂ. ശാന്തേച്ചി പറഞ്ഞത് കുറഞ്ഞു പോവാനും പാടില്ല. കയറട്ടെ? കയറിക്കോളൂ. ഇതാണ് ആ സാധനം. 2 കൈയും കെട്ടിയിട്ടിരിക്കുന്നു. വായിൽ ഒരു തുണിയും തിരികെ വെച്ചിന്. പാവം. എന്താ ചേച്ചി ഇത്? കെട്ടിയവൻ വരുമ്പോൾ അഴിച്ചുവിടും പട്ടിയെപ്പോലെ. അമ്മയെ, കെട്ടിയിട്ടത് കാണുമ്പോൾ ആക്രിക്കാരന് സങ്കടം വന്നു. പല ജന്മങ്ങളും ഇതുപോലെയാണ്. എല്ലാ വിഹിതവും വാങ്ങി ഒരു പുരാവസ്തുവിനെ പോലെ പടിഞ്ഞാറ്റയിൽ ഒതുങ്ങുന്ന വാർദ്ധക്യം. ആയുസിന്റെ 3/4 ഭാഗവും മക്കൾക്കും ഭർത്താവിനും പേരക്കുട്ടികൾക്കും വേണ്ടി ചെലവഴിച്ച് തളരുമ്പോൾ ആർക്കും വേണ്ട. വാർദ്ധക്യം ഒരു രോഗമല്ല, അവസ്ഥയാണ്. ഞാൻ നാളെ വരാം ചേച്ചി പുരാവസ്തുവിനെ എടുക്കാൻ. എനിക്ക് അമ്മയില്ല ചേച്ചി, കണ്ട ഓർമ്മ പോലുമില്ല. മുറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മ അവന്റെ കൈപിടിച്ചു. ഞാൻ നാളെ വരാം. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, 3 നേരവും വെട്ടിവിഴുങ്ങുന്നുണ്ടല്ലോ, എന്റെ ഗതികേട് ആരോട് പറയാനാ? ശാന്തേച്ചി, അങ്ങനെ പറയല്ലേ, നല്ല കർമ്മം ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ പുരാവസ്തുവായി കിടക്കും. കണ്ടില്ലേ അപ്പുറത്തേക്ക് അമലേച്ചി എത്ര വേഗമാണ് പോയത്. ചാണകം തേച്ച് തേച്ച് അങ്ങനെ പോയി. കുട്ടികൾ ഓടി വന്നു മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി. ഇവിടെ വാ, പ്രായമായവരിൽ പല അസുഖങ്ങളും കാണും, കൈ ഡെറ്റോൾ ഒഴിച്ച് കഴുകിയിട്ട് വാ. ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് ആക്രിക്കാരൻ ഇറങ്ങുമ്പോൾ കണ്ണു നിറഞ്ഞു. എനിക്കാണെങ്കിൽ വീടും കുടിയുമില്ല, അമ്മയെ എങ്ങനെ നോക്കും? രാത്രി ഉറക്കം വന്നില്ല. നേരം വെളുത്തുടനെ അമ്മയെ കാണാൻ പോകണം, വരുന്നെങ്കിൽ കൂട്ടണം. ആക്രിക്കാരൻ ശാന്തേച്ചിയുടെ വീട്ടിന് മുന്നിൽ എത്തി. ശാന്തേച്ചിയെ, ഓ എന്താണ്? പുരാവസ്തുവിനെ തരുന്നോ? നീ വേഗം എടുത്തോ ചേട്ടൻ വരുന്നതിന് മുന്നേ. പിന്നെ മാസം കിട്ടുന്ന പെൻഷൻ തുക കൊണ്ടുതരണം, കുടുംബശ്രീയിൽ കുറിക്കടക്കാനുണ്ട്. കൂട്ടിക്കോ, ശല്യം ഒഴിവാകട്ടെ. ആക്രിക്കാരൻ ഉള്ളിൽ കയറി അമ്മയൊന്ന് തൊട്ടു. വെറും അഴിസും കട്ട പോലെ വിറങ്ങലിച്ചു കിടക്കുന്നു. ചേച്ചിയെ, പുരാവസ്തുവിനെ ആരോ കൊണ്ടുപോയി. നീ എന്താ പറയുന്നത്? ഞാൻ കാണാതെ എങ്ങനെ? കാതിലും ഊരി കൊണ്ടുപോയോ? അത് ഊരിവെക്കണമെന്ന് കരുതിയതായിരുന്നു. ഇല്ല ചേച്ചി, അത് കൊണ്ടുപോയിട്ടില്ല, 6 മണിക്കൂറായി കാണും. ചേച്ചി ഓടി വന്നു അല്ല മുറയിട്ട് കരയാൻ തുടങ്ങി. എല്ലാവരും ഓടി വായോ, എന്റെ പൊന്നമ്മ പോയി. കണ്ടു നിന്നവർ നടുങ്ങിപ്പോയി. എന്തൊരഭിനയം! സിനിമയെ വെല്ലുന്ന നാടകം അരങ്ങേറി. ഫോണെടുത്ത് ചേട്ടനെ വിളിച്ചു. പറയാൻ പറ്റാതെ ചേച്ചിയുടെ വാക്കിടറി. ഇടറിയ വാക്കുകൾക്ക് പിന്നിൽ പലതും കൂട്ടിച്ചേർക്കാം, പക്ഷേ അതിനെത്രമാത്രം യോജിച്ച് പുതിയ പദം ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ഇനി ചേർത്ത് വെച്ചാലും ഇളകിക്കളിക്കും. ശാന്തേച്ചിയുടെ നാടകം കണ്ട് ആക്രിക്കാരൻ അത്ഭുതപ്പെട്ടുപോയി. അമ്മേ മാപ്പ്. അന്ന് കൈപിടിച്ചപ്പോൾ കൂട്ടിരുന്നുവെങ്കിൽ. വീടില്ലാതെ കടത്തണ്ണയിൽ കിടക്കുന്ന ഞാൻ എന്തു ചെയ്യും? ഇന്ന് വാടകയ്ക്ക് വീട് വാങ്ങി കൂട്ടാൻ വന്നതാണ്. അഭിനയിക്കാൻ അറിയില്ല. കാൽ തൊട്ട് വന്ദിച്ചു. ശാന്തേച്ചിയുടെ മകൾ പുറത്തേക്ക് വന്നു. നല്ല മനസ്സിന് നന്ദി. ഞാൻ വരാം കൂടെ. പുരാവസ്തുവിനെ ഏറ്റെടുക്കാൻ വന്നതാണ് എന്ന് അമ്മ പറയുന്നത് കേട്ടാണ് മുത്തശ്ശി പോയത്. താടകയാണ് അമ്മ. കേട്ടുനിന്നവരുടെ മുന്നിൽ ശാന്തേച്ചിയുടെ തനി സ്വരൂപം മകൾ കാണിച്ചു കൊടുത്തു. എല്ലാവരും കാർക്കിച്ചു തുപ്പി. പെറ്റതള മുഖത്തൊന്നു കൊടുത്തു. ഇതാദ്യമേ തരണമായിരുന്നു. നിന്റെ സ്നേഹം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന അമ്മയല്ല ഞാൻ. കർമ്മം ചെയ്യാൻ ആക്രിക്കാരനെയും കൂട്ടി. സ്നേഹം, കരുതൽ, ഇതൊക്കെ വാങ്ങിപ്പോകാൻ ഭാഗ്യം വേണം. ആക്രിക്കാരൻ നെഞ്ചുപൊട്ടുന്ന വേദനയുമായി അപ്പടിയിറങ്ങി. ശാന്തേച്ചി, ഞാൻ പോവുകയാണ്. ശാന്തേച്ചിയുടെ മകൾ ഓടി വന്നു പറഞ്ഞു, ഇന്ന് പോയിക്കോളൂ, പിന്നീട് ഒരു ദിവസം വരണം. എന്റെ ആക്രിക്കാരാ, പുരാവസ്തുവിന് പകരം ന്യൂജനായാലോ? വില എത്ര കിട്ടും? ഇരുമ്പല്ല, തനി സ്വർണം. ആക്രിക്കാരൻ പറഞ്ഞു, നോക്കാം, ഒരു 10 ലക്ഷം മതിയോ? ആരെ കൂട്ടി വരും? ഉണ്ടല്ലോ, ഇത് മതിയോ? എല്ലാവരും മുന്നിൽ നിന്നും. അങ്ങനെ ചന്ദ്രലേഖ ആക്രിക്കാരൻ ചെക്കന്റെ മനസ്സിൽ കയറി. ശാന്തേച്ചി അവിടെ എല്ലാം നോക്കി നിന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും ശാന്തേച്ചി അമ്മേ.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: ഓലച്ചെങ്ങാലി ഓമനച്ചെങ്ങാലി.
1: എനിക്ക് പാട്ടെഴുതാൻ രണ്ടു പേനകളുണ്ട്. കാലാതിവർത്തിയായി നിൽക്കുന്ന ഗാനങ്ങൾ ഒരെണ്ണം കൊണ്ടെഴുതും, അൽപ്പായുസുള്ളവ മറ്റേ പേന കൊണ്ടും എന്ന് തമാശയായി പറഞ്ഞ ഒരു പാട്ടെഴുത്തുകാരൻ ഉണ്ടായിരുന്നു നമ്മൾക്ക്. മലയാള സിനിമ ഗാനലോകത്തെ അക്ഷരനക്ഷത്രം, സാക്ഷാൽ ഗിരീഷ് പുത്തഞ്ചേരി. കേൾക്കാം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. അർത്ഥഗർഭമായ തത്വചിന്തകൾ നിറഞ്ഞ ഗാനങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് സി ഐ ഡി മൂസ പോലുള്ള ചിത്രത്തിലെ സി ഐ ഡി മൂസ എന്ന് തുടങ്ങുന്ന ഗാനവും എഴുതിയത്. വെർസറ്റൈൽ ആയ ആ പ്രതിഭയെ ഓർത്തുകൊണ്ട് ആവണി എസ്, അനഘ മനോഹരൻ എന്നിവരാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിന്റെ പാട്ടുനേരത്തിൽ നമ്മളോടൊപ്പം. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. കേൾക്കാം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. വടക്കുംനാഥൻ. ഈ സിനിമയുടെ തിരക്കഥ പുത്തഞ്ചേരിയുടേതാണ്. രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റാണ്. ഈ സിനിമയിലെ കളഭം തരാം എന്ന ഗാനം കേൾക്കാം.

മംഗലശ്ശേരി നീലകണ്ഠൻ തന്റെ അച്ഛന്റെ പേരിൽ വല്ലാതെ ഊറ്റം കൊണ്ടിരുന്നു. അച്ഛൻ അതല്ലെന്നറിയുന്നതുവരെ ആ സൂര്യകിരീടം വീണ് ഉടയുകയായിരുന്നു അശനിപാദം പോലുള്ള അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ. വരികളിലെ നിസ്സഹായത, നിരാശ, ഇതൊക്കെ ശ്രോതാക്കളെ എന്നും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിയ ശ്രോതാക്കളെ, അനഘ പാടുന്നു സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ആ ഗാനം. ചിത്രം ദേവാസുരം.

നന്ദനം എന്ന ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ശ്രോതാക്കളുടെ മനസ്സിനെ എക്കാലവും സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ്. മൗലിയിൽ മയിൽപ്പീലി എന്ന പാട്ട് കേട്ടാലോ ഇനി ആലാപനം ആവണി.

344 ചിത്രങ്ങളിലായി 1600-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനു പുറമെ ഷഡ്ജം, തനിച്ചല്ല, എന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്നീ 3 കവിതാ സമാഹാരങ്ങളുമുണ്ട് പുത്തഞ്ചേരിയുടേതായി. കോഴിക്കോട് ആകാശവാണിക്കും തരംഗിണി പോലുള്ള റെക്കോർഡിംഗ് കമ്പനികൾക്കും വേണ്ടി അദ്ദേഹം എഴുതിയ ലളിതഗാനങ്ങൾ ഇന്നും പലർക്കും നൊസ്റ്റാൾജിയാണ്. പമ്പാ ഗണപതി പാരിൻ അധിപതി എന്ന പാട്ട് കേൾക്കാം. ആവണിയും അനഘയും.

വിഷാദഭാവത്തിൽ വന്ന ആമി സന്തോഷത്തിന്റെ ഉത്സാഹത്തിന്റെ മുഖംമൂടി അണിയുകയായിരുന്നു ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളെ സന്തോഷിപ്പിക്കാൻ, അവരുടെ ബത്ലഹേമിലുള്ള സമ്മർ ടൈം സന്തോഷമുള്ളതാക്കാൻ. ഒരൊറ്റ പാട്ടിലൂടെയാണ് ആമിയുടെ മൂഡ് ട്രാൻസ്ഫർ കാണിച്ചത്, ചൂളമടിച്ചു കറങ്ങി നടക്കുന്ന ചോലക്കുയിലിന്റെ കല്യാണം പറഞ്ഞ പാട്ടിലൂടെ. ആവണിയും അനഘയും ചേർന്ന് അവതരിപ്പിക്കുന്നു ഈ പാട്ട്, ചിത്രം സമ്മറിൻ ബത്ലഹേം.

കാർത്തുമ്പിയുടെയും മാണിക്കിന്റെയും പ്രണയം നിറമുള്ളതാണ്. നല്ല കടും ചുവപ്പും പച്ചയും ഓറഞ്ചും അങ്ങനെ കടും വർണ്ണങ്ങൾ ചാലിച്ച് നിറമാർന്ന പ്രണയം. പ്രിയദർശൻ വർണ്ണങ്ങൾ മനസ്സിൽ നെയ്തു. സാബു സിറിൽ കലാസംവിധാനത്തിലൂടെ ആ നിറങ്ങൾ കൊണ്ട് പശ്ചാത്തലമൊരുക്കി. കെ വി ആനന്ദ് ആ നിറങ്ങളെ ക്യാമറ കണ്ണിൽ പകർത്തി. തേന്മാവിൻ കൊമ്പത്ത് എന്ന ഈ ചിത്രത്തിന്റെ പാട്ട് വിഭാഗം കൈകാര്യം ചെയ്തത് പുത്തഞ്ചേരിയും ബേണി ഇഗ്നേഷ്യസുമാണ്. മാനം തെളിഞ്ഞേ നിന്നാൽ എന്ന എവർഗ്രീൻ ഹിറ്റാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആലപിക്കുന്നത് അനഘയും ആവണിയും ചേർന്നാണ്. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്.

ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ സിനിമാ ഗാനങ്ങളാണ് ഇന്നത്തെ ടൂണിൻ സ്റ്റാർസിൽ ആവണി എസും അനഘ മനോഹരനും ചേർന്ന് അവതരിപ്പിച്ചത്. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. ആ സർഗപ്രതിഭയ്ക്ക് പ്രണാമമർപ്പിക്കാം. പ്രിയരെ, ഇന്നത്തെ ടൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി റോമിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. കൃഷി, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമുദ്രഗതാഗതം, തുറമുഖം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനായി ഇരുരാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ നഴ്സുമാർക്ക് ഇറ്റലിയിലേക്ക് തൊഴിൽ ലഭ്യത സുഗമമാക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചു. ലോഥലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കാനും നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവയ്ക്കെതിരെയുള്ള ഏകോപനം ശക്തമാക്കാനും ധാരണയായി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭാ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ്, സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി, തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ, പൊതുമരാമത്ത് വകുപ്പും വി അബ്ദുൽ ഗഫൂർ, ഫിഷറി, സാമൂഹിക നീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണ് ഉള്ളത്. 16th കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടീം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടീം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3 രൂപ 35 പൈസയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134th പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു. നേരത്തെ ടോസ് നേടിയ കൊൽക്കത്ത മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈയ്ക്ക് 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 57 റൺസ് ലഭിച്ചു. യുഎൽപിജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രാപ്രദേശിലെ കുർണൂളിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗണ്ടേർബലിൽ കശ്മീരികൾ സൈനിക വാഹനം ആക്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ഗവൺമെന്റ് കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഹിസ്റ്ററി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് നാളെ രാവിലെ 10:00, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി വിഷയങ്ങൾക്കുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9447111547. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈബ്രറി എന്ന തസ്തികയിൽ നിയമനം നടത്തുന്നു. ലൈബ്രറി സയൻസിൽ ഡിഗ്രിയോടൊപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിൽ ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ കാർഡ്, ബയോഡാറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 25 രാവിലെ 10:00 കണ്ണൂർ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 0462996794. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്കാട്രിയിൽ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 25 ഉച്ചയ്ക്ക് 12:00 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 0497273433. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ഫോളോവർ തസ്തികയിലുള്ള സ്വീപ്പർ, ധോബി ഒഴിവുകളിലേക്ക് 59 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മുൻപരിചയമുള്ളവർ നാളെ രാവിലെ 10:30 കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ സഹിതം എത്തണം. പയ്യന്നൂർ AKAS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 11:00 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 9961246333. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തണം. പൈവിളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസും

കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ 9496 0497 1 9. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 നടക്കും. ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സീനിയർ, മലയാളം, കന്നഡ, അറബിക് ജൂനിയർ വിഷയങ്ങളിലേക്ക് രാവിലെ 10 മണിക്കും പൊളിറ്റിക്കൽ സയൻസ്, സീനിയർ ആൻഡ് ജൂനിയർ എക്കണോമിക്സ്, ജൂനിയർ സോഷ്യൽ വർക്ക്, കൊമേഴ്സ് സീനിയർ വിഭാഗങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും കൂടിക്കാഴ്ച നടക്കും. മടിക്കൈ IHRD മോഡൽ കോളേജിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 22 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദം. നെറ്റ്. ഫോൺ 9447 6379 3 4. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ശിവൻ സാറേ, ഈ കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. അടുത്ത വർഷം ഞാൻ റിട്ടയർ ചെയ്യുക. ഈ കയ്യിലുള്ള തുക കൊണ്ട് ഈ കാലത്ത് എങ്ങനെ സമാധാനമായി ജീവിക്കുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഗ്യാസിനും പെട്രോളിനും അരിക്കുമൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അല്ല, എൻ്റേതൊരു സാധാരണ അധ്യാപകൻ്റെ ശമ്പളമായിരുന്നു. വലിയ ആർഭാടമൊന്നും കാണിച്ചിട്ടില്ല. എങ്കിലും അവസാനം ബാക്കി നിൽക്കുന്നത് വലിയൊരു ശൂന്യതയാണ്.
1: ദാസൻ സാറേ, നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്. ഞങ്ങളിതിന് ഐ ടിയിൽ പറയുന്ന ഒരു ടേമുണ്ട്, ലേറ്റ് ലോഗിൻ. സിസ്റ്റം ഹാങ്ങായി തുടങ്ങുമ്പോഴാണോ ഒപ്റ്റിമൈസേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം നോക്കൂ, ഡിജിറ്റൽ എക്കോണമിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു. നമ്മുടെ സെൻസെക്സിൻ്റെ പോക്കൊന്നും സാറ് കാണുന്നില്ലേ? ഈ വളർച്ചയിലേക്ക് നമ്മളും പങ്കാളികളാവേണ്ടതായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും ഈ സേവിങ്സ് ബാങ്കിലെ 3% പലിശയും നോക്കി അങ്ങ് ഇരിക്കുവാണ്.
0: എന്ത് നിക്ഷേപം, എന്ത് വളർച്ച! പിള്ളേരുടെ പഠനം, കല്യാണം, വീട് പണി, ഇതിനിടയിൽ എവിടെയാ നിക്ഷേപിക്കാൻ പണം? സാധാരണക്കാർ നിക്ഷേപം എന്നത് ഒരു ആഡംബരമല്ലേ സാറേ? നമ്മളെപ്പോലുള്ളവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു മാസം തികയ്ക്കാൻ തന്നെ പാടുപെടുക. അതിനിടയിൽ ഈ ഷെയർ മാർക്കറ്റും ക്രിപ്റ്റോയും, ഓ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാ. അല്ല, അതൊക്കെ ഒരുതരം ചൂതാട്ടമല്ലേ?
2: ദാസ സാറേ, സാറിപ്പോ എന്തോ ഒരു വാചകം പറഞ്ഞല്ലോ, അതൊക്കെ എന്തോ ഒരുതരം ചൂതാട്ടം എന്നോ മറ്റോ. ആ വാചകത്തിലാ ഏറ്റവും വലിയ തെറ്റുള്ളത്. ഈ നിക്ഷേപം എന്നൊക്കെ പറയുന്നതേ പണക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല കേട്ടോ. സാധാരണക്കാരന് പണക്കാരനാകാൻ വേണ്ടി ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒന്നാണ് നിക്ഷേപം. അവിടെ ചൂതാട്ടമില്ല, മറിച്ച് ഗണിതശാസ്ത്രമുണ്ട്. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ നിക്ഷേപിക്കാൻ ലക്ഷങ്ങളൊന്നും വേണ്ടെന്നേ. ദേ, വെറും 500 രൂപ മതി.
0: രാഘവൻ സാറേ, എക്കണോമി ക്ലാസ്സേ സ്റ്റാഫ് റൂമിൽ എടുക്കല്ലേ? അല്ല, 500 രൂപ കൊണ്ട് എന്നാ അത്ഭുതമാ നടക്കാൻ പോകുന്നത്? ഒരു 1.5 കിലോ വെളിച്ചെണ്ണ വാങ്ങിയാൽ തീരുന്ന പണമല്ലേ അത്? ഹാ, ഇതാണോ നിങ്ങളെപ്പോലുള്ള എക്കണോമിക്സ് വിദഗ്ധരെ ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത്?
2: നോക്ക് സാറേ, ഈ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ തുകയല്ല പ്രധാനം, മറിച്ച് സമയമാണ് പ്രധാനം. പിന്നെ പണമുണ്ടാക്കാൻ പണം വേണമെന്ന ആ പഴയ ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റിവെക്കൂ. പണമുണ്ടാക്കാൻ സമയം വേണമെന്നതാണ് പുതിയ സത്യം. എങ്ങനെ? പണമുണ്ടാക്കാൻ സമയം വേണം. ഇതിനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതം എന്ന് വിളിച്ചത്. എന്താണെന്നല്ലേ? ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്.
1: അതെ ദാസ സാറേ, രാഘവൻ സാറ് പറയുന്നത് ശരിയാണ്. ഇത് നമ്മളൊരു കോഡ് എഴുതുന്ന പോലെയാണ്. തുടക്കത്തിൽ നോക്കുമ്പോൾ കുറേ അക്ഷരങ്ങളാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതങ്ങനെ വളരും. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും. രാഘവൻ സാറേ,
2: ഓ,
1: നമ്മുടെ അച്ഛൻ്റെ ബിനുവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് കേട്ടാൽ ചിലപ്പോൾ ദാസൻ സാറിന് ബോധ്യപ്പെടും.
2: തീർച്ചയായും ദാസൻ സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ. നമ്മുടെ സ്കൂളിലെ 10-ാം ക്ലാസ്സിലെ അച്ചുവിനെ സാറിന് അറിയാമല്ലോ. അച്ചു, അവൻ ആള് പഠിക്കാൻ മിടുക്കനാണ്.

0: അറിയാമല്ലോ, അവന് വയസ്സ് 15. അവനോട് നമ്മൾ പറയുകയാണ്, മോനെ, നിന്റെ പോക്കറ്റ് മണിയിൽ നിന്നും മാസം വെറും 500 രൂപ മാറ്റിവെക്ക്. അവനതനുസരിക്കും. 15-ാം വയസ്സിൽ അവൻ നിക്ഷേപം തുടങ്ങുന്നു.
1: ആ ശരി, 500 രൂപ മാസം, സമ്മതിച്ചു. എന്നിട്ട്
0: ഇനി മറ്റൊരാളുടെ കാര്യം കൂടി പറയാം. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് വിനു, അവനിപ്പോ 30 വയസ്സായി, നല്ല ശമ്പളമുണ്ട്. വിനു വിചാരിക്കുകയാണ്, ഞാൻ പണ്ട് നിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല, ഇനി തുടങ്ങാം. അച്ചുവിനേക്കാൾ 10 ഇരട്ടി തുക ഞാൻ നിക്ഷേപിക്കുമെന്ന്. വിനു മാസം 5000 രൂപ നിക്ഷേപിക്കുന്നു. അതായത് അച്ചു മാസം 500 രൂപ 15-ാം വയസ്സ് മുതൽ നിക്ഷേപിക്കുന്നു, വിനു 30-ാം വയസ്സ് മുതൽ 5000 രൂപയും നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. രണ്ടുപേരും 60 വയസ്സുവരെ അവരുടെ നിക്ഷേപം തുടരുന്നു.
1: അല്ല രാഘവൻ സാറേ, ഇതൊരു ചെറിയ കണക്കല്ലേ? അല്ല, അച്ചു മാസം 500 രൂപ ഇടുന്നു, വിനു മാസം 5000 രൂപ ഇടുന്നു. സ്വാഭാവികമായിട്ടും വിനുവിനല്ലേ കൂടുതൽ പണം കിട്ടുക? വിനു ഇടുന്ന പണം അച്ചുവിനേക്കാൾ എത്രയോ മടങ്ങാണല്ലോ. ഇതിലൊക്കെ എന്ത് സംശയമുള്ളത്?
2: ദാസു സാറേ, ഇവിടെയാണ് ട്വിസ്റ്റ്. രാഘവൻ സാർ, ആ കണക്കുകളൊന്ന് പറഞ്ഞു കൊടുക്ക്.
0: സാറേ, ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ 12% വാർഷിക വളർച്ച കണക്കാക്കുന്നു എന്ന് വെക്കുക. അതായത് വിനു 30-ാം വയസ്സിലാണ് അവന്റെ നിക്ഷേപം തുടങ്ങിയത്. 30 വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ചത് 18 ലക്ഷം രൂപയാണ്. അതായത് വിനുവിന് 60-ാം വയസ്സിൽ കിട്ടുന്നത് ഏകദേശം 1.5 കോടിക്കടുത്ത് രൂപ. നല്ല തുകയാണ് അല്ലേ?
1: ആ,
0: ഇനി നമുക്ക് അച്ചുവിന്റെ കാര്യം നോക്കിയാലോ. അച്ചു എപ്പോഴാണ് നിക്ഷേപം തുടങ്ങിയത്? 15-ാം വയസ്സിൽ. 45 വർഷം കൊണ്ട് ആകെ നിക്ഷേപിക്കുന്ന തുക 2.7 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ അവന്റെ 60-ാം വയസ്സിൽ അവന് കിട്ടുന്ന തുക എത്രയാണെന്നറിയാമോ? ഏകദേശം 82 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ബിനു നിക്ഷേപിച്ച തുക 30 വർഷം കൊണ്ട് ഏകദേശം 7 ഇരട്ടിയിലധികമാകുമ്പോൾ അച്ചു നിക്ഷേപിച്ച തുക 45 വർഷം കൊണ്ട് ഏകദേശം 40 ഇരട്ടി വർദ്ധിക്കും. മനസ്സിലായോ?
1: നിന്നെ നിന്നെ നിന്നെ, സാറ് പറയുന്നത് എനിക്ക് എങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ചു നിക്ഷേപിച്ച ആകെ തുക വിനു നിക്ഷേപിച്ച തുകയുടെ 1/6 മാത്രം കണ്ടേ വരുന്നുള്ളൂ. എന്നിട്ടും അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വെറും 500 രൂപ കൊണ്ട് ഇത്രയൊക്കെ വലിയ തുക ഉണ്ടാക്കാൻ പറ്റുമോ?
0: സാറേ, അതാണ് പോയിന്റ്. അച്ചുവിന് കിട്ടിയ അധികമായ 15 വർഷങ്ങൾ, അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവന് കിട്ടിയ മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ കിട്ടുന്ന പലിശയ്ക്ക് വീണ്ടും പലിശ കിട്ടി, അത് പെരുകയാണ്. വിനു 10 ഇരട്ടി പണം നിക്ഷേപിച്ചിട്ടും അച്ചുവിനേക്കാൾ വലിയൊരു ദൂരം മുന്നിലെത്താൻ വിനുവിന് കഴിയുന്നില്ല. കാരണം എന്താണെന്നോ? വിനുവിന് സമയം നഷ്ടപ്പെട്ടു, അതാണ് കാരണം.
1: ഓഹോ,
2: സാറേ, ഇതിന് ഞങ്ങൾ IT ലേറ്റൻസി കോസ്റ്റ് എന്ന് പറയും. വൈകിയ ഓരോ വർഷവും 100,000 രൂപയുടെ നഷ്ടമാണ് വിനുവിനുണ്ടായത്. അച്ചു 15 വയസ്സിൽ തുടങ്ങിയതുകൊണ്ട് അവന്റെ പണം അവന് വേണ്ടി കൂടുതൽ ജോലി ചെയ്തു. വിനുവിന് തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടിയും വന്നു. എന്നാൽ ഇത്രയും പൈസ നിക്ഷേപിച്ചിട്ടും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വിനുവിന് പറ്റിയോ? ഇല്ല.
1: അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറയാറുള്ളത് തെറ്റായിരുന്നു. നീയൊക്കെ നന്നായി ജോലി കിട്ടി സെറ്റിലായിട്ട് സമ്പാദ്യം തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ അവനോട് എപ്പോഴും പറയാറുള്ളത്. അവനിപ്പോൾ 22 വയസ്സായി. ഷോ, അവൻ വെറുതെ സമയം കളയുക അല്ലേ?
0: അത് ശരിയാണ് കേട്ടോ ദാസൻ സാറേ. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതാണ്, കോസ്റ്റ് ഓഫ് വെയ്റ്റിംഗ്, അഥവാ കാത്തിരിക്കാനുള്ള ചെലവ്. 30-ാം വയസ്സിൽ 5000 രൂപ മാറ്റിവെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് 15-ാം വയസ്സിൽ 500 രൂപ മാറ്റിവെക്കുന്നത്. 30 വയസ്സാവുമ്പോൾ കുടുംബം, കുട്ടികൾ, ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ 5000 രൂപ മാറ്റിവെക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്നേ. പക്ഷേ കുട്ടിക്കാലത്ത് ആ ശീലം തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും.
2: സാറേ, ഇപ്പം ഈ പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. അതായത് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടുത്ത വർഷം കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 106 രൂപ കൊടുക്കേണ്ടി വരും. പണം വെറുതെ സേവിങ്സ് ബാങ്കിലോ അലമാരയിലോ വച്ചാൽ അതിൻ്റെ മൂല്യം കുറയുകയേ ഉള്ളൂ. പണം വളരണമെങ്കിൽ അത് കോമ്പൗണ്ടിങ് നൽകുന്ന ആസ്തികളിൽ നിക്ഷേപിക്കണം.
1: രാഘവൻ സാറേ, എനിക്കൊരു സംശയം.

0: ഈ 500 രൂപ കൊണ്ട് ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യാത്തത്? എല്ലാവരും സമ്പന്നരാകേണ്ടതല്ലേ?
1: അവിടെയാണ് സാറേ മനുഷ്യന്റെ മനഃശാസ്ത്രം വില്ലനാകുന്നത്. കോമ്പൗണ്ടിംഗ് ഗ്രാഫ് തുടക്കത്തിൽ വളരെ സാവധാനമേ നീങ്ങൂ. ആദ്യത്തെ 10 വർഷം നോക്കിയാൽ നിക്ഷേപിച്ച തുകയും അതിൻ്റെ വളർച്ചയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. അപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഓ, ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് നിക്ഷേപം പിൻവലിക്കും. പക്ഷേ ഗ്രാഫ് കുത്തനെ ഉയരുന്നൊരു പോയിന്റുണ്ട്. ആക്ഷൻ തുടങ്ങുന്നത് അവിടെയാണ്. ആ ക്ഷമ ഇല്ലാത്തതാണ് പലരുടെയും പരാജയം.
2: സാറേ, നമ്മളൊരു മരം നടുന്നത് പോലെയാണിത്. വിത്തിട്ട ഉടനെയൊന്നും നമുക്ക് പഴം കിട്ടില്ല. വർഷങ്ങളോളം നനയ്ക്കണം, അതിനെ സംരക്ഷിക്കണം. പക്ഷെ ഒരിക്കലത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. ആ മരം നമുക്ക് ഫലവും തണലും നൽകും.
0: ആ സാറന്മാരെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ കണ്ണു തുറപ്പിച്ചു എന്ന് പറയാം. ഞാനീ വിരമിക്കാൻ പോകുന്നുവെന്ന് കരുതി സങ്കടപ്പെടുകയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്കും നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കും ഒക്കെ ഈ പാഠം പറഞ്ഞു കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. സമ്പാദിക്കുക എന്നതിനേക്കാൾ പ്രധാനം അത് നേരത്തെ തുടങ്ങുക എന്നതാണെന്ന് അവർ മനസ്സിലാക്കണം.
1: സാറേ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുട്ടികൾ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരല്ല, മറിച്ച് തങ്ങളുടെ പണം തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ അറിയുന്നവരാകണം. ഡോണ്ട് വർക്ക് ഫോർ മണി, ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. മനസ്സിലായോ?
2: സാറേ, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്കൂളിൽ കുട്ടികളുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അങ്ങ് തുടങ്ങാം. കുട്ടികൾക്ക് അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി നിക്ഷേപിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. കൂടെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങിയ പരിപാടികളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം.
0: ആ തീർച്ചയായിട്ടും, ഞാൻ തന്നെ അതിൻ്റെ മുൻകൈ എടുക്കാം. എനിക്ക് പറ്റിയ തെറ്റ് അവർക്ക് പറ്റരുത്. 15 വയസ്സിലെ 500 രൂപയാണ് 30 വയസ്സിലെ 5000 രൂപയേക്കാൾ കരുത്തരെന്ന് അവർ ഇതിലൂടെ കാണട്ടെ. രാഘവൻ സാറേ, സാറിൻ്റെ ആ ഗ്രാഫ് ഒന്നുകൂടി കാണിച്ചു തന്നെ. എനിക്ക് എൻ്റെ മകന് ഇത് നയിച്ചു കൊടുക്കണം.
1: സാർ, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഈ ടാബിലേക്ക് നോക്കിയേ. ഇതാ സാറേ, നോക്കൂ, സമയം കൂടുന്തോറും ഈ ഗ്രാഫ് ആകാശത്തേക്ക് കുതിക്കുന്നത് കണ്ടോ? ഇതിൽ മാന്ത്രികതയൊന്നുമില്ല, വെറും കണക്ക് മാത്രം. ഇപ്പോൾ നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയില്ല.
0: നമുക്ക് നമ്മുടെ കുട്ടികളെ സമ്പന്നരാക്കാം, ചിന്തകൾ കൊണ്ടും സമ്പാദ്യം കൊണ്ടും. രാഘവൻ സാറേ, ശിവൻ സാറേ, ഒന്നാട്ടെ, ഇന്നത്തെ ചായ എൻ്റെ വക.
1: ചായ മാത്രമേ ഉള്ളൂ?
0: ഹാ, കോമ്പൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇതിനെങ്ങ് കൂട്ടിക്കോ.
1: ശരി സാറേ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് തുടങ്ങിയാൽ മാത്രമേ നാളെ ഫലം ലഭിക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ?
0: അതെ.
3: തുടങ്ങാം ചെറുപ്പത്തിലേ. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്.

ഇന്ന് 9:30 സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സ്പോട്ട്ലൈറ്റ്.

ആഴ്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം.

ആകാശവാണി നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ്കുമാർ മൃദംഗം. കോവൈ ജി സുരേഷ് ഖടം. വിരിബോണി എന്ന ഭൈരവി രാഗത്തിലുള്ള അടതാളവർണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഖടം. അടുത്തതായി സതതം താവക എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഘടം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: ആകാശവാണി കണ്ണൂർ.
1: നിശ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.
2: നിശാസുരഭിയിൽ ഇന്ന് പ്രൊഫസർ ടി ശശിധരൻ അവതരിപ്പിക്കുന്ന പ്രിയഗാനങ്ങൾ.
3: മലയാള സിനിമാ സംഗീത ചരിത്രത്തിനൊപ്പം ഒരുപക്ഷെ അതിനു മുമ്പേ തുടങ്ങിയ ഒരു ചരിത്രമാണ് തമിഴ് സിനിമകൾക്കുള്ളത്. തലമുറകളായി മലയാളി കേട്ടുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമാ ഗാനങ്ങളിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട ഏതാനും ഗാനങ്ങൾ ഇന്നത്തെ നിശാസുരഭിയിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.

തന്റെ ശരീരം കറുത്തതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന തിരസ്കാരങ്ങളും അവഹേളനയും. പാട്ടിന്റെ രൂപത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രതിമക്ക് മുന്നിൽ അർപ്പിക്കുന്ന നായിക. 61 നാനും ഒരു പെൺ എന്ന ചിത്രത്തിലെ നായികയ്ക്ക് വേണ്ടി ഗാനമൊരുക്കിയത് കണ്ണദാസനും ആർ സുദർശനുമാണ്. ഹൃദയസ്പർശിയായ ആ ഗാനം പി. സുശീലയുടെ സ്വരത്തിൽ കേൾക്കാം.

0: എഫ് ജി രാമചന്ദ്രൻ ഡബിൾ റോളുകളിൽ അഭിനയിച്ച് സംവിധാനം ചെയ്ത ചിത്രം. തടവറയിലുള്ള നായകൻ ഉറങ്ങുന്ന കാവൽക്കാരനെ നോക്കി പാടുന്ന ഗാനം. ഇങ്ങനെ ഉറങ്ങി മടിയൻ എന്ന പേര് വാങ്ങരുതെന്നാണ് പാട്ടിലൂടെയുള്ള ഉപദേശം.
1: തമ്പി,

പ്രവർത്തിച്ചു മുന്നേറാനുള്ള ഈ സന്ദേശം എം ജി ആർ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അണികൾക്കുള്ളതായിരുന്നു. എസ് എം സുബ്ബയ്യ നായിഡു സംഗീതം നൽകി ടി എം സുന്ദരരാജൻ പാടിയ ആ ഹിറ്റ് ഗാനം

മറ്റൊരു എം ജി ആർ ചിത്രമാണ് 1963 പുറത്തിറങ്ങിയ ആനന്ദ ജ്യോതി. നായിക തന്റെ മനസ്സിനോട് ചോദിക്കുന്നു, ചിന്തിക്കാൻ കഴിയുന്ന മനസ്സേ, നിനക്ക് മറക്കാൻ കഴിയില്ലേ? പി സുശീല പാടിയ ആ ഗാനം പൂർണ്ണമായി കേൾക്കാം. കണ്ണദാസന്റെ വരികൾക്ക് സംഗീതം നൽകിയത് വിശ്വനാഥൻ രാമമൂർത്തി.

മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുത്ത ചിത്രമാണ് 61 പാവമഞ്ഞിപ്പ്. കവി കണ്ണദാസിന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകി TM സൗന്ദരരാജൻ പാടിയ ഗാനം. വന്ന നാൾ മുതൽ ഇന്നേ വരെ ആകാശം മാറിയിട്ടില്ല. മീനും കടലും പൂവും മണ്ണും പൊടിയും ഓലയും ഒന്നും മാറിയിട്ടില്ല. മാറിയത് മനുഷ്യൻ മാത്രം. അവൻ മതത്തിൽ

ഈ പാട്ടിന്റെ ചിത്രീകരണത്തിലും ഒരു പ്രത്യേകതയുണ്ട്. പാട്ട് പാടുന്ന ശിവാജി ഗണേശന്റെ കഥാപാത്രം സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് മുഴുവൻ പാട്ടും പാടുന്നത്.

കാവുകനെ തേടി പൂക്കളോടും കാറ്റിനോടും അന്വേഷിക്കുന്ന നായികയ്ക്ക് വേണ്ടി എസ് ജാനകി പാടിയ ഗാനത്തിലൂടെ ആ ഗായികയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. 1977 16 വയതിനിലെ എന്ന ചിത്രത്തിന് പാട്ടുകൾ ഒരുക്കിയത് ഗംഗൈ അമരനും ഇളയരാജയുമാണ്.

0: அத்தை மகளை மனம் கொண்டு இளமை வழி கண்டு வாழ பிறந்த.
1: விஸ்வநாதன் ராமமூர்த்தி നൽകിയ ഈണത്തിലൂടെ ഈ ഗാനത്തെ ഇന്നും കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന ശബ്ദം നൽകിയത് പി. സുശീലയും ടി. എം. സൗന്ദരരാജനുമാണ്.

0: സ്വയം വ്യാഖ്യാനം തരുന്ന ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് കണ്ണദാസനും സംഗീതം നൽകിയത് വിശ്വനാഥൻ രാമമൂർത്തി ടീമുമാണ്. ടി എം സൗന്ദരരാജൻ പാടിയ ഈ ഗാനം കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. സ്ക്രീനിൽ ഈ ഗാനം പാടുന്നത് അശോകനാണ്. MGR ചിത്രങ്ങളിലെ സ്ഥിരം വില്ലനായ അശോകന് വല്ലപ്പോഴുമായി ലഭിച്ച ക്യാരക്ടർ വേഷമാണ് ഈ ചിത്രത്തിലേത്.
1: വീട്

0: നിശാസുരഭിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രൊഫസർ ടി ശശിധരൻ അവതരിപ്പിച്ച പ്രിയ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: നിശാസുരഭി ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 10:30.
1: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും മഞ്ജരിയും പാടിയത്, ചിത്രം നോവൽ, വിജയൻ ഈസ്റ്റ് കോസ്റ്റിൻ്റെ രചന, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: ഇഷ്ടമല്ലേ കൂട്ടുകാരി.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.